കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 12 2026 ജൂൺ 26 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നാം അവരുമായുള്ള ബന്ധം നന്നായിരിക്കുമ്പോൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കും. ഒരുപക്ഷെ അവരും എന്നാൽ എപ്പോഴെങ്കിലും ആ ബന്ധം വഷളായാൽ അവർ നിങ്ങളുടെ മോശവശം മാത്രം എല്ലാവരോടും പറഞ്ഞു നടക്കും. വാക്കുകൾ പ്രയോഗിക്കും മുമ്പ് അതാരോടായാലും സൂക്ഷിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:30 തിരശീല, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ.

ചരിത്രത്തിൽ ഇന്ന് ജൂൺ 26. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടന അംഗീകരിച്ച് ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഇന്ത്യ റിപ്പബ്ലിക്കായതും സൈക്കിളിന് പേറ്റന്റ് ലഭിച്ചതും ലോക ശാസ്ത്ര സമ്മേളനം ഹംഗറിയിൽ ആരംഭിച്ചതുമൊക്കെ ഒരു ജൂൺ 26-നായിരുന്നു. ജൂൺ 26-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂൺ 26. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടന അംഗീകരിച്ച് ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയത് 1950 ജൂൺ 26-നായിരുന്നു. സൈക്കിളിന് പേറ്റന്റ് ലഭിച്ചത് 1819 ജൂൺ 26-നായിരുന്നു. ജൂൺ 26-നായിരുന്നു നാസി ജർമ്മനിയുടെ ആദ്യത്തെ പ്രായോഗിക ഹെലികോപ്റ്ററായ ഫോക് വോൾഫ് FW-61 കന്നിപ്പറക്കൽ നടന്നത്. ഐക്യരാഷ്ട്ര ചാർട്ടർ സാൻഫ്രാൻസിസ്കോയിൽ ഒപ്പുവെക്കപ്പെട്ടത്

0: 1963 June 26 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധസേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നടന്ന നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTA പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10,00,000 ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. ടി ഒ മോഹനൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ എൽ പി ജി വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന എൽ പി ജിയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10-ന് ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1-ആം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിലെത്തി. 3-ആം മത്സരത്തിൽ ഇക്വഡോർ 1-നെതിരെ 2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും 9-ാം മിനിറ്റിൽ മറുപടി നൽകി. തെക്കേ അമേരിക്കൻ കരുത്തര ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77-ാം മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കൊറസോവയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 മിനിറ്റുകളിൽ നിക്കോളസ് പെപ്പയുടെ 2 ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കൊറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോടെ കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരകത്തിന് സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക ദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡിന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ, ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീമോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്റർ.

ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ NCP മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG

0: ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽ പി ജി നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽ പി ജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തര സൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തര സൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 ആണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
0: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 ഗോളുകൾ കട്ടിമറിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 ഗോളുകൾക്കാണ് ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലന്റിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188 ആയി. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന്

0: മന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി ബി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.

0: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
0: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

റേഡിയോ സന്ദനം 90.4 FM-ൽ ഇപ്പോൾ സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫർട്ട് കണ്ടച്ചിറ.

0: സമാഗമത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സമാഗമത്തിൽ എത്തിച്ചേരുന്നിരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. അദ്ദേഹം മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ വ്യക്തി കൂടിയാണ്. അതായത് സ്വന്തം ദേശനാമത്തെ തൂലികാനാമമായി സ്വീകരിച്ച വിശിഷ്ട വ്യക്തിയും കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ് ഇന്ന് സമാഗമത്തോടൊപ്പം കൂടെയുള്ളത്. നമസ്കാരം സാർ.
1: നമസ്കാരം. നമസ്കാരം.
0: അപ്പോൾ സാറിനോട് ഒരു ചോദ്യം. കുട്ടിക്കവിതകളുടെ ഒരു വലിയ ശേഖരം തന്നെ കൈവശമുണ്ട്. അതിൽ ഇഷ്ടം തോന്നിയ ഏതാനും കവിതകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: കുട്ടിക്കവിതകൾ ധാരാളം ഞാൻ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 500-ൽ പരം കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനകൾ വന്നിട്ടുണ്ട്. അതേറ്റവും രസകരമായി എന്നെ രസിപ്പിക്കുകയും കുട്ടികളെ രസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കവിതകളാണ്. അത് ഓർത്ത് ചൊല്ലാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അത് ഞാൻ ഒന്ന് രണ്ട് കവിതകൾ ഞാനത് ചൊല്ലാം. ആദ്യത്തെ ഒരു കവിത: കാച്ചി വച്ച പപ്പടം പമ്മി വന്ന പൂച്ച കടിച്ച കണ്ട് പാച്ചി ചൂലു വച്ച് കാച്ചി. ശരിക്കൊരു നഴ്സറി റൈംസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കവിതയാണ്. മറ്റൊന്ന്: കൊതുക് മൂളി വന്നു മുതുകിൽ വന്നിരുന്നു മുനയിറക്കിയപ്പോൾ ഠപ്പു അടി വീണു മുതുക് നൊന്തും പോയി കൊതുക് പറന്നും പോയി. ഇത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധമാണിത്. ഇത് അതിൽ നിന്നുണ്ടായ ഒരു രസകരമായിട്ടുള്ള കവിതയാണ് അത്. മറ്റൊന്ന്: കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. അപ്പു പോയി ചൊടിയോടെ സ്കൂളിൽ പോയി ചൊടിയോടെ അപ്പു പഠിച്ചു ചൊടിയോടെ അപ്പു സാറായി ചുണയോടെ ചൊടിയുണ്ടേൽ ഇതുപോലാകാം ചൊടിയില്ലേലോ ചൊറി കുത്താം. അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് നമ്മൾ അവരെ കൂടെ ചൊല്ലിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് അവർ ആസ്വദിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്:

0: അപ്പോൾ കയ്യിലൊരു, നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും പഴയ ഓർമ്മ വെച്ച നെയ്യപ്പം എന്ന് പറയും, പക്ഷെ നമ്മളത് മാക്രി എന്ന് പറയും. നാടൻ റൈംസുകളെ കുട്ടികൾക്ക് ഇണങ്ങുന്ന തരത്തിൽ പരിഷ്കരിച്ചാണ് അത്തരത്തിൽ ഉള്ള കവിതകൾ ഞാൻ എഴുതാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് മൂന്ന് കവിതകൾ കുട്ടികൾക്ക് പഠിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കവിത ഇതാണ്, തണലും വെയിലും എന്നൊരു കവിത. തണലത്തധികം നിൽക്കരുത്, തണൽ സുഖം അധികം അറിയരുത്, താങ്ങിൽ താങ്ങി നിൽക്കരുത്, താങ്ങും തണലും പോയിടാം. വെയിലത്തേക്കും ഇറങ്ങേണം, വെയിലെന്താണെന്നറിയണം, വെയിലിൽ നിന്നു വിളഞ്ഞവനോ വെന്നിക്കുടിയും പറയാം. ഇത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അവരുടെ പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള ഒരു
1: ശരിക്കും ഒരു മെസ്സേജ്.
0: അതെ അതെ, കവിതയാണ്.
1: സാറിന്റെ ഒത്തിരി മനോഹരമായ കവിതകള് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും പാടാൻ ഇഷ്ടം തോന്നുന്ന ഒരു കവിത ഒന്ന് പാടാമോ?
0: കവിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആതുരാലയം ഉൾപ്പെടെയുള്ള വളരെ ഇഷ്ടം തോന്നിയ മുടിവ്, ആതുരാലയം, കാണാപ്പുറങ്ങൾ ഒക്കെ വളരെ ഇഷ്ടമുള്ള കവിതകളാണ്. അപ്പം അതിലെ സറ്റയർ സ്വഭാവത്തിലുള്ളൊരു കവിതയാണ് ഈ സഞ്ജയനോത്സവം എന്നൊരു കവിതയുണ്ട്. സറ്റയറായിട്ടുള്ള വളരെ

രസം തോന്നുന്ന ഒരു കവിതയാണ്. അത് സാമൂഹിക വിഷയമാണത്. പക്ഷെ ഞാൻ ആ കവിത എഴുതാനൊരു കാരണവുമുണ്ട്. കാരണം അത് ഒരിക്കൽ ഒരു സഞ്ജന വീട്ടിൽ പോയൊരു അനുഭവത്തിൽ നിന്നാണ് ആ കവിത ഉണ്ടായത്. കാരണം വളരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുടെ സഞ്ചയനം വളരെ ഗംഭീരമായിട്ട് നടത്തുന്നത് കണ്ട വേദനയിൽ നിന്നാണ് ഈ സറ്റയർ സ്വഭാവത്തിൽ കവിത ഞാൻ എഴുതുന്നത്. സഞ്ജയനോത്സവം അഞ്ചാം

വേണം. നല്ലൊരു പൂവൻ പഴം വേണ്ടേ, ചുക്കുവെള്ളവും ചായയും വേറെ വേണ്ടേ. കാലം മാറി കഥ മാറി, പ്രഥമനേതെങ്കിലും ഒന്നു വേണ്ടേ. കുട്ടിയമ്മേട ചിട്ടി പിടിക്ക്, പട്ടിപ്പലിശയ്ക്കും പണമെടുക്ക്. ഉറിയിലിരുന്നതും ഒറ്റാലിൽ കിടന്നതും ഒക്കെ എടുത്ത് പൊടി പൊടിക്ക്. വർണ്ണത്തിൽ സഞ്ജയന കുറിയടിക്ക്, അതിൽ മുറനോക്കി മക്കൾ തൻ പേരടിക്ക്. അമ്മാവൻ്റെ അമ്മാവൻ്റെ അമ്മാവൻ്റെ അമ്മാവൻ്റെ അമ്മാവനെയും വിളിച്ചുകൂട്ട്. അഞ്ചാം നാളാണ് സഞ്ജയനം, 500 പേർക്ക് ഒരു കേണം. നല്ല തുണി പന്തലേർപ്പാട് ചെയ്യ്, മേശ കസേരകൾ ബുക്ക് ചെയ്യ്, പച്ചക്കറി പല വ്യഞ്ജനം പാചകക്കാരനെയൊക്കെ ഏർപ്പാട് ചെയ്യ്. അഞ്ചാം നാളാണ് സഞ്ജയനം.

0: തൻ്റെ തലയ്ക്കൽ തൻ കൈമാത്രം അഞ്ചാം നാളാണേ സഞ്ജയനം അഞ്ഞൂറ് പേർക്ക് ഒരു കേണം കുഞ്ഞമ്മൻ ചത്തു കഥ തീർന്നു മുറ പോലെ കാര്യം നടന്നോട്ടെ എഴുപതു കൊല്ലത്തെ ജന്മമൂല്യം മൂന്നിഡലിയും സാമ്പാറും അഞ്ചാം നാളാണേ സഞ്ജയനം അഞ്ഞൂറ് പേർക്ക് ഒരു കേണം സറ്റേറ സ്വഭാവത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള വലിയൊരു വലിയ വിഷയത്തെ സറ്റേറ ആയിട്ട് നമ്മൾ ഈ കവിതയിൽ കൊണ്ടുവരുമെന്നുള്ള
1: സറ്റേർ എന്ന ആ ഒരു വിഭാഗം കവിതകളുടെ ഒരു ശേഖരത്തിലെ ഒരു ചാട്ടുളി പോലെ മനുഷ്യനെ ഹൃദയത്തിൽ ഏൽക്കുന്ന ഒരു സന്ദേശമാണ്
0: ഇതിലൂടെ
1: സാർ കൊടുക്കുന്നത്. കുറച്ചധികം പേരെങ്കിലും ഒരുപക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു പോകും.
0: അതെ അതെ അതെ,
1: അല്ലേ? ഇങ്ങനെ വേണോ?
0: അതെ അതെ, ജീവിതത്തിൽ ഇല്ലാത്തത് കാലശേഷം ചെയ്യുന്ന ഇത്തരം പ്രക്രിയകളും നമുക്ക് യോജിക്കാൻ പറ്റില്ല.
1: ശരിക്കും ചിന്തോദ്ദീപകമായ കുറച്ച് വരികളാണിത്. കാരണം ഇനിയെങ്കിലും നടത്തിയവരൊക്കെ നടത്തി,
0: ലാളിത്യം ലാളിത്യത്തിന്റെ വഴികളിലേക്ക് ഇതൊക്കെ വരണം. കാരണം ഇത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാലത്ത് ഇതൊക്കെ ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഒരു ഭാഗം കൂടി ആയിട്ടായിരുന്നു. എല്ലാ നാട്ടുകാരുടെ സഹായത്തോടുകൂടി, അയൽക്കാരുടെ സഹായത്തോടുകൂടി, മിത്രങ്ങളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയിലാണ് ഇതൊക്കെ നമുക്ക് ചെയ്തിരുന്ന ഒരു കാലത്ത്. അപ്പൊ അവിടെ ഏറ്റവും ശുദ്ധമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഇത്തരം ഭക്ഷണ സാധനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് മുഹൂർത്തത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു പോകണം, കാറ്ററിംഗുകാരാണ് ഇത് ചെയ്യുന്നത്. ഇത് എവിടെ ചെയ്യുന്നു, ആര് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നറിയാതെ ഈ കാറ്ററിംഗ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നതിനോട് നമുക്ക് വിയോജിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഘട്ടത്തിൽ ഇതൊക്കെ ലളിതമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു ചിന്തയുടെയും കൂടെ ഭാഗമായിട്ട് ഇത്തരം എഴുത്തുകൾ നമ്മൾ കൊണ്ടുവരുന്നത്.
1: സമാഗമത്തിൽ ഇനിയൊരിടവേളയാണ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു സമാഗമം. സമാഗമം എന്ന ഈ പ്രോഗ്രാമിലൂടെ നിരവധി പ്രതിഭകളെ അടുത്തറിയാനും അവരുടെ കൃതികളെയും കഴിവിനെയും കടന്നുവന്ന വഴികളെയും ഒക്കെ നമുക്ക് അടുത്തറിയാൻ കഴിയും. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ മണി കെ ചെന്താപൂരാണ്. മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ കവിയാണ് ശ്രീ മണി കെ ചെന്താപൂർ. സർ, വായനയെക്കുറിച്ച് എഴുതിയ രണ്ട് കവിതകളുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വായനയെക്കുറിച്ച് എഴുതിയ ആ കവിതയുടെ പശ്ചാത്തലവും ആ കവിതയെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ?
2: വായന കുട്ടികളെ നമ്മൾ വായനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അത് പ്രസംഗത്തിലൂടെ ആയാലും കവിതയിലൂടെ ആയാലും ക്യാമ്പുകളിലൂടെ ആയാലും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയും കവിത ചൊല്ലിച്ചും ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. അപ്പോൾ അതങ്ങനെ രണ്ട് രസകരമായി തോന്നിയ രണ്ട് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കവിത എങ്ങനെയാണ്: വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും, വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും. ആ വാലിട്ടാട്ടി, ചെവിയിട്ടാട്ടി, നാവിട്ടാട്ടി, തലയിട്ടാട്ടി, കണ്ണും കുത്തി പൊട്ടിച്ച്, കാതും കുത്തി പൊട്ടിച്ച്, ശിവനേ ഇവനൊരു ശവമേ. നമ്മളിത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് വളരെ രസകരമായിട്ട് തോന്നും. കാരണം വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ അവർ വായിക്കാത്തവന് വാല് വരൂ, ഇങ്ങനൊരു നിഷ്കളങ്കതയിൽ അവർ ചിന്തിക്കുകയും അത്ഭുതപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ തിരിച്ച് നമ്മൾ വായിക്കാത്തവൻ എങ്ങനെയായി തീരും സമൂഹത്തിൽ? അവന് ശവമായി തീരും, ജീവിച്ചിരിക്കുന്ന ശവമായി തീരും. അപ്പോൾ ശവം എങ്ങനെയാണ്? ശവം നാറും, നാറ്റം ഉണ്ടാകും. അപ്പം നിങ്ങൾ നാറാതിരിക്കാൻ, നിങ്ങൾ മാറാൻ വായന അനിവാര്യമായൊരു ഘടകമാണെന്ന് നമുക്ക് കവിതയിലൂടെ പറഞ്ഞും വർത്തമാനം പറഞ്ഞും കുട്ടികൾക്കിടയിലേക്ക് നമുക്ക് കടത്തിവിടാൻ സാധിക്കും.
1: അതിൽ കുറച്ച് ചിന്തോദീപകം എന്ന് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, സാഹിത്യവും സംഗീതവും തമ്മിലുള്ള ആ ഒരു ശ്ലോകത്തില്, ആ ബന്ധത്തെക്കുറിച്ചുള്ള ശ്ലോകത്തില്, സംഗീതം അഭിസാഹിത്യം സരസ്വത്യാ സ്തനദ്വയം ഏകദാപാദമധുരം അന്യദാലോചനാമൃതം. അപ്പം ഈ ഒരു വരികള് ഒന്ന് ഇരുത്തി ആലോചിപ്പിക്കുകയാണ്.
2: അത് അങ്ങനെ ആയിരിക്കണമല്ലോ, കവിതയായാലും കഥയായാലും നമുക്ക് വായനയ്ക്ക് ശേഷം എന്തെങ്കിലും അത് അവശേഷിപ്പിക്കാൻ സാധിക്കണമല്ലോ. അങ്ങനെയുള്ളതാണല്ലോ നല്ല രചനയായി.
1: കുഞ്ഞുണ്ണിമാഷിന്റെ വായനയെ കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളോട് ചേർന്ന് നിൽക്കുന്ന വരികളാണ് ഇത് അല്ലേ?
2: മറ്റൊന്നുള്ളത്, വാസന വളരാൻ വായന വേണം, ഭാവന വളരാൻ വായന വേണം, പറയാൻ എഴുതാൻ വായന വേണം, വായന സാധന പോലാകേണം. വായിക്കുന്നവന് ഉടലിന്മേൽ തല, വായിക്കാത്തവന് ഉദരത്തിൽ തല. ഇതാണ് മറ്റൊരു വിധ. അപ്പൊ അവിടെയും നമ്മൾ ഈ പറയുന്ന ഇതാണ്, വായിക്കാത്തവന്റെ അവസ്ഥ എങ്ങനെയായിത്തീരും? അവന് തലയുണ്ടാകും. അപ്പൊ തലയുണ്ടാകും എന്ന് പറയുമ്പോൾ അവന് ചിന്തയുണ്ടാകും, ബോധം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്തവന്റെ ശ്രദ്ധ മൊത്തം വയറാണ്, വയറ്റിലേക്കാണ്, വയറ്റിലേക്കാണ്. അപ്പം ഈ അങ്ങനെ വയറന്മാരുടെ ഒരു നാടായി നമ്മുടെ നാട് പരിസരം മാറരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് കവിതയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ ഇത്രയും വർഷത്തെ കവിതാരചനയിലെ അനുഭവ സമ്പത്തുകൾ, അതിലൂടൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സിന് പിടിച്ചുലച്ച ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സമകാലിക സംഭവങ്ങൾ, അതിനെയൊക്കെ ആസ്പദമാക്കി കവിതാരചനയിലേക്ക് നീങ്ങിയ ഏതെങ്കിലും സമയമുണ്ടായിരുന്നു?
2: അല്ല, ഓരോ രചനയും എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ രചന ഒഴികെയുള്ള കഥകൾ ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളു. പക്ഷേ ആ കഥകളും കഥകളല്ലാതെ കുറേ കവിതകളുണ്ട്. ഇതെല്ലാം തന്നെ ചില കാഴ്ചകളുടെ, ചില അനുഭവങ്ങളുടെ, ചില സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എഴുതാണ്. ഇത് വലിയൊരു ആന്തരിക സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഏറെയും. അപ്പോൾ എഴുതണമെന്നുള്ള ഒരു തോന്നലിരുന്ന് എഴുതുന്നതല്ല, എഴുതിയേ നമുക്കൊരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തോന്നലിൽ നിന്നാണ് അത്തരം കവിതകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കേൾക്കുന്നവരിൽ ഇതെൻ്റെയും കൂടെ ഭാഗമാണ്, ഇതെൻ്റെയും കൂടെ അനുഭവമാണെന്ന് തോന്നുന്നത് ഒരുപക്ഷെ ഇത്തരം ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ എഴുതുന്നത് കൊണ്ടായിരിക്കണം. അപ്പം ഞാൻ ആതുരാലെ എഴുതുമ്പോൾ

0: അതായത് ആശുപത്രിയിലെ കാഴ്ചയാണ്. എൻ്റെ ഒരു സ്നേഹിതനെ ആശുപത്രിയിൽ കിടന്ന സ്നേഹിതനെ കാണാൻ പോയ ഒരു സന്ദർഭത്തിൽ ആ ആശുപത്രിയിൽ കണ്ട ജീവിതത്തിൻ്റെ ഏറ്റവും ദയനീയമായ ചിത്രങ്ങളാണ് ആതുരാലയത്തിൽ കൂടെ ഞാൻ കൊണ്ടുവരുന്നത്. അതൊരു കാഴ്ചയുടെ ഏൽപ്പിച്ച ആഘാതമാണ്. അതുപോലെ കാണാപ്പുറങ്ങൾ എഴുതുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം, അതിൻ്റെ ജീവിതത്തിൻ്റെ സങ്കീർണത ഇത് നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ്. ഇത് പലരുടെയും ജീവിതം നമ്മൾ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ നമ്മൾ അതിൽ അവതരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ എഴുതുന്നത് ഒരു പത്രവാർത്ത കണ്ടിട്ട് മൃഗീയം എന്ന് പറയുന്ന ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു ഓണക്കാലത്ത് അമ്മ ജോലിസ്ഥലത്തു നിന്ന് കളിപ്പാട്ടവും പുതിയ വസ്ത്രങ്ങളും അമ്മയുടെ വരവും കാത്തിരിക്കുന്ന കുട്ടിയെ സ്വന്തം അച്ഛൻ തോർത്തുകൊണ്ട് മുറുക്കി കുന്നുകളഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഇടുക്കിയിൽ. അപ്പൊ അത് ബാധ്യതയിൽ അയാൾ ചെയ്തു എന്നാണ് പറയുന്നത്. കടബാധ്യതയിൽ സ്വന്തം മകനെ ചെയ്തു എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. പക്ഷെ ആ സംഭവം അല്ലാതെ മനസ്സിനെ സ്വാധീനിക്കുകയും മൃഗീയം എന്ന് പറയുന്ന ഒരു കവിത ഞാൻ സമയത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കവിതയ്ക്കിടെ പിറവിയുടെ പിന്നിലും ഇത്തരം ചില കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ ചില അംശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്.
1: അതുപോലെ സാർ, കേരള സാഹിത്യ അക്കാദമി ഒഴിവാക്കിയ പത്മനാഭസ്വാമി എൻറോൾമെന്റ് ഏറ്റെടുത്ത് നടത്തിയ ഒരു സാഹചര്യം സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച്.
0: അത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി 50 വർഷമായിട്ട് നൽകി വന്ന ഒരു അവാർഡാണത്. അത് ബാലസാഹിത്യത്തിന് വേണ്ടി മലയാളത്തിൽ ആദ്യം ഉണ്ടായ ഒരു അവാർഡാണ് ശ്രീ പത്മനാഭസ്വാമി എൻറോൾമെന്റ്. ഇത് കവടിയാർ കൊട്ടാരമാണ്. ഇത് ഇതിനാവശ്യമായ തുക അക്കാദമിയിൽ കൊടുത്തിട്ട് അതിൻ്റെ പലിശ കൊണ്ടാണ് ഈ അവാർഡ് കൊടുത്തു വന്നത്. 2500 രൂപയുടെ ഒരു എൻഡോവ്മെൻ്റ് ആണ്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമ്മാനമാണത്. പത്മനാഭസ്വാമിയുടെ പേരിലുള്ള ഈ ബാലസാഹിത്യ അവാർഡ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഏതാണ്ട് 10-40 പേർക്ക് മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർക്കെല്ലാം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ അതിന് ഞാനും പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട്. ഈ അക്കാദമിയുടെ അവാർഡിന് വേണ്ടി ഞാനും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2006 ഈ അവാർഡ് അക്കാദമി വേണ്ടെന്ന് വയ്ക്കുന്നത്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അക്കാദമിയിൽ ഈ അവാർഡ് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ആ അവാർഡ് ഒഴിവാക്കുകയും പത്രങ്ങളെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അവാർഡിനെ സംബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവാർഡിന് പുസ്തകം അയച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ, മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ അവാർഡ് എന്ന നിലയിൽ, തിരുവിതാംകൂർ രാജകുടുംബം ചിത്രയിതാൽ മഹാരാജ അദ്ദേഹമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ അവാർഡ് ഏർപ്പാട് ചെയ്യുന്നത്. അദ്ദേഹം അക്കാദമി ഇടയ്ക്ക് തറക്കല്ലിടുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പം ഈ അവാർഡ് പുനഃസ്ഥാപിക്കുന്നത് ഏറ്റെടുത്ത് കൊടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അങ്ങനെയാണ് കൊല്ലത്തുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഈ അവാർഡ് 4 ഏറ്റെടുത്ത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ അവാർഡ് കൊടുത്തത് പി ആർ നാഥനായിരുന്നു, കോഴിക്കോടുള്ള പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള പി ആർ നാഥനാണ്. രണ്ടാമത് ഡോക്ടർ കെ ശ്രീകുമാറിന് കൊടുത്തു. മൂന്നാമത് ശ്രീകുമാരൻ നമ്പി സാറിന് ഈ അവാർഡ് കൊടുത്തു. നാലാമത് എസ് രമേശൻ നായർ സാർക്ക് സാറിന് ഈ അവാർഡ് കൊടുത്തു. ഓരോ തവണയും ഈ അവാർഡ് വളരെ ശ്രദ്ധേയമാവുകയും ചർച്ച ചെയ്യുകയും കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരെല്ലാം തന്നെ പ്രതികരണം ഉണ്ടാകുകയും അക്കാദമി ഇത് തിരിച്ചെടുക്കുകയും ചെയ്തു. UDF ഗവൺമെന്റ് വന്നപ്പോൾ ഈ അവാർഡ് തിരിച്ചെടുത്തു. അപ്പം അതിന് കാരണമായിട്ട് തിരുവിതാംകൂർ നമ്മുടെ നിധി കണ്ടെത്തിയ സംഭവം എല്ലാം കൂടെ വന്ന സന്ദർഭത്തിലാണ് ഈ അവാർഡ് തിരിച്ചെടുക്കുന്നത്. തിരിച്ചെടുത്ത് ഇത് 2500 അവാർഡ് പിന്നീട് 25,000 വർദ്ധിപ്പിച്ചു. അക്കാദമിയിലെ ഏറ്റവും വലിയ ബാലസാഹിത്യത്തിനുള്ള തുകയുള്ള അവാർഡാണ്. 25,000 വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അത് തിരിച്ചെടുത്തു എങ്കിൽ പോലും, ഇപ്പം ഈ അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രീ പത്മനാഭസ്വാമിയുടെ പേര് ഇല്ല എന്നേ ഉള്ളൂ. അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ബാലസാഹിത്യ അവാർഡ് എന്ന പേരിലാണ് ാണ് അത് ഇപ്പൊ കൊടുക്കുന്നത്. ഈ ശ്രീ പത്മനാഭസ്വാമി എന്ന പേര് ഇല്ല എന്നേ ഉള്ളൂ.
1: മാറ്റി സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
4: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ജീവിത സമീപനം കൊണ്ടും വേറിട്ട ചിന്തകൾ കൊണ്ടും വളരെ വ്യത്യസ്തനായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭയാണ് ശ്രീ മണി കെ ചെന്താപ്പൂർ. അദ്ദേഹം കവിയും ചെറുകഥാകൃത്തും പുസ്തക പ്രസാധകനും ഒക്കെയാണ്. സർ, ഗ്രാമം എന്ന മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്.
5: നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസാധനം, പുസ്തക പ്രസാധനവും കൂടെ തുടങ്ങിയപ്പോൾ പുസ്തകത്തിന്റെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തന്നെ എൻ്റെതായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ കവിതകളൊക്കെ കുഞ്ഞുണ്ണി കവിതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ കുഞ്ഞുണ്ണി കവിതയേക്കാൾ സുതാര്യമാണ് മണിക്കവിതകൾ. അപ്പോൾ നാം ചിന്തിക്കുന്നത് കുഞ്ഞുണ്ണി കവിതകളിൽ വേദാന്തത്തിനാണ് മുൻതൂക്കം എങ്കിലോ, മണിക്കവിതകളിൽ വേദനകൾക്കും രൂക്ഷ വിമർശനങ്ങൾക്കും ഒക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്റേതായ തൂലിക ചലിപ്പിക്കുന്നതായി നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. അപ്പം ഈ അടുത്ത സമയത്ത് അങ്ങനെ എഴുതിയ ഏതെങ്കിലും കുറച്ച് വരികളുണ്ടോ?
1: ഈ മണിക്കവിതകൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായി തീർന്ന ഒരു കവിതയുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ ഈ ചെറുതായിട്ട് എഴുതുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുണ്ണി കവിതകളുമായിട്ട് പലപ്പോഴും നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുന്നത് ചെറുതായിട്ട്. പക്ഷെ ഞാനത് നമുക്ക് ഈ പരത്തി പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ കുറുക്കി പറയുന്നതിലാണ് ആളുകൾ വായിക്കുന്നത്, അതിലാണ് നമുക്ക് മനസ്സിലേക്ക് ഇത് കടത്തിവിടാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചെറുതാക്കി എഴുതുക എന്ന് പറയുന്നത് ബോധപൂർവമായ ഒരു എഴുത്തിന്റെയും കൂടെ ഭാഗമാണ്. ബോധപൂർവമായിട്ടാണ് അത് പലപ്പോഴും ചെറുതാക്കി എഴുതുന്നത്. അപ്പൊ ഈ മണിക്കവിതകൾ ധാരാളം ചടിച്ച് വന്നിട്ടുണ്ട്. അതിനെനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇതിന്റെ ആധിപത്യം പറഞ്ഞപ്പോൾ അക്കാലത്ത് ഇത് ഏറ്റവും നല്ല പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഡോക്ടർ പ്രസന്ന രാജൻ സാർ ഈ പുസ്തകം അന്ന് പരിഗണിച്ചത്. ഓരോ വർഷവും ഇറങ്ങുന്ന മികച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ മണിക്കവിതകളുടെ ഒരു ആദ്യ പുസ്തകം സാർ പരിഗണിച്ചത് വളരെ മനോഹരമായിട്ട് കേരള മുതിൽ എഴുതിയിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ചേർത്തേണ്ട ഏതാണ്ട് ആയിരത്തിനടുത്ത് വരുന്ന മണിക്കവിതകളുടെ ഒരു വലിയ ശേഖരം, ചെറിയ കവിതകളുടെ വലിയ ശേഖരം തന്നെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് പുസ്തകമാക്കുന്ന ഒരു വലിയൊരു ശ്രമം ഞാനിപ്പോ ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിലെനിക്ക് ഇഷ്ടം തോന്നിയ ഒരുപാട് കവിതകളുണ്ട്, വളരെ രസകരമായിട്ടും ചിന്തനീയവും ആക്ഷേപവും രൂക്ഷവും
0: കുറച്ചും
1: ഒരുപാട് കവിതകൾ അതിനകത്തുണ്ട്, വളരെ രസകരമായിട്ടുള്ള കവിതകളുണ്ട്. അപ്പൊ അതിൽ ചെറിയ കുറച്ച് കവിതകൾ ഞാൻ പറയാം. അതിൽ ഒന്ന് ചെറിയ കവിത, കേരളീയർ കുറഞ്ഞ കേരളം കാളിയന്മാരുടെ കോവളം. അത്രയേ ഉള്ളൂ, കേരളീയർ കുറഞ്ഞ കേരളം കാളിയന്മാരുടെ കോവളം. ഏതർത്ഥത്തിൽ നമുക്കിതിനെ ഈ കവിതയെ നമുക്ക് വ്യാഖ്യാനിച്ച് ഏത് രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കാം. മതപണ്ഡിതന്മാർക്ക് മതബോധമില്ല, ഒരു ബോധമേ ഉള്ളൂ പണ്ഡിബോധം. നീ എൻ്റെ ഈശ്വരനാവുക, ഞാൻ നിന്റെ ഈശ്വരനാവുക, നാമെല്ലാം ഈശ്വരന്മാരായാൽ സുന്ദരം ഈ ലോകമൊരമ്പലം. ഇത് മറ്റൊരു കവിതയാണ്. അണയില്ലെങ്കിൽ ഇണയും അണലി, കാശില്ലെന്നുണ്ടെങ്കിൽ ഭാര്യ പോലും അണലിയാകുമെന്നുള്ളൊരു ധ്വനിയാണത്. പുട്ടും ഫുഡും അടുക്കളയിൽ വേണ്ട, മലയാളിക്കെല്ലാം ഫുട്പാത്തിൽ മതി. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു സാംസ്കാരികമായ പതനത്തിൻ്റെ ഒരു ചിത്രമാണത്. പൊട്ടക്കണ്ണന്മാർ വാഴുവോളം പൊട്ടിയും കിഴിഞ്ഞും കിടക്കും ലോകം. പൊട്ടക്കണ്ണന്മാർ വാഴുവോളം പൊട്ടിയും കിഴിഞ്ഞും കിടക്കും ലോകം, ഇത് മറ്റൊരു ചിത്രം. പെണ്ണാദ്യം വീടിനെ ചന്തമാക്കും, പിന്നെ പതുക്കെ ചന്തയാക്കും. ഇത് നമ്മുടെ ജീവിതം നമ്മൾ കാണുന്നതാണ്, നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു സങ്കീർണമായ ഒരു വിഷയമാണ്. രാഷ്ട്രം രാഷ്ട്രീയക്കാർക്ക് അരച്ച് കലക്കി കുടിച്ച് കൊഴുക്കുവാനുള്ള ഒരു അരിഷ്ടം, ഇത് മറ്റൊരു ചിത്രം. മാവേലിക്കൊരു സ്മാരകം, പലവഞ്ജന സ്മാരകം, അരി തൂക്കുന്നു വാമനൻ, ഇത് കവിതയുടെ മറ്റൊരു ഭാഗം. ഇങ്ങനെ ധാരാളം കവിതകൾ, ഈ ചെറിയ കവിതകൾ വളരെ ശക്തമായിട്ട് സാമൂഹികവും മറ്റുമായുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്.
0: ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഒരു പെട്ടെന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നുകൂടിയത്, പെണ്ണൊഴിഞ്ഞ വീടിനെ കുറിച്ച് വളരെ വേദനയോടെ വരികൾ കുറിച്ച ഇതേ കവി തന്നെ, പെണ്ണാദ്യം വീടിനെ ചന്തമാക്കും പിന്നെ ചന്തയാക്കും എന്നുകൂടി പറയുന്നിടത്ത്
1: ചില പൊരുത്തക്കെട്ടുണ്ടെന്നുള്ളതായിരിക്കും. അല്ല, ഈ യാഥാർത്ഥ്യമാണല്ലോ, നമ്മള് ഇതൊക്കെ പറയും, ഈ രണ്ടും കാണണമല്ലോ, ഒരു കവി രണ്ടും കാണണമല്ലോ.
0: അപ്പം ചിരിയും ചിന്തയും ഒളിപ്പിച്ചതാണ് ചെന്താപൂരിന്റെ കവിതകൾ എന്ന് നമുക്ക് പറയാം. അപ്പം കുഞ്ഞുണ്ണി മാഷ് തെളിച്ച ഈ വഴിയിൽ നിന്നും ഒക്കെ ഊർജം ഉൾക്കൊണ്ട് മണിക്കവിതകൾ ഇന്നും സമൂഹത്തിന്റെ ഒരു ഭാഗമായി ചിന്തോദ്ദീപകമായ വരികളായി നിലനിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുപോലെ സാറ് പ്രഭാത് ബുക്ക് ഹൗസിൽ കൂടി ഏകദേശം 200 നഴ്സറി പാട്ടുകള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, ആ വഴികളിലൂടെ നടത്തിയ യാത്രയെക്കുറിച്ച്.
1: കുട്ടികൾക്ക് വേണ്ടി ഒരു 500 നഴ്സറി റൈംസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ്.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. പ്രസാധന രംഗത്ത് ഇപ്പം ഈ അടുത്ത് നടത്തിയ ശ്രമങ്ങളും ഒരുപാട് കവികളെ അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യ കൃതികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി എന്ന് തോന്നുന്നുണ്ടോ?
1: അല്ല, പുസ്തക പ്രസാധനത്തിലൂടെ ഒരുപാട് പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാൻ സാധിച്ചു. ഗ്രാമം മാസിക മുടങ്ങിപ്പോയെങ്കിലും എഴുത്തുകാരുടെ രചനകൾ സമാഹരിച്ചുകൊണ്ട് 40 പേര് 50 പേരുടെ ചേർന്ന് കൂട്ടായ പരിശ്രമങ്ങളിൽ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പേരെ ഈ രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
0: പുതിയ രചനകൾ ഏതൊക്കെയാണ്?
1: അച്ചടിയിലുള്ളത് പ്രഭാത ബുക്സ് വഴി 2 പുസ്തകം ഇറങ്ങാനുണ്ട്. അത് ഒരെണ്ണം എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം, കുട്ടികൾ എങ്ങനെയാണ് രചനകൾ എഴുതേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുന്ന, അതിൻ്റെ ചില സാങ്കേതികതകൾ അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു പുസ്തകമാണ് ഇറങ്ങാനുള്ളത്. ചെറിയ കഥകളുടെ ഒരു പുസ്തകം ഇറങ്ങാനുണ്ട്. 2 പ്രഭാത് ബുക്സ് വഴി വൈകാതെ പുറത്തു വരും. അതോടൊപ്പം ബാലസാഹിതി പ്രകാശൻ എറണാകുളം അവരൊരു പുസ്തകം ചെയ്യുന്നുണ്ട്. അത് ഈ മണിച്ചൊല്ലുകൾ എന്ന പേരിലുള്ള ഒരു പുസ്തകമാണ്. വളരെ വ്യത്യസ്തവും രസകരവും, നേരത്തെ പറഞ്ഞാൽ മണിക്കവിതകൾ പോലെ തന്നെ ഉള്ളൊരു സംഗതിയാണ്. മണി എന്ന് പറയുന്നൊരു വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഏതാണ്ട് 125 ചെറിയ ചൊല്ലുകളാണത്. മണി എന്ന് പറയുമ്പം സമയം എന്നൊരു അർത്ഥമുണ്ട്, മണി എന്ന് പറയുമ്പം പണം എന്നൊരർത്ഥമുണ്ട്, മണി എന്ന് പറയുമ്പോൾ വ്യക്തി എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ഈ 3 സംഗതികളെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ മണിച്ചൊല്ലുകൾ ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ നാളെ ചൊല്ലുകളായിട്ട് പ്രചരിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് ഞാനത് ഫേസ്ബുക്കിലാണ് ഇത് ആദ്യം എഴുതിയത്. ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ നല്ല ഒരു വായനക്കാരുണ്ടായി. അപ്പോൾ ഇത് വായിച്ച ശേഷം നമ്മുടെ എഴുത്തുകാരനും ബാലസാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള തുളസി കൂട്ടുക്കൽ സാർ ഇത് പൂർണ്ണമായിട്ട് വായിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പം ഞാനിതെല്ലാം അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പം പുള്ളിക്കത് വളരെ ഇഷ്ടപ്പെടുകയും ഇത് പുസ്തകമാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പുസ്തകമാക്കുമ്പോൾ എന്നെ കൊണ്ട് വേണം അവതാരിക എഴുതിക്കാൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രേരണ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഞാൻ അവതാരിക എഴുതിക്കുകയും ഇത് അച്ചടിക്കായിട്ട് നമ്മുടെ ബാലകൂലത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്രസന്ന മാഷിൻ്റെ കയ്യിലാണ് ഇപ്പം മറ്റൊരു കുറിപ്പിനായിട്ട് ഞാനത് കൊടുത്തിട്ടുള്ളത്. വൈകാതെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. അതിലുള്ള ചില കാര്യം, മണിച്ചൊല്ലുകൾ ചിലത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതിൻ്റെ ഒരു ശൈലി ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ചില ചൊല്ലുകൾ ഞാൻ പറയാം. അതിലൊരെണ്ണം എങ്ങനെയാണ്, മടിക്കനം കുറഞ്ഞാലും മനക്കനം കുറയരുത്. മടിക്കനം കുറഞ്ഞാലും മനക്കനം കുറയരുത്. മണിക്ക് വേണ്ടി മാനം കളയരുത്. മണിക്ക് വേണ്ടി മാനം കളയരുത്. മണി കണ്ട് മതിക്കരുത്. മണിക്കുണ്ടൊരാഗ്രഹം മണിയായിട്ടിരിക്കുവാൻ, മണിക്കുണ്ടൊരാഗ്രഹം ആരും മണിയടിക്കാതിരിക്കുവാൻ. ഇത് വ്യക്തിയിലേക്ക് വരുന്ന സംഗതിയാണ്. മണി അടുപ്പിക്കും, മണി അടിപ്പിക്കും, രണ്ടും 2 ധ്വനിയാണ്. മണിയുണ്ടെങ്കിൽ മക്കളും കൂടെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. മണിയുണ്ടെങ്കിൽ മക്കളും കൂടെ. മണിയുടെ കളിയാണെങ്ങും മണിയുടെ കെണിയാണുലകം. അത് പൈസയുടെ പണത്തിൻ്റെ ആ ഒരു സങ്കീർണതയെ നമ്മൾ ആ കവിതയെ കൊണ്ടുവരുന്നു. മണി കൊണ്ടറിഞ്ഞാൽ മണികണ്ഠനും വീഴും. മണി കൊണ്ടറിഞ്ഞാൽ മണികണ്ഠനും വീഴും. അത് വിശ്വാസമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്നു. മണി തൊട്ടു തൊഴണം മണി തന്നെ ദൈവം. മണി തൊട്ടു തൊഴണം മണി തന്നെ ദൈവം. പണത്തെ ധനത്തെ നമ്മൾ ദൈവസമാനമായിട്ട് കാണണമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം പഴയ വീട്ടിൽ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 10 രൂപ നോട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ് സംഗതിയാണ്. അതിനു മുമ്പിൽ ഞാൻ തിരിയെത്തിക്കാറുണ്ട്. അപ്പോൾ പണത്തെ നമ്മൾ ദൈവമായിട്ട് സങ്കല്പിക്കണം. കാരണം പണമാണ് എല്ലാം, ബന്ധം, ബന്ധങ്ങളുടെ അടിസ്ഥാനം എല്ലാം ഈ ധനത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വിനിയോഗം വളരെ സൂക്ഷിച്ചു വേണമെന്ന് ഓരോ കവിതയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിലൂടെ. മണിയുള്ളിടത്ത് മണിയനീച്ച കൂടും. പൈസ ഉള്ള ആളുടെ എത്തിച്ചേരുന്ന ഒരു സംഗതിയാണ് അതിൽ നമ്മൾ പറയുന്നത്. മണിയോട് മുട്ടാൻ മണി തന്നെ വേണം. മണി വാങ്ങിയ മിത്രം മണിക്കൂറിനകം ശത്രു. മണി കൊടുത്ത് മാനം വളർത്തരുത്. മണി മുട്ടിയാൽ മരണമണി കേൾക്കാം. മണി മരണ കിടക്ക വരെ. മണികേറ്റം മല കേറും പോലെ, മണിയിറക്കം മട പൊട്ടും പോലെ, മണിയിറക്കം മട പൊട്ടും പോലെ. അപ്പോൾ ഇങ്ങനെ ഈ ധനത്തിൻ്റെ സാധ്യതകളെ, ധനത്തിൻ്റെ വിനിയോഗത്തെ

0: തന്നെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ആ വിഷയത്തെ കുറിച്ച് ഞാൻ ആ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത്.
1: വളരെ മനോഹരമായ വരികളായിരുന്നു. ചെറുതാണെങ്കിലും മനുഷ്യനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന വരികൾ. സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളി മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിനോട് ചോദിക്കാനുള്ളത്, കുടുംബം ഇപ്പോഴത്തെ

0: സമകാലിക സംഭവങ്ങളോടൊക്കെ ചേർന്ന് നിന്നു പോകുന്ന വ്യക്തിയാണല്ലോ. അപ്പം പുതുതായി എഴുതിയ കവിതകള് രചനകളൊക്കെ പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുന്നുണ്ടോ? പിന്നെ അതിലുപരി കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഞാൻ കൊല്ലം ജില്ലയിലെ മുഖത്തലയിൽ ചന്താപ്പൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമ പ്രദേശത്താണ് ജീവിക്കുന്നത്. ഭാര്യ NBS സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ വിൽപ്പന വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാൻഡിൻ്റെ കൊല്ലം ബ്രാഞ്ചിൻ്റെ ചുമതല വഹിക്കുന്നുണ്ട്. രണ്ട് മക്കളാണ്. അതിൽ ഒരാൾ പോളിടെക്നിക്ക് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്. മകൾ ചെറിയയാളാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് കുടുംബം. പൂർണ്ണമായിട്ടും എഴുത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളും പുസ്തകവുമായിട്ടുള്ള ഒരു ലോകത്താണ് പൂർണ്ണമായിട്ടും ജീവിതം. അതുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയെടുത്ത്, സാഹസികമായി രൂപപ്പെടുത്തിയെടുത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം സ്വതന്ത്രനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു മേഖലയിൽ എത്തുകയും അങ്ങനെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്ത ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
0: അതെ, റേഡിയോ സാന്ത്വനം 90.4 സമാഗമം എന്ന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമാഗമത്തിൻ്റെ നിരവധി എപ്പിസോഡുകൾ കടന്നുപോയിട്ടുണ്ട്. അതിലൊക്കെയും നിരവധി പ്രതിഭകളെ നമുക്ക് സമാഗമത്തിൻ്റെ ഈ ഒരു പങ്ക്തിയിലൂടെ ശ്രോതാക്കൾക്കായി എത്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ റേഡിയോ സാന്ത്വനം 90.4 എന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അതായത് നിർധനരായ ക്യാൻസർ രോഗികൾക്കു വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റിന്റെ ഭാഗമായി നിലനിൽക്കുന്ന റേഡിയോ ആണ് റേഡിയോ സാന്ത്വനം 90.4. ഇന്ന് സാർ എത്തിച്ചേർന്നിരുന്നത് ഈ ഒരു അവസരത്തിൽ സാറിനോട് റേഡിയോ സാന്ത്വനം 90.4 ഭാഗമായി നിൽക്കുന്ന എല്ലാവരുടെയും നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ സാറിനെ അറിയിക്കുകയാണ്. അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ?
1: തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സംരംഭമായതുകൊണ്ട് അത് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഇതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങൾക്ക് ഉണ്ടാകണം, ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുമുള്ളത്. ഇവിടെ വരാനും സ്വന്തത്തിന്റെ ശ്രോതാക്കളുമായി കുറേ നേരം വർത്തമാനം പറയാനും കവിത ചൊല്ലാനും ഒക്കെയുള്ള ഉണ്ടായൊരു സന്ദർഭത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
0: നമസ്കാരം.
2: റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: You are now listening to Radio Santhunam 90.4 FM. Stay tuned for exciting programs and magical music.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Music with Radio Sandhvanam 90.4 FM.
2: നേരുകളെ റേഡിയോ സാന്ത്വനം 90.4 അലവരിസിയിൽ ഒലിപരപ്പും ഇന്നിസൈ നികഴ്ചിയും അടുത്ത പാടലിൽ മീണ്ടും സന്ദിപ്പോം. மென்மையான இசை மற்றும் காதல் தந்துவும் வகையில் அமைந்துள்ளது இந்த பாடல். காதலா காதலா, காதலின் சாரலா, தீயிலே தென்றலாய் வாழ்கின்றேன் காதலா, கண்களா தூண்டிலா மாறினேன் மீன்களா. சூரியவம்சம் திரைப்படத்தில் பழனி பாரதியின் வரிகளுக்கு எஸ்ஏ ராஜ்குமார் இசையமைப்பில் ஹரிஹரன் மற்றும் ஸ்வர்ணலதா பாடிய பாடல் இது. இதய துடிப்பினில் ஓசை இல்லை, எடுத்துச் சொல்லவும் பாஷை இல்லை, இமைகள் விசிறிகள் வீசவில்லை, பெருகி பெருகி ஒரு அலையானேன், உருகி உருகி பனி துளியானேன் போன்ற வார்த்தைகள் அமைந்த அழகான இந்த பாடல் வரிகளை கேட்டு பாருங்கள், கேட்டு மகிழுங்கள்.

0: புதிய வானத்தில் புதிய பூமியில் பறந்து வாழ்கவே.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ

0: മാനേജ്മെന്റോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279714. മൊബൈൽ 9444620270. നമ്പർ ഒരിക്കൽ കൂടി 0474279714. മൊബൈൽ 9444620270.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നേരുകളെ, റേഡിയോ സാന്ത്വനം 90.4 അലവരിശയിൽ ഒലിപരപ്പും ഇന്നിസൈ നിഘിയും കടൈസി പാടൽ. தலைவிக்கு இடையேயான நீண்ட பிரிவு, ஏக்கம் மற்றும் பல வருடங்களுக்கு பிறகு சந்திக்கும் போது ஏற்படும் உணர்ச்சி பூர்வமான அன்பை மையமாக கொண்ட பாடல் இது. நெஞ்சமெல்லாம் வண்ணம் பல ஆகுதே, கண்கள் எல்லாம் இன்பம் கூடி கண்ணீர் ஆகுதே, நான் உன்னை காணும் வரையில் தாபத நிலையே, தேசங்கள் திரிந்தேன் தனியே தனியே. கபாலி என்ற திரைப்படத்தில் உமாதேவியின் வரிகளுக்கு சந்தோஷ் நாராயணன் இசையமைத்து பிரதீப் குமார் மற்றும் ஸ்வேதா மோகன் பாடிய அருமையான பாடல். பல ஆண்டுகள் பிரிந்திருக்கும் தம்பதியினர் சந்திக்கும் போது ஏற்படும் மகிழ்ச்சியை விவரிக்கும் இந்த பாடலை கேட்டு பார்ப்போமா?

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം മുഹറം ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ പ്രഥമ മാസമാണ് മുഹറം. പ്രപഞ്ചനാഥൻ നിശ്ചയിച്ച 12 മാസങ്ങളിൽ യുദ്ധം അരുതാത്തതായി പ്രഖ്യാപിച്ച 4 പവിത്രമാസങ്ങളിൽ 1-ാം സ്ഥാനമാണ് മുഹറത്തിനുള്ളത്. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുൻപ് പൗരാണിക അറബികൾ ഈ മാസത്തെ ആദരിക്കുകയും രക്തച്ചൊരിച്ചിലുകളും പ്രതികാര നടപടികളും നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. മുഹറം എന്ന പദത്തിന് പവിത്രമാക്കപ്പെട്ടത് അല്ലെങ്കിൽ ലംഘനം വിലക്കപ്പെട്ടത് എന്നാണ് ഭാഷാർത്ഥം. ഈ നാമകരണത്തിന് പിന്നിൽ പ്രധാനമായും 2 ചരിത്രപരമായ നിരീക്ഷണങ്ങളാണ് ഉള്ളത്. 1-ാമതായി, അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചതിനെ തുടർന്ന് ഇബിലീസിന് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടത് ഈ മാസത്തിലാണെന്ന വിശ്വാസമാണ്. 2-ാമതായി, ഈ മാസത്തിൽ മനുഷ്യജീവനുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നത് അള്ളാഹു കർശനമായി നിരോധിച്ചു എന്നതുമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പ്രമുഖ ഗ്രന്ഥമായ ഫതഉൽ മുഈൻ അനുസരിച്ച് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളിലെ വ്രതാനുഷ്ഠാനം പോലെ തന്നെ ഏറെ പുണ്യമുള്ളതാണ് മുഹറം മാസത്തിലെ 10 ദിനങ്ങളിലെ നോയമ്പും. പുണ്യമാസങ്ങളിൽ റമളാനു ശേഷം ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുഹറം മാസത്തിനാണെന്നും അതിനുശേഷമാണ് റജബ്, ദുൽഹജ്ജ്, ദുൽഖഅദ്, ഷഅബാൻ എന്നീ മാസങ്ങൾക്ക് പ്രാധാന്യമെന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച്

ഏറെ പുണ്യങ്ങളും ചരിത്രപരമായ പ്രാധാന്യവുമുള്ള ദിനങ്ങളാണ് ഹിജ്റ വർഷത്തിലെ ആദ്യ മാസമായ മുഹറത്തിലെ 9ഉം 10ഉം ദിനങ്ങൾ. മുഹറം 10ാമത്തെ ദിവസത്തെയാണ് ആഷുറ എന്ന് വിളിക്കുന്നത്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇത്. ഫറോവ എന്ന് വിളിക്കുന്ന ക്രൂരനായ ഫിർഔൻ ചക്രവർത്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ നിന്നും മൂസ നബിയെയും അനുയായികളെയും അള്ളാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം. ഫിറൌനും സൈന്യവും ഈ ദിവസം കടലിൽ മുങ്ങി മരിച്ചു. ഈ വിജയത്തിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൂസ നബിയും അനുയായികളും അന്ന് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് മദീനയിലെത്തിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസം നോയമ്പെടുക്കാൻ മുസ്ലിങ്ങളോട് കൽപ്പിച്ചു. ആഷുറാവ് ദിവസത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് പ്രവാചകൻ ഉദ്ബോധിപ്പിച്ചു. മദീനയിലെ ജൂതന്മാരും മൂസ നബിയുടെ രക്ഷയെ അനുസ്മരിച്ച് മുഹറം 10ന് നോയമ്പെടുത്തിരുന്നു. അവരുടേതിൽ നിന്നും വ്യത്യസ്തമാകാൻ വേണ്ടി അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ താൻ 9ഉം കൂടി നോയമ്പെടുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു. അതുകൊണ്ട് മുസ്ലിങ്ങൾ മുഹറം 10ഓടൊപ്പം 9ഉം അല്ലെങ്കിൽ 11ഉം കൂടി ചേർത്ത് നോയമ്പെടുക്കുന്നത് പുണ്യകരമായ കാര്യമായി കരുതുന്നു. മുഹറം 10 ഇസ്ലാമിക ചരിത്രത്തിൽ വിങ്ങുന്ന ഒരു ഓർമ്മ കൂടിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെയും അലിയുടെയും മകനായ ഇമാം ഹുസൈനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുയായികളും ഇറാഖിലെ കർബല മണലാരണ്യത്തിൽ വച്ച് ക്രൂരമായി രക്തസാക്ഷിത്വം വരിച്ചതും അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായി ഈ ദിനം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഓർമ്മിക്കുന്നു.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഹറം ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ശ്യാം ദാസ്. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്.

0: നമ്മുടെ വികസനം.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
9: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
8: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
9: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
10: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
11: ഫ്രീ കിക്ക് 90.4 FM 2026.
10: 5 5 നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
11: 5 ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
10: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
11: 8848558785.
10: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
11: ഫ്രീ കിക്ക് 90.4 FM 2026.

சாந்தனம் 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. എന്നോടൊപ്പം
1: ഞാൻ ബിനകുവേരിയാണ്.
0: അപ്പൊ നല്ലൊരു ദിവസമാണ്, ഇന്ന് അവധിയാണ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. മാത്രമല്ല, ഇന്ന് കുട്ടികളൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ട്യൂഷനൊക്കെ പോകണം, ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ കാണും. എങ്കിലും സ്പെഷ്യൽ ക്ലാസ് എന്ന് വെച്ചാൽ സ്കൂളല്ല കേട്ടോ, ചിലപ്പോൾ നമ്മുടെ ഈ എന്താ ഇപ്പോൾ മ്യൂസിക് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ഡാൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ക്ലാസ്സൊക്കെ കാണാൻ സാധ്യതയുണ്ടെങ്കിലും കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ പിറകെയൊക്കെ അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരിക്കും. ചിലപ്പോൾ ഇന്ന് രാവിലെ ആരും എണ്ണിട്ട് പോലും കാണില്ല. അങ്ങനെ ഒരു അവധി ദിവസം നമുക്കൊരു പ്രത്യേകമായിട്ട് കിടന്നുറങ്ങാനൊരു വലിയൊരു ഇഷ്ടമാണ് അല്ലേ.
1: ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മമാർക്ക് വളരെ ദേഷ്യമുള്ളൊരു ദിവസം കൂടിയായിരിക്കും അല്ലേ. ദേഷ്യം എന്ന് വെച്ചാൽ അത് സ്നേഹത്തോടെയുള്ള ഒരു ദേഷ്യം തന്നെയാണ്, കാരണം വേറൊന്നുമല്ല. ഇന്ന് കുട്ടികളൊക്കെ അമ്മ അമ്മയെന്ന് വിളിച്ച് ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ശുഭചിന്ത
0: കൂടുതലാണ്.
1: അതെ അതെ അതെ. അപ്പോൾ ഇന്നത്തെ ശുഭചിന്ത അതോടൊപ്പം തന്നെ ആയാലോ?
0: തീർച്ചയായും.
1: അപ്പോൾ ഇന്നത്തെ ശുഭചിന്ത എന്ന് പറയുന്നത് നമ്മൾ കോപത്തെ ക്ഷമ കൊണ്ട് ജയിക്കണം, കാരണം ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അല്ലെ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എതിർവശത്തുള്ള ആള് ഒരുപാട് ദേഷ്യപ്പെടുമ്പോൾ, ഈ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും നടക്കാറുള്ളത്. പക്ഷേ ഈ നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രണ്ട് കൈ കൊണ്ടടിക്കുമ്പോൾ മാത്രമേ സൗണ്ട് കേൾക്കൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു ദേഷ്യം എന്ന് പറയുന്നതും. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാളൊന്ന് തണുത്തു കൊടുത്താൽ തീരാവുന്ന ദേഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ആളും അതുപോലെ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു യുദ്ധം തന്നെ അവിടെ പ്രതീക്ഷിക്കാം അല്ലേ ശ്രീലക്ഷ്മി.
0: ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ചില സമയത്ത് ചിലപ്പോൾ ഇപ്പം നമ്മളൊരാളോട് ദേഷ്യപ്പെടണം എന്നുള്ളൊരു തീരുമാനത്തിലേ ആയിരിക്കില്ല.
1: അതെ,
0: ചിലപ്പോൾ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോവുകയാണ് പുറത്തോട്ട്. ഒരു പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഈ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ പല ഫ്രസ്ട്രേഷൻസും ഉണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ പറയാറില്ലേ, ബാങ്കിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ജാഡയാണ്, അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ പോകുന്നവർക്ക് എന്ത് ദേഷ്യമാണ് എന്നൊക്കെ ഉള്ളത് പലതും. അപ്പം സത്യത്തിൽ ഇപ്പോൾ ചില നമ്മളിപ്പോൾ പലയിടത്തും നമ്മൾ കേൾക്കാറുണ്ട്, ബസ്സിലാണെങ്കിൽ അങ്ങനെ സംഭവിച്ചു, വഴക്കുണ്ടായി, അങ്ങനെ പലയിടത്തും നമ്മളത് കേൾക്കാറുണ്ടല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ദേഷ്യപ്പെടുന്നത് നമ്മൾ ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കില്ല. ഇതിപ്പം ഞാനിപ്പോൾ പറയുന്നത് ചില പൊതുവായിട്ടുള്ള ചില സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ പൊതുവെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, കാരണം പല ഫ്രസ്ട്രേഷൻസും പല ടെൻഷൻസും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും ആ ഒരു മനുഷ്യനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് നമ്മളിട്ടിങ്ങനെ ചെല്ലുന്നത്, നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ കാരണങ്ങൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പോയിന്റ്, നമ്മളുടെ ഭാഗത്ത് ചിലപ്പോൾ ന്യായം ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഒരു അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തും അദ്ദേഹത്തിൻ്റെതായ കുറേ ന്യായങ്ങളും ഉണ്ടായിരിക്കാം അല്ലെ. ചില സമയത്ത് നമുക്ക് അങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് നമ്മൾ അടി കൂടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ആ ഒരു അടിയായിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു ദിവസം തന്നെ നഷ്ടപ്പെടുത്താനും അത് തന്നെ മതി. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം, പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു മമ്മൂട്ടിയുടെ ഒരു പടമാണ്, അവരിങ്ങനെ യാത്ര പോവുകയാണ് ഒരു ബസ്സിലിങ്ങനെ. അപ്പം മമ്മൂട്ടിയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം, എന്തിനാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ബസ്സിലിരിക്കുന്നവരെല്ലാം അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുകയാണ്, എന്തൊരു മുരടനാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി ഓടുകയാണ്, എങ്കിലും ബസ് അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ബഹളം വെച്ച് അവിടെ നിർത്തി ബസ് അവിടെ നിർത്തിച്ച് പോവുകയാണ്. നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മറ്റുള്ള ഒരു സന്തോഷത്തിലൊക്കെ ഏർപ്പെടാൻ പറ്റുന്നത്? അപ്പോൾ ഓരോ വ്യക്തിക്കും ചിലപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ കാരണം കൊണ്ടായിരിക്കാം ഒക്കെ ദേഷ്യപ്പെടുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി, അത് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ കുറച്ച് നേരം നമുക്കൊന്ന് മാറാൻ ശ്രമിക്കാം അല്ലേ. മറ്റൊരാളെ നമുക്ക് മാറ്റിയെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല, മാറ്റം വരുത്തേണ്ടത് അവനവൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമുക്കൊന്ന് കാമായിട്ടിരുന്ന് നമുക്കൊന്ന് സംസാരിക്കാൻ നോക്കാം അദ്ദേഹത്തോട്. എന്തായാലും ഒരു വ്യക്തി ഒരേ സമയം എപ്പോഴും ഒരേ ടെമ്പറിൽ തന്നെ ആയിരിക്കത്തില്ല. അദ്ദേഹം ഒന്ന് തണുക്കുന്ന സമയത്ത്

0: നമുക്കൊന്ന് സംസാരിക്കാം അല്ലെ.
1: അപ്പൊ നമുക്ക് ഏതായാലും ഈ ഒരു ടെമ്പറിൽ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചോളൂ അല്ലെ. നിങ്ങൾ എന്തെങ്കിലും ദേഷ്യത്തിലാണോ, ആ ദേഷ്യത്തിൽ നിന്ന് നിങ്ങൾ ഒന്ന് മുക്തരായോ എന്നൊക്കെ അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും മെസ്സേജുകൾ അയക്കാനുമുള്ള വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848555785.
0: അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848555785. അപ്പൊ ഇപ്പോൾ സമയം 10:11 അപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ പെട്ടെന്ന് മെസ്സേജ് ഒക്കെ അയച്ചോളൂ കേട്ടോ. നിങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ സ്കൂൾ കഴിഞ്ഞു, ജൂൺ മാസം ദാ കഴിഞ്ഞു അല്ലെ. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പക്ഷെ സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് വിശേഷ ദിവസങ്ങൾ വന്നു, അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫുട്ബോൾ വന്നു അല്ലെ. ഫിഫയുടെ ഒക്കെ ഒരു വൈബ് നമ്മുടെ സ്കൂളുകളിലുണ്ട്. പല ദിവസങ്ങളിലും കുട്ടികൾ ജേഴ്സി, അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ അത് ആ ഒരു പ്ലെയറിന്റെ ജേഴ്സി ഒക്കെ അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ത്രില്ല്. അപ്പൊ പല കുട്ടികൾക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഫുട്ബോൾ എന്താണ് അല്ലെ, കുറച്ചും കൂടി കുട്ടികൾ അതിനെക്കുറിച്ച് അവെയർ ആകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്.
1: അപ്പോൾ ഫുട്ബോളിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു വിശേഷം ഇല്ലേ ശ്രീലക്ഷ്മി, ഫുട്ബോളിനെ കുറിച്ച്? ആ വിശേഷം തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞേ പറ്റും നമ്മുടെ ശ്രോതാക്കളോട് അല്ലേ.
0: അതെ അതെ.
1: അപ്പോൾ എന്താണ് ആ വിശേഷം എന്ന് പറയുന്നത്?
0: നമ്മളുടെ മാളിയേക്കലും റേഡിയോ സാന്ത്വനം 90.4 FM സംയുക്തമായിട്ട് നമ്മളുടെ ഒരു പ്രവചന മത്സരം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്.
1: അതെ, 5 questions ആണ് ഞങ്ങൾ തരുന്നത്. ഈ 5 questions നിങ്ങൾ ആൻസർ തരികയാണെന്നുണ്ടെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളുമായി മടങ്ങാനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾക്കുള്ളത്.
0: അതെ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അതിന് വേണ്ടി ഒന്ന് നിങ്ങൾ പങ്കെടുക്കുക. മാത്രമല്ല, നമുക്ക് ഒരാൾക്ക് ഒരു അവസരമാണ്. പോസ്റ്റ് കാർഡ് വഴിയായിട്ടാണ് നമ്മളുടെ ഈ ഒരു എന്താ ഉത്തരങ്ങളൊക്കെ അയക്കേണ്ടത്.
1: മാത്രമല്ല, 5 questions ആൻസർ തരുന്ന ഒരാൾക്ക് നമ്മളൊരു ബമ്പർ സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളും അത് ആർക്കാണ് എന്നുള്ളത് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ സമ്മാനങ്ങളും ഇങ്ങനെ സസ്പെൻസ് ആണ്, നിറയെ സമ്മാനങ്ങളാണ്. അപ്പൊ പോസ്റ്റ് കാർഡ് വഴി വേണം നമ്മൾ ഇത്തരത്തിലുള്ള എന്താ സമ്മാനങ്ങൾ, ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ റേഡിയോ സാന്ത്വനത്തിലേക്ക് അയക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു അതിനെ കുറിച്ചുള്ള ഇങ്ങനെ എന്താ അവതരണം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ റേഡിയോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: മാത്രമല്ല, നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. എല്ലാ വിശദീകരണങ്ങളും അതിനകത്തുണ്ട് അല്ലെ.
0: ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 8848555785 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്.
1: അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്.
0: അതെ, അപ്പൊ നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ആരാണ് ആ ഒരു ഭാഗ്യവാൻ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളും ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുക.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് നമ്മളുടെ ഇന്നത്തെ ദിവസത്തിന് വല്ലാത്തൊരു പ്രത്യേകതയാണ് അല്ലെ ശ്രീലക്ഷ്മി?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്,
0: നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് മുഹറമാണ്. അപ്പൊ ഇന്നലെ നമുക്ക് കലണ്ടറിൽ അവധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മുടെ നൗഫൽ സാറിന്റെ പ്രത്യേക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 9:30 ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പൊ കേൾക്കാത്തവര് തീർച്ചയായിട്ടും കേൾക്കുക. ഇതിന്റെ പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 2 PM അതേപോലെ വൈകുന്നേരം 5 PM ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും കേൾക്കുക. മാത്രമല്ല, നമ്മുടെ പ്രോഗ്രാമിനെയൊക്കെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്.
1: അതെ, ഇന്നത്തെ മുഹറം ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുഹറം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമിക പുതുവർഷത്തിന്റെ തുടക്കമായ ഒരു മാസമാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഈ മുഹറം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പവിത്രമായ മാസങ്ങളിൽ ഒന്നാണെന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ തുടക്കവും, അതെ അവരുടെ തുടക്കവും, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആത്മീയമായ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് സമാധാനവും കരുണയൊക്കെ കുറിച്ച് ഒരു ഓർമ്മിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മുഹറം മാസം എന്ന് പറയുന്നത്. ഈ ഒരു മാസത്തിലെ 10th day ആശൂറ മുസ്ലിം വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണെന്നാണ് പറയുന്നത്. എന്താ, ഇന്ന് എല്ലാവരും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കാറുമുണ്ട്.
0: അതെ അതെ. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും നല്ലതിനാകട്ടെ. അപ്പോൾ ഒരാഘോഷം വരുന്ന സമയത്ത് നമ്മളെല്ലാം മറന്ന് ഒരുമിച്ച് ചേരും അല്ലെ. ഏതൊരാഘോഷവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പങ്കുവെക്കലിൻ്റെതും കൂടിയാണ്, കൂടിച്ചേരലിൻ്റെതും കൂടിയാണ്. ഇപ്പൊ നമ്മൾ അപ്പുറത്ത് വീട്ടിലൊരു മുഹറം ആഘോഷിക്കുകയാണെങ്കിൽ അതിന്റെ പങ്ക് തീർച്ചയായിട്ടും നമുക്ക് വരും അല്ലെ. നമ്മൾ ഓണം ആഘോഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് ആഘോഷമാണെങ്കിലും അതിന്റെ ഒരു പങ്ക് നമ്മൾ അടുത്തൊരു വീട്ടിൽ നമുക്ക് കൊടുക്കാറുണ്ട്. ഒരു വീട്ടിലല്ല, അടുത്തുള്ള എല്ലാവർക്കും നമ്മൾ ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ നമ്മൾ ആ ഒരു ഭക്ഷണത്തിന്റെ പേരിലാണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അവർക്ക് വേണ്ടിയിട്ട് കരിമഷി, വള, മൈലാഞ്ചി അതൊക്കെ മേടിച്ചു കൊടുക്കും. ഇതൊക്കെ എൻ്റെ പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ, എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ വീട്ടിൽ പല ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സമ്മാനമൊക്കെ ആയിട്ട് നമ്മൾ പായസം മധുരം അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട്.
1: അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒരു കലണ്ടറിൽ മാറുന്ന ഒരു തീയതി എന്ന് പറയുന്നത് അത് വെറും ഒരു തീയതി മാത്രമല്ല, ആ തീയതിക്ക് പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള അല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണ് മാറി മറിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് സ്നേഹവും സമാധാനവും പരസ്പര ബഹുമാനവും നമ്മുടെ ജീവിതത്തിൽ

0: എന്നും നിറഞ്ഞു നിൽക്കട്ടെ, നമ്മുടെ മാത്രമല്ല നമ്മുടെ ശ്രോതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM വക മുഹറം ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമ്മളൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്.
1: നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Free Kick 90.4 FM 2026.
5: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
4: ഫ്രീ കിക്ക് 90.4 FM 2026.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പമുള്ളത്
8: ബീന ഗുവേരയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു അല്ലെ? ഈ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകതയിലും ആ ഒരു സന്തോഷത്തിലൊക്കെ നമ്മളിങ്ങനെ എന്താ ഒരുമിച്ച് നിൽക്കുകയാണ് എങ്കിലും നമുക്കൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്.
7: അതെ, ആ പ്രത്യേകത പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജുകൾ അയക്കാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുമായുള്ള വാട്സപ്പ് നമ്പർ ഒന്ന് പറയാം. ഇതാണ് വാട്സപ്പ് നമ്പർ 8848557 85.
8: അപ്പം നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ ഇപ്പോഴത്തെ സമയം 10:24. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ലൈവിൻ്റെ ഒരു സമയം 11:30 വരെയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ മെസ്സേജ് ഒക്കെ അയക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ലൈവിലൊക്കെ വായിക്കാവുന്നതാണ്. അതേപോലെ പാട്ടുകളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളതൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. ഇൻ കേസ് നമുക്ക് ലൈവിൽ പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ലൈവിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
7: അപ്പോൾ ശ്രീലക്ഷ്മി, ഞാൻ പലപ്പോഴും നമ്മുടെ പിള്ളേരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഇടയ്ക്കൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലൊന്ന് ട്രൈ ചെയ്തതാണ് എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ശ്രീലക്ഷ്മിക്കാനെ കുറിച്ചൊരു അഭിപ്രായം?
8: ഈ ഒരു ദിവസത്തോടു കൂടി നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്ത് ഇന്ന് നമ്മളുടെ നമുക്ക് കേരളം മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇതിന്റെ ഒരു ഭീകരത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ വികസിച്ച രാജ്യമാണ് വികസിത രാജ്യമാണെന്ന് പറയുന്ന പല രാജ്യങ്ങളിൽ പോലും ഇതിന്റെ ഒരു കടന്നുകയറ്റം എത്രമാത്രം അവിടുത്തെ യുവജനതയെ ബാധിച്ചു എന്നുള്ളതും നമ്മൾ പല എന്താ സോഷ്യൽ മീഡിയയിൽ കൂടി അറിഞ്ഞിട്ടുള്ളതാണ്.
7: അതെ, ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ ചോദിച്ച ഈ ഒരു ചോദ്യത്തിന് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരിക്കലുകൾ അല്ലേ, ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്താൽ എന്നുള്ള ഈ ഒരിക്കലുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം അല്ലേ. അപ്പം അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അത് എപ്പോഴും ഈ ഒരു ദിവസം കൊണ്ട് മാത്രമല്ല എന്നും എപ്പോഴും ഓർക്കേണ്ട ഒരു ദിനം കൂടിയാണ് ഇന്ന് അല്ലേ. പറയൂ ശ്രീലക്ഷ്മി, എന്താണ് ഇന്നത്തെ ഈ ഒരു ദിവസം?
8: അതെ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്ന് June 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ ഒരു സമയത്ത് ഈ ലഹരിയുടെ ഒരു ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കിയ മാറ്റം

0: അതേപോലെ തന്നെ പല കുട്ടികൾ അല്ലെ എന്താ യുവജനങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എത്രത്തോളമാണ് എന്ന് പറയാം അല്ലെ. പണ്ട് നമുക്കൊരു കുട്ടി എന്തെങ്കിലും ഒരു അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോട്ടാണ് ഇടപെടുന്നെന്നുണ്ടെങ്കിൽ അല്ലെ അവരെ പോകുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ആരും ആയിരിക്കില്ല ഒരു വ്യക്തിക്ക് അവിടെ വന്ന് പറയാം മോനെ അതങ്ങനെ ചെയ്യല്ലേ നീ നേരെ പോണേ എന്നൊക്കെ പറയാം. പക്ഷെ ഇന്ന് അങ്ങനെ ചോദിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ കുട്ടികളും അങ്ങനെ ആണെന്നല്ല, പക്ഷെ അങ്ങനെയുള്ളവരും നമുക്ക് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊരു വാസ്തവമാണ്.
1: ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് സ്വപ്നങ്ങളും അവസരങ്ങളൊക്കെ ഒരുപാടുണ്ട്, പണ്ടത്തെ പോലെ അല്ല. പക്ഷേ എന്നാൽ അവരുടെ ഈ സ്വപ്നങ്ങളൊക്കെ എന്ത് പറയണ്ടേ, ഈ ഒരു സ്വപ്നങ്ങൾ കൊണ്ട് ചിറക് വിടർത്തി പറക്കേണ്ട ഈ ഒരു പ്രായത്തിൽ അവരുടെ ഒരു തെറ്റായ തീരുമാനം അവരുടെ ഒരു ലക്ഷ്യം തന്നെ മാറ്റിമറിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒന്നും ആ ഒരു ലഹരിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ഒരു സ്റ്റൈലെന്ന് പറയുന്ന ലഹരിയൊന്നും അല്ല, അവരുടെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് വേണ്ട എന്ന് പറയാൻ കഴിയുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാവണം ഇന്നത്തെ ദിവസം അവർ തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ ശ്രീലക്ഷ്മി.
0: തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കറിയാം മയക്കുമരുന്ന് വിരുദ്ധ ദിനം നമ്മളിങ്ങനെ ആചരിക്കുന്ന സമയത്ത് ഒരു മഹാ ഈ ഒരു മാരക വിപത്തിനെതിരെ ശ്രദ്ധേയമായൊരു പോരാട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് നടപടികൾ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്താണെങ്കിലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അതിനെതിരെയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിലൊരു ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. 1987 ഐക്യരാഷ്ട്രസഭയുടെ പൊതു അസംബ്ലിയാണ് ഈ ഒരു ലോക ലഹരി വിരുദ്ധ ദിനം എന്നുള്ളത് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം ഇതിൻ്റെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല. പലയിടത്തും നമ്മൾ അതിൻ്റെ ഒരു നേർ സാക്ഷ്യം നമ്മൾ വഹിച്ചിട്ടുണ്ട്. പല വാർത്തകളിൽ കൂടെയും നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം ഭീകരമായി പോയോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അല്ലേ. നമ്മുടെ പലപ്പോഴും നമ്മൾ കോമഡി ആയിട്ട് പറയുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ പല ഭാഗത്തും ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമ്മൾ വളരെയധികം വിഷമത്തോടും വേദനയോടു കൂടിയും നമ്മൾ കാണുകയുണ്ടായി.
1: അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും അമ്മമാർ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഇതിൻ്റെ ഒരു ശ്രദ്ധയെന്ന് പറയുന്നത്. അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കാനുള്ള കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കണം. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു ബാഗ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ അവർക്കതിന് ആ ഒരു ചിന്ത വരും, എന്നും അച്ഛനും അമ്മയും അപ്പം അല്ലെങ്കിൽ എൻ്റെ ബാഗ് പരിശോധിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു ചിന്ത കുട്ടികളിലേക്ക് എത്തും. അപ്പം മാത്രമല്ല, അവർ എന്താണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് ഒരു മുട്ടായി കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ അത് എവിടെ നിന്നാണ് എന്നൊന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഉറവിടം കണ്ടെത്തി ഉപയോഗിക്കേണ്ടതാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടതെന്നാണ് പറയുന്നത്.
0: പൊതുവേ നമ്മളിങ്ങനെ പറയാറുണ്ട് കുട്ടികൾക്ക് വേണ്ടത്ര സമയം കൊടുക്കാൻ സാധിക്കുന്നില്ല. പല കൗൺസിലിംഗിൽ കൂടെ വരുമ്പോഴും നമ്മൾ ആ ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അച്ഛനും അമ്മമാർക്കും സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല അല്ലേ. ചില തിരക്കുകൾ കാരണം നമ്മളുടെ കുട്ടികളെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അങ്ങനെയും കളയാൻ പറ്റില്ല. അവർക്ക് വേണ്ടുന്ന സമയവും സ്നേഹവും പരിചരണവും നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം ഉണ്ട്, ക്വാളിറ്റി ഓഫ് ടൈം അല്ലേ, അത് നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടൊന്ന് എന്താ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോയി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി, ഓക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടായി പോയി എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയല്ല. ഇനി അത് സംഭവിച്ചു, കാരണം നമ്മൾ ഈ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. നമ്മൾ ഏതൊരു വിധേനയും നമുക്ക് അവിടെ ഒരു പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പക്ഷേ മറിച്ച് നമ്മൾ ആ കുട്ടികളെ എപ്പോഴും ചേർത്ത് പിടിക്കുക, അവരെ അതിൽ നിന്ന് തിരികെ കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ് ആ സംഭവിച്ച കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യം. മറിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ അവരെ ടോർച്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കുറ്റപ്പെടുത്തി വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ അവരുടെ ഒരു മനോനില വിഷമത്തിലാക്കുകയോ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്.
1: അതുപോലെ തന്നെ അവർ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു മൗനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ അവരെ ഒളിച്ചിരുന്ന് ഫോൺ ചെയ്യൽ, ഇങ്ങനെ രഹസ്യ സ്വഭാവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കുട്ടികളുടെ ഒരു മാറ്റം എന്താണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അവരെ അത് എന്താണ് അതിന് കാരണമെന്ന് കണ്ടെത്തി അവരെ വഴക്ക് പറയാതെ അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഒരു ധൈര്യം അവർക്ക് നൽകിക്കൊണ്ട് അവരെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ അരികിലേക്ക് കൊണ്ടുവരാൻ ആണ് ശ്രമിക്കേണ്ടത്. മാത്രമല്ല അവർക്കൊരു മനസ്സ് അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് തുറന്ന് പറയാൻ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ അവരെ അനുവദിക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ ഉള്ളിൽ ഒതുക്കി വെക്കാതിരിക്കാൻ ശ്രമിപ്പിക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പം പലർക്കും ഒരു കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആരും ഒന്നും ചോദിക്കരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത് എന്നൊക്കെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തുറന്ന് ചോദിക്കാൻ

0: പക്ഷേ ചില ടീച്ചർമാരോടുള്ള ബഹുമാനം അവർക്ക് എന്താ ഈ നമുക്ക് വഴക്ക് പറയാത്ത, നമ്മളോട് ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്ത ചില ടീച്ചർമാരുണ്ട്. അവരോടുള്ള ഒരു ബഹുമാനവും സ്നേഹവും എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ മുൻപിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കോളേജിലെ വമ്പന്മാരാണെങ്കിൽ പോലും ആ ടീച്ചർമാരെ ഒന്ന് കാണുമ്പോൾ പെട്ടെന്നൊരു ബഹുമാനമൊക്കെ തോന്നാറുണ്ട്. അത് അവരുടെ സ്നേഹം കൊണ്ട് അവർ നേടിയെടുക്കുന്ന ഒരു ബഹുമാനമാണ് അല്ലേ. നമുക്ക് ചിലപ്പോൾ വേണ്ടുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്കവരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകാം. ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ ഇരുന്നിട്ടുണ്ടാകാം, ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. അതൊരു റെസ്പെക്റ്റാണ്, അതൊരു സ്നേഹത്തിലൂടെയാണ് ആ ടീച്ചർമാർ അത് എന്താ നേടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കെപ്പോഴും അങ്ങനെയൊന്നും ആകാൻ സാധിച്ചിരുന്നെങ്കിൽ ഏതൊരു മനുഷ്യനെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു ബഹളമോ അല്ലെങ്കിൽ വഴക്കോ അടിയോ പിടിച്ചു വാങ്ങലോ ഒന്നുമില്ല, അതിങ്ങനെ കൊടുക്കുകയാണ് വാങ്ങുകയാണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ടീച്ചർമാർ കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് ടീച്ചർക്ക് തിരിച്ചത് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെയും കൂടി പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ കേൾക്കാൻ കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം, അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം, അവരുടെ കഥകൾ കേൾക്കണം. അത്തരത്തിലൂടെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ പലപ്പോഴും നമ്മുടെ കൂടെ കാണും.
1: തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലഹരി ദിനത്തിൽ നമുക്കും വേണമെങ്കിൽ ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കുക അല്ലേ ശ്രീലക്ഷ്മി. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് എന്താ ലഹരിയേക്കാൾ മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മനോഹരമായ നിമിഷത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല ബ്രേക്കിലേക്ക് പോകാം.
0: അതെ, അപ്പം നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ് 8848 7785. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
6: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
7: മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
7: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
8: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
7: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
8: 8848558785.
7: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
9: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
10: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
11: ഞാൻ ബീന ഗുവേര.
10: അങ്ങനെ നമ്മളിങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലെ, നമ്മളുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ സമയം 10:41 ആയിരിക്കാണ്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ഇൻ കേസ് നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് അയച്ചേക്കാം എന്ന് പറഞ്ഞ് പിന്നെ ചിന്തിക്കും അയ്യോ വേണ്ട എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 11:30 വരെയാണ് നമ്മുടെ ഒരു ലൈവിന്റെ സമയം. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലൈവ് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളോട്ട് പോയാലോ?
11: തീർച്ചയായിട്ടും. അപ്പോൾ മെസ്സേജുകൾ അയക്കൂ എന്ന് പറയുമ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ഇതാണ് വാട്സപ്പ് നമ്പർ 8848555.
10: അപ്പോൾ വാട്സപ്പ് മാത്രമല്ല ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കുന്നതാണ് കേട്ടോ.
11: അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഫുട്ബോളിൽ നമുക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായി നമ്മുടെ റേഡിയോ സാന്ത്വനവും മാളിയേക്കലും നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. അപ്പോൾ അത് ആ ഒരു വിശേഷം നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മുടെ ശ്രോതാക്കളിലേക്ക് നൽകുകയാണ്. കാരണം

0: നമ്മുടെ ശ്രോതാക്കളിൽ ആരാണ് ഏറ്റവും നല്ല ഭാഗ്യശാലി എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും കയറി ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. അതിനകത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്.
1: അതെ, അപ്പോൾ മാത്രമല്ല നമ്മൾ റേഡിയോയിൽ ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു അവസരം മാത്രമേ ഉള്ളൂ, പോസ്റ്റ് കാർഡ് വഴിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആൻസർ റേഡിയോയിലേക്ക് അയക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ദിവസങ്ങൾ, അപ്പോൾ നമ്മൾ എങ്ങനെ ജൂലൈയിലോട്ട് ഇങ്ങനെ കടക്കാൻ പോവുകയാണ്, ഇനിയും ദിവസങ്ങളുണ്ട്. പെട്ടെന്ന് ജൂൺ തുടങ്ങി, ജൂൺ ജൂലൈ കഴിയാറായി. അപ്പോൾ ഏകദേശം നമ്മളുടെ വേൾഡ് കപ്പ് ഇങ്ങനെ ഇങ്ങനെ വന്നു അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസരം കളയാതെ പരമാവധി മികച്ച രീതിയിൽ ഉപയോഗിക്കുമെന്ന് കൂടി പറയുകയാണ്.
0: അതെ, വേൾഡ് കപ്പ് മേടിക്കുന്നതിനോടൊപ്പം തന്നെ റേഡിയോ സാന്ത്വനവും മാളയക്കലും ഒരുക്കുന്ന കൈനിറയുള്ള സമ്മാനങ്ങൾ നിങ്ങൾ ശ്രോതാക്കൾ വാങ്ങുമെന്നുള്ള ഒരു ഉറപ്പോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള വാട്സപ്പിൽ കൂടിയും ചോദിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾ ചെയ്തും ചോദിക്കാവുന്നതാണ്. അതിനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785. ശ്രീലക്ഷ്മി, നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജിലേക്ക് പോകാം അല്ലേ?
1: തീർച്ചയായും.
0: അപ്പോൾ നമ്മുടെ അടിമാലിയിൽ നിന്ന് ബിനീഷേട്ടൻ ഗുവേരശശി എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ബിനീഷേട്ടാ. എന്തുണ്ട് വിശേഷം, അവിടെ മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ രജനിച്ചേച്ചി, സോറി, നമ്മുടെ ചിത്രചേച്ചി അയച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും എസ്പെഷ്യലി ഹരി, ഓ എനിക്ക് വയ്യ, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കോപത്തെ തണുപ്പിക്കാൻ മൗനവും നല്ലൊരു ആയുധമാണ്. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറവുള്ള പക്ഷി എന്ന ഗാനം പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രാമ്മയാണ് പാടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രജനിക്കുട്ടിയുടെ കഥാവായനയുടെ ഡേ ആൻഡ് ടൈം പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതായിരിക്കും.
1: അപ്പോൾ ചിത്രാമ്മ സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു, ആരോഗ്യവതിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക, പാട്ടുകളൊക്കെ കേൾക്കുക. പാട്ടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളതെല്ലാം പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ പാട്ടൊക്കെ പരമാവധി ലൈവിലൂടെ തന്നെ നമ്മളത് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. മാത്രം കാരണം വെച്ചാൽ തോന്നി ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ടുകൾ നമുക്ക് ചോദിച്ച മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില പാട്ടുകളൊന്നും നമുക്ക് ലൈവിൽ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നതും നമുക്കിങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും നമ്മൾ പരമാവധി ലൈവിൽ ഇടാൻ തന്നെ നോക്കുന്നതാണ് അല്ലേ?
0: അതെ. അപ്പോൾ നമ്മുടെ സുജ ചേച്ചി എഴുതിയിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ശ്രീ ആൻഡ് ബീന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
1: ഗുഡ് മോർണിംഗ് സുജ ചേച്ചി, സുഖമായിരിക്കുന്നു
0: എന്ന് ഞങ്ങളും കരുതുന്നു. പക്ഷേ സുജ ചേച്ചി ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനൊന്ന് സ്പീഡ്, എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ശ്രീലക്ഷ്മിയുടെ സ്പീഡ് എന്നിലേക്കും കൂടി വന്നത്, സ്പീഡ് ഒന്ന് കുറച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതിനെയും പലരും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ശ്രീലക്ഷ്മി ഇച്ചിരി സ്പീഡാണ് കൂടുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്, നല്ല അടി കിട്ടുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതാണ്. ഇങ്ങനെ പറയുമ്പോ അങ്ങ് സ്പീഡ് വന്നു പോകുന്നതാണ് കേട്ടോ.
0: അതെ, അപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ള
1: നിർഗളമായി ഇങ്ങനെ ഒഴുകി വരുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ സ്പീഡ് കൂടാറുണ്ട്, എങ്കിലും നമ്മളത് പരമാവധി കുറയ്ക്കുന്നതാണ്.
0: അപ്പോൾ ചേച്ചി, എല്ലാവർക്കും അടിമാലിയിലുള്ള ഫ്രണ്ട്സിനെല്ലാം സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പൂക്കൾ പൂക്കൾ തരണം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും സുജ ചേച്ചി, ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. പിന്നെ ഈ സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ എന്താണ് വിശേഷം, സുഖമാണോന്ന്? സുഖമാണെന്ന് തന്നെ കരുതുകയാണ്.
1: അതെ, സുഖമായിരിക്കുന്നു, സന്തോഷവതിയായിട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനിയും മെസ്സേജൊക്കെ അയക്കുക.
0: അതെ, അപ്പോൾ നമ്മുടെ ഷാജി ചേട്ടൻ ഒമാനിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജിയാണ് ഒമാനിൽ നിന്ന്. ഇപ്പം നാട്ടിലെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പാലക്കാടാണ്. അപ്പോഴേ ഇവിടെയാണ് ബാക്കി ജീവിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ?
1: ഇവിടെയാണ് ബാക്കി ജീവിതം, അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ തിരിച്ച് പ്രവാസത്തിൽ നിന്ന് മാറി ഇനി നാട്ടിൽ സ്ഥിരതാമസമായി അല്ലെങ്കിൽ സെറ്റിൽഡ് ആയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് കൂട്ടുകാരും വിശേഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ആ ഒരു സമയത്ത്. അപ്പോൾ തിരിച്ച് പാലക്കാട് എന്താ വളരെയധികം സന്തോഷത്തോടെ കുറച്ച് ഇനിയുള്ള ജീവിതം വിശ്രമത്തിലൊക്കെ ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി ഒരിക്കലും മറക്കാതെ തന്നെ മെസ്സേജ് ഇടുക അല്ലേ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് ഒന്നും വരേണ്ട. പലപ്പോഴും നമ്മളിങ്ങനെ നമ്മളെ ഷാജി ചേട്ടൻ പറയാറുണ്ട്, ഞാനിങ്ങനെ എന്താ ഡ്രൈവിങ്ങിലാണ്, അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു ജോലി തിരക്കിനിടയിൽ നമ്മളോടൊപ്പം ചേരുന്നു, പാട്ടുകളൊക്കെ ചോദിക്കുന്നു, പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ആസ്വദിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ സ്ഥിരം മെസ്സേജുകളൊക്കെ പ്രതീക്ഷിക്കുന്നു തന്നെ പറയുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും കൊല്ലത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റേഡിയോ സാന്ത്വന 90.4 FM-ൽ വരുന്നു തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മളത് എന്താ നമ്മൾ പറയുകയാണല്ലേ വരാനൊക്കെ ആയിട്ട്. എപ്പോഴെങ്കിലും കൊല്ലത്തൊക്കെ വരുന്ന സമയത്ത് നമ്മളെയൊക്കെ ഒന്ന് കാണണം കേട്ടോ.
0: അതെ അതെ, നമ്മൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ

0: ശ്രീലക്ഷ്മി, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസവും വെറുതെ അല്ല പുലരുന്നത് അല്ലെ. ഓരോ ദിവസത്തിനും ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത്. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ പീഡനത്തിനിരയായവരെ പിന്തുണയ്ക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ്, ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് വിക്ടിംസ് ഓഫ് ടോർച്ചർ. അപ്പോൾ അത് ഒരു അത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ദിനം കൊണ്ട് മാത്രം നിർത്തേണ്ട ഓരോ നിമിഷങ്ങളല്ല, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളല്ല ഓരോ ദിവസവും പുലരുന്നതും ഓരോ ദിവസവും കാണുന്നതും.
1: ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം, ഓരോ നിമിഷവും ഓരോ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ അല്ലെ. അപ്പൊ അവർക്കൊക്കെ ചിലതൊക്കെ നമ്മൾ അറിയാതെ പോകുന്നു, ചിലതൊക്കെ നമ്മൾ അറിയുന്നു, ചിലതൊക്കെ ചിലരറിഞ്ഞാലും ചിലപ്പോൾ അത് പുറത്ത് വരുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നിമിഷം, ഓരോ നിമിഷവും ഓരോ, ഇപ്പോൾ സ്ത്രീകളെന്ന് മാത്രമല്ല, ഒരുപാട് സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള ആളുകളൊക്കെ പലതരത്തിലുള്ള ടോർച്ചർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ അല്ലെങ്കിൽ വാർദ്ധക്യം ചെന്നവരും അങ്ങനെയൊന്നും ഒരു വേർതിരിവല്ല. പീഡനത്തിന് ഇരയായവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പല തരത്തിലുള്ള പീഡനങ്ങളുണ്ട്, അതിക്രമങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പറയുന്ന ഒരു വാക്കുകളോ അല്ലെങ്കിൽ ഒന്നും അല്ല, അവരെ ഒന്ന് ചേർത്ത് നിർത്തുക, അവരുടെ മനസ്സറിയുക, അങ്ങനെ നിൽക്കുന്ന കുറച്ച് മനുഷ്യരോടൊപ്പം നമ്മളൊന്ന് ചേരുക, അതാണ് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടത്.
1: അതെ. അപ്പോൾ അതിൽ നിന്നൊന്ന് മുക്തരായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർ അത്തരത്തിലുള്ളൊരു വലിയൊരു പ്രതിസന്ധി നിന്നാണ് തിരിച്ച് ജീവിതത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് അവർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് അതായിരിക്കും, ഏറ്റവും കൂടുതൽ അവരെ തകർത്ത് കളയുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക്
0: നമ്മളിപ്പോൾ ഒരാളെ നോക്കുമ്പോൾ അവരുടെ മുഖം എപ്പോഴും ചിരിക്കുന്നൊരു മുഖമായിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അവരൊരിക്കൽ പോലും ഒന്ന് സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഒന്ന് അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടാകത്തില്ല നമ്മളൊരു പക്ഷേ. പക്ഷേ അവരെ ഒന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേദനയുള്ളവരായിരിക്കാം ഏറ്റവും കൂടുതൽ അവർ ചിരിക്കാൻ ശ്രമിക്കുന്നത്.
1: അതെ.
0: അപ്പോൾ അവരെ ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളൊന്ന് കൂടെ നിൽക്കുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും ആ ഒരു മുൻകൈ എടുത്ത് ഒന്ന് ചേർത്ത് പിടിക്കുക.
1: അതെ, നമ്മളുടെ ചുറ്റുമുള്ളവരെ ഒന്ന് കാണാൻ നമുക്ക് കണ്ണുണ്ടാകട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് പാട്ടുകൾ ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ഈ ഒരു ലൈവിൻ്റെ ഇടയ്ക്ക് നമുക്ക് പരമാവധി നമ്മുടെ ശ്രോതാക്കളൊക്കെ ചോദിച്ച പാട്ടുകളൊക്കെ പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലക്ഷ്മി ഉമയനല്ലൂരിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊന്ന് പ്ലേ ചെയ്യണം, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് നമുക്ക് ഒരു ജില്ലായിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. നമുക്ക് ഒരു കാലഘട്ടത്തിലെ വളരെയധികം എന്താ ഒരു നമുക്ക് ഒരു യുവാക്കളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. യുവാക്കൾ മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു ഡാൻസ് ഒക്കെ കളിക്കാൻ തോന്നുന്ന ഒരു തരത്തിലുള്ളൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്മി പറഞ്ഞ ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
5: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
4: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
5: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
4: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
5: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
4: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
5: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
4: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
5: ഫ്രീ കിക്ക് 90.4 FM 2026.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം ഉള്ളത്
8: ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ടാണ്, നമ്മുടെ ലക്ഷ്മി ചോദിച്ചൊരു പാട്ടാണ് കേട്ടോ. പണ്ടത്തെ ഒരു എന്താ ഇങ്ങനെ ഒരു കോളിളക്കം സൃഷ്ടിച്ച പാട്ടെന്ന് വെച്ചാൽ നമുക്കൊരു ജില്ല ജില്ലായിട്ടുള്ളൊരു പാട്ട് തന്നെയായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ പഴയ ഒരു തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഇന്നും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാട്ട് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിച്ച് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജൊക്കെ ഒന്ന് ഒരുപാട് വോയിസ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് കേൾക്കാം.
7: നമുക്ക് കേൾക്കാം. അപ്പം മെസ്സേജുകൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ മെസ്സേജുകൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പം നമ്മുടെ ബാബുരാജൻ സാറ് മെസ്സേജ്, നമുക്ക് എന്നും കടങ്കഥയുമായി എത്തിയിരിക്കുന്നത് നമ്മുടെ ബാബുരാജൻ സാറായിരുന്നു. അപ്പം ഇന്നും എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് ആ ഒരു കടങ്കഥ എന്താണെന്ന് ഞാൻ പറയാം. ഇരുട്ട് കണ്ടാൽ മറയും, വെളിച്ചം കണ്ടാൽ തുറക്കും, ഇതാണ് കടങ്കഥ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയക്കുക. ഒന്നുകൂടി പറയാം, ഇരുട്ട് കണ്ടാൽ മറയും, വെളിച്ചം കണ്ടാൽ തുറക്കും, ഇതാണ് ഇന്നത്തെ കടങ്കഥ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. ഒരു വോയിസ് മെസ്സേജാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള മെസ്സേജ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് കേട്ട് നോക്കാം.
9: ഹലോ, ഞാൻ മൻസൂർ കുട്ടാട്. ഇന്നത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ഷമയെക്കുറിച്ചാണ്. ചില വാഹനങ്ങളിൽ എഴുതിയിട്ടുണ്ട് ക്ഷമയാണ് എൻ്റെ ഗമ എന്ന്, പക്ഷേ അതൊന്നും നടപ്പിൽ വരുന്ന കാര്യങ്ങളല്ല. വാഹനങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ.
7: അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ക്ഷമയെക്കുറിച്ച്, ഞങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പറ്റിയ ഒരു അനുഭവം കൂടി അദ്ദേഹം ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയാനാണ്, കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ഞങ്ങളായിട്ട് തന്നെ പറയാം, അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
8: അതെ, അപ്പോൾ നമുക്ക് ചില മെസ്സേജിൻ്റെ എന്താ ലെങ്ത് കൂടുന്ന സമയത്ത് നമുക്ക് അത്രയും കേൾപ്പിക്കാനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ

0: എങ്കിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോട് അപ്ഡേഷനോടൊക്കെ ചേർന്ന് നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും മെസ്സേജുകളൊക്കെ അയക്കൂ. അപ്പൊ ചെറിയ ചെറിയ വോയിസ് നോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്കത് പ്ലേ ചെയ്യാവുന്നതാണ് കേട്ടോ.
1: അതെ. അപ്പോൾ നമ്മുടെ ശ്രീജി ചേച്ചി കൂട്ടിക്കടയിൽ നിന്നും അയച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ ശ്രീജി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീജി ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങൾക്കൊക്കെ സുഖമാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചേച്ചിയുടെ മകൻ്റെ ഫോട്ടോയാണോ എന്ന് എനിക്കറിയില്ല. സ്കൂളിൽ ഇന്ന് ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മോൻ യൂണിഫോമൊക്കെ ഇട്ട് ഒരു പ്ലക്കാർഡൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ പാട്ട്, എല്ലാവർക്കും നല്ലൊരു പാട്ട് ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. അടുത്ത ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മുടെ അടിമാലിക്കാരെ തിരക്കിയ നല്ല മനസ്സുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ബിനീഷേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ചേച്ചി ചോദിച്ചിരുന്നു, സുജ ചേച്ചി അല്ലേ, അടിമാലിക്കാരെ തിരക്കിയിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ടാണ് നമ്മുടെ ബിനീഷേട്ടൻ ആ ഒരു മറുപടി ഇട്ടിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മുടെ ചിത്ര ചേച്ചിയാണ്, ചിത്രാമ്മയാണ് അയച്ചിരിക്കുന്നത്. ശ്രീകുട്ടിയുടെ ഗ്രാമഭംഗിക്ക് ബിഗ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: അതെ, കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഗ്രാമഭംഗി. അപ്പം ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് എന്താ നല്ല റെസ്പോൺസ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കും തീർച്ചയായിട്ടും, ഞാനും പോലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ടത്തെ ഒരു ഗ്രാമീണ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗൃഹാതുരത ഉണർത്തുന്ന ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ പറയാനുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഒക്കെ നമുക്ക് റേഡിയോ സാന്ത്വനമായിട്ടൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്രാമഭംഗിയിൽ പരിഗണിക്കുന്നതാണ്.
1: തീർച്ചയായിട്ടും ഗ്രാമഭംഗിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഒരു പൂവൊക്കെ സമ്മാനമായിട്ട് നമ്മുടെ ശ്രീകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്.
0: പുഷ്പങ്ങളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഗ്രാമഭംഗി ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: അപ്പോൾ അതുപോലെ തന്നെ അവതരണത്തിൻ്റെ വേഗത അല്പം കുറയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രാമഭംഗിയുടെ ആണോ എന്ന് ആണോ അതോ അത് ഞങ്ങളുടെ ലൈവിൻ്റെ ആണോ എന്നുകൂടി ഒന്ന് അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഗ്രാമഭംഗി, അവതരണം പോലെ ആക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഗ്രാമഭംഗിയുടെ അവതരണം പോലെ ആക്കാൻ ശ്രമിക്കൂ എന്നാണ് ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പം ഇത് നമ്മൾ കുറച്ചൊന്ന് ജില്ല ജില്ലാക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ പരമാവധി നമ്മുടെ വേഗതയൊക്കെ കുറയ്ക്കുന്നതാണ്.
1: കാരണം നിങ്ങൾക്കുള്ള അപ്ഡേഷൻസ് ഫുൾ ഞങ്ങളെ തരവും വേണം, നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും വേണം. നമ്മൾക്ക് ആകെ 1.5 മണിക്കൂർ മാത്രമേ നമ്മുടെ മുന്നിലും ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്കൊക്കെ വേഗത ഇത്തിരി സ്വല്പം കൂടുന്നത്. ഞങ്ങൾ ഇനി ശ്രമിക്കാം വേഗതയൊക്കെ ഒന്ന് കുറയ്ക്കാൻ. അപ്പോൾ നാട്ടുപുഷ്പങ്ങൾ ഹൃദ്യമായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്.
0: താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊരു ഒരു ടോപ്പിക് ആയിരുന്നു അത്. കാരണം ഒരുപാട് ഒരുപാട് പൂക്കൾ നമുക്ക് അറിയാം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിൽ എത്രമാത്രം എനിക്കത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഒരുപാട് മെസ്സേജുകളാണ് അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ പ്രോഗ്രാമിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് അത് എങ്ങനെയാണ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഇനിയും എത്രത്തോളം മനോഹരമാക്കാമെന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ട് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള സപ്പോർട്ട് ഈ ഒരു പ്രോഗ്രാമിന് മാത്രമല്ല എല്ലാ പ്രോഗ്രാമിനും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ചിത്രാമ്മ.
1: നമ്മുടെ ശ്രീജി ചേച്ചി പറഞ്ഞിരിക്കുന്നത്, ഫോട്ടോ ഇട്ടിരിക്കുന്നത് മോൻ ആദിദേവിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദിദേവനും നല്ലൊരു ദിവസം ഞങ്ങൾ ആശംസിക്കുകയാണ്. നമ്മുടെ രാജം ചേച്ചി വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ച കടങ്കഥയ്ക്ക് ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ബാബുരായൻ സാറാണ് പറയേണ്ടത്. സാറ് ആൻസർ അയക്കുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ എന്താണ് ശ്രീലക്ഷ്മി ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്?
0: ഇനിയിപ്പോൾ ഉടനെ ഒരു വിശേഷമുണ്ട്. നമ്മളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ 1-ാം ഘട്ടം 2-ാം ഘട്ടം അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കിട്ടാത്തവർക്ക് കുറച്ച് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കുറേ പേർ അഡ്മിഷൻ എടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് ഞായറാഴ്ചയാണ്. 87,000 പേർക്കാണ് അവസരം എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് നമ്മൾ കാണുന്നത്.
1: അതുപോലെ തന്നെയാണ് നമ്മുടെ കീമിൻ്റെ അല്ലേ, കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ 1:00 നമ്മുടെ മന്ത്രി റോജി എം ജോൺ കൊച്ചിയിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് വിശേഷങ്ങൾ ഫലങ്ങളും ഒക്കെ ആയിട്ട് അല്ലേ.
0: അതെ. അപ്പോൾ നമ്മളുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എന്താ ഇപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല തിരക്കായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ അഡ്മിഷൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും തിങ്കളാഴ്ച നിങ്ങൾക്ക് രാവിലെ 10 മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 വരെ സ്കൂളിൽ ചേരാം. പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ടും കൃത്യമായിട്ടും എല്ലാം കയ്യിൽ വെക്കണം എന്നുകൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അതിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ മറന്നാലും ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു അടുക്കും ചിട്ടയായിട്ട് എല്ലാം ഉണ്ടോ, എൻ്റെ കയ്യിൽ അവിടെ അഡ്മിഷന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് കയ്യിലുള്ളതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ NCC NSS അങ്ങനെ കുറേ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസിലേക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിൽ കരുതി വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി പറയുകയാണ്.
1: അപ്പോൾ അത് പറയുന്നതിനിടയ്ക്കാണ് നമ്മുടെ സ്കൂളുകളിൽ ഇനി മുതൽ തെരുവുനായ നോഡൽ ഓഫീസർമാരുണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തെരുവുനായ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് അത് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളിലും നോഡൽ ഓഫീസർമാരെ നിയമിക്കാനുള്ള നിർദ്ദേശമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പുറത്തൊക്കെ ഒരുപാട് തെരുവുനായകളുടെ ശല്യമുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സുപ്രീംകോടതി നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് നോഡൽ ഓഫീസറുടെ പേരും ഇനി മുതൽ നോഡൽ ഓഫീസറുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും നമ്മുടെ സ്കൂളിൻ്റെ ആ ഒരു ഗേറ്റിൽ പ്രദർശിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നോഡൽ ഓഫീസറും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാരണം നമ്മുടെ സ്കൂൾ പരിസരത്ത് എവിടെയെങ്കിലും ഒരു തെരുവുനായ കാണുകയാണെങ്കിൽ ഈ ഒരു നോഡൽ ഓഫീസർ പെട്ടെന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ അറിയിക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിയിക്കുക. അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ ഒരു നായ്ക്കളെ പിടികൂടുകയോ അതുപോലെ തന്നെ വന്ധ്യംകരണത്തിനോ അല്ലെങ്കിൽ വാക്സിനേഷനോ ഒക്കെ എടുത്ത് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ എത്തിക്കുക എന്നാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്.
0: സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ വിടാതെ മറ്റെവിടെയെങ്കിലും കൊണ്ട് ആക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:08. അപ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും നടപടികളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം തെരുവുനായ എത്രത്തോളം രൂക്ഷമായിരുന്നു അതിൻ്റെ ശല്യം അല്ലേ. നമ്മളൊരുപാട് എന്താ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കൂടിയൊക്കെ അതിൻ്റെ ഒരു ഭീകരതയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് പേഴ്സണലായിട്ടും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ശ്രോതാക്കളൊക്കെ ആവശ്യപ്പെട്ട പാട്ടുകളുണ്ട്. അപ്പൊ നമ്മുടെ ചിത്രാമ്മ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വന 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
6: മാജിക്? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്കേ.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
7: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
7: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
8: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
7: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
8: 8848558785.
7: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.

0: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയോടൊപ്പം
1: ഞാൻ വീന ഗുവേരയാണ്.
0: അപ്പൊ നമ്മളിങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, ചിത്രാമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നല്ലൊരു പാട്ടാണ്. എപ്പോഴും ഇങ്ങനെ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി ഗാനങ്ങളുണ്ട് അല്ലെ, നമുക്കിങ്ങനെ ഒരു നൊസ്റ്റു, ഒരു ഫീൽ ഗുഡ്, അതിലിങ്ങനെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ തോന്നുന്നു ചില പാട്ടുകളൊക്കെ കേട്ടാ. അപ്പൊ അത്തരം പാട്ടുകളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു പാട്ടാണ് ഈ നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി എന്ന മനോഹര ഗാനം. അപ്പോൾ ചിത്രാമ്മ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്നു, ഈ പാട്ട് കേട്ട് ഹാപ്പിയായി. ചിത്രാമ്മ മാത്രമല്ല, നമ്മുടെ ശ്രോതാക്കളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം ഇപ്പോൾ 11:16 ആയിരിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിരുന്നു അല്ലേ, എന്തായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ?
1: അതെ, ബാബുരാജൻ സാർ കടങ്കഥ ചോദിച്ചിരുന്നു. ഇതായിരുന്നു ചോദ്യം: ഇരുട്ട് കണ്ടാൽ മറയും, വെളിച്ചം കണ്ടാൽ തുറക്കും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ.
0: കറക്റ്റ് ആൻസർ കുറെ പേര് അയച്ചിട്ടുണ്ട്. നമ്മുടെ രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ചേച്ചിക്ക് വീണ്ടും നമ്മൾ കൺഗ്രാജുലേഷൻ പറയാണ്. എന്തുകൊണ്ടാണ്

0: രാജം ചേച്ചി, രാജം ചേച്ചി ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാല്, ചേച്ചി എപ്പോഴും ഇങ്ങനെ തെറ്റിപ്പോയാൽ കൂടിയും നമ്മുടെ അടുത്ത് ഇങ്ങനെ തുടരെ തുടരെ തുടരെ തുടരെ ആ ഒരു ആൻസർ ഇങ്ങനെ ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഞാൻ ഒരിക്കലും തോൽക്കില്ല എന്നുള്ള ഒരു വിൽ പവർ, ആ ഒരു പവറാണ് നമ്മൾ എപ്പോഴും പരിഗണിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഇങ്ങനെ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഓ ഇത് ശരിയാവത്തില്ല എന്ന് മാത്രമല്ല, ഈ നമ്മൾ തെറ്റുത്തരമാണ് പറഞ്ഞതെന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യാറില്ല, കറക്റ്റ് ആൻസർ ആയി കിട്ടുന്നത് വരെ ഇങ്ങനെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതൊരു എന്താ ഒരു നല്ല ഒരു ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ.
1: തീർച്ചയായും ശ്രീലക്ഷ്മി, ഇന്ന് രാജം ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ആണ് കൊടുക്കുന്നത്. കാരണം ഇന്ന് രാജം ചേച്ചിയാണ് ആദ്യം തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്.
0: അത് പ്രത്യേകം. അപ്പോൾ വീണ്ടും നമ്മൾ അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ്.
1: അതെ അതെ. അപ്പോൾ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റീജ ചേച്ചി ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളൊക്കെ കൂടെ ചേർന്ന് നിൽക്കുന്നതിനോടൊപ്പം. ഇതെല്ലാം ഹാപ്പിയാണ് ഞങ്ങൾക്ക്.
0: ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്നല്ലേ. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് അവധി ദിവസമാണ്, കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്നിങ്ങനെ നമ്മളിങ്ങനെ എന്താ കുറച്ച് സമയമൊക്കെ അവർക്ക് വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടിയൊക്കെയാണ്. അവർക്ക് എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത്? കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആണ് അമ്മമാരല്ലേ. ഇപ്പോൾ അവർ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് ഉറങ്ങിയ ഇതാണ്. അപ്പോൾ നമുക്കൊന്ന് വീട്ടിൽ സ്പെഷ്യലായിട്ടൊന്നും വെക്കാനും തോന്നില്ല, നമുക്കൊരു ഒരു എന്താ ഒരു മങ്ങിയൊരു അവസ്ഥയാണ്. പക്ഷെ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ അത്രത്തോളം എന്താ ഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്താണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആ ഒരു തിരക്കൊക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിലുള്ള ചേച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ. അപ്പോൾ അവർ ആ ഒരു തിരക്കിനിടയിൽ നമ്മളെ എന്താ നമ്മളോട് നമ്മളുടെ കൂടെ വർത്തമാനങ്ങളൊക്കെ പറയുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും വീണ്ടും മെസ്സേജുകളൊക്കെ അയച്ചോളൂ.
1: അപ്പോൾ മെസ്സേജുകളൊക്കെ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ശ്രീലക്ഷ്മി, ഇനി നമ്മൾ പുറത്തേക്കൊക്കെ പോകാനിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ ശ്രീലക്ഷ്മി?
0: പാസ്പോർട്ട് എടുക്കണം.
1: ആ എങ്കിൽ ഇനി മോളെ എടുക്കുന്നെങ്കിൽ സൂക്ഷിച്ചോളൂ, പാസ്പോർട്ട് അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
0: അതൊരു രാവിലെ നമ്മളിങ്ങനെ പത്രം വായിക്കുന്ന സമയത്ത് വളരെ ഞെട്ടലോടെയാണ് നമ്മളത് അറിഞ്ഞത്. ഒരു വിഷമമൊക്കെ ഉണ്ട് എങ്കിലും 1000 രൂപ കൂട്ടി അല്ലേ.
1: അതെ, 36 പേജുള്ള പാസ്പോർട്ടിന് 1500 രൂപയിൽ നിന്ന് 2500 രൂപയാക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല, തൽക്കാല അപേക്ഷയ്ക്കുള്ള നിരക്ക് 3500 രൂപയിൽ നിന്നും 5000 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നീട് വിദേശത്ത് നിന്നുള്ള അപേക്ഷയിലും വൻ വർധനയാണുള്ളത്. സാധാരണ നമ്മൾ നമ്മുടെ അപേക്ഷ സാധാരണയുള്ള അപേക്ഷ നിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ $70 നിന്നും $125 ഉയർത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ മണി 6606 രൂപയിൽ നിന്നും 11798 രൂപയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനുള്ള നിരക്ക് 500 രൂപയായിരുന്നു നേരത്തെ, ഇനി അത് 750 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
0: അപ്പോൾ എങ്ങനെ തോന്നുന്നു അത് പറയുമ്പോൾ ചിരിക്കാനായിട്ട്? അപ്പോൾ എന്തായാലും ഇങ്ങനെ പാസ്പോർട്ടിൻ്റെയൊക്കെ പേയ്മെൻ്റ് ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
1: അപ്പോൾ മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു പുതിയ നിരക്ക് July 1 പ്രാബല്യത്തിൽ വരുന്നത്.
0: സമയമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അപേക്ഷിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അപേക്ഷിച്ച് പേയ്മെൻറ്റൊക്കെ അടയ്ക്കുക.
1: അതെ,
0: July 1 ഇതൊരു പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്.
1: അതെ, ഇനിയിപ്പോൾ 2-3 ദിവസം കൂടിയൊക്കെ മുന്നിലുണ്ട് ബാലൻസ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രീലക്ഷ്മി പാസ്പോർട്ട് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പൊക്കോളൂ.
0: അതെ, തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ പാട്ട് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സുജ ചേച്ചി അടിമാലിക്കാർക്കൊക്കെ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാട്ട് കേട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
5: ഞാൻ ബീന ഗുയര.
0: അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. സുജചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു പാട്ടായിരുന്നു, എല്ലാവർക്കും ആ പാട്ടൊക്കെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ അടിമാലിക്കാർക്ക് വേണ്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ ആ പാട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഇപ്പോൾ 11:28 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഒരിക്കൽ കൂടി പറയാണ്, ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ മാളിയേക്കലും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് ഒരു പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ, നമ്മൾ ചോദ്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റേഡിയോയിലൂടെ അത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റ അതേപോലെ FB പേജുകളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിനകത്ത് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ എപ്പോഴും നമ്മൾ ലൈവിലൊക്കെ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറായ 8848585 എന്ന നമ്പറിലും വിളിച്ചോ, അതല്ലാതെ ടെക്സ്റ്റ് മെസ്സേജായും അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ഒക്കെ ആയിട്ടും നമുക്ക് ആ ഒരു അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ പങ്കെടുക്കുക. ഒരാൾക്ക് ഒരു അവസരം മാത്രമേ ഉള്ളൂ. പോസ്റ്റ് കാർഡ് വഴിയാണ് നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അയക്കേണ്ടത്. ആ ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി നമ്മളത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ ബീന ചേച്ചി?
5: തീർച്ചയായിട്ടും നമ്മളതൊക്കെ ഓർമ്മിപ്പിക്കുന്ന എന്തിനാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശ്രോതാക്കൾ കൈ നിറയെ സമ്മാനങ്ങൾ വാങ്ങുന്നത് കാണാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ബമ്പർ സമ്മാനവും മാളിയേക്കലും റേഡിയോ സാന്ത്വനവും കൂടി ചേർന്ന് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മിസ്സാക്കാതിരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ആ മെസ്സേജിലേക്കൊക്കെ ഒന്ന് പോകാം. ശ്രീലക്ഷ്മി, നമ്മുടെ വനജ ചേച്ചി അയച്ചിട്ടുണ്ട്, ഇന്നലെയും ഇന്നും ഒക്കെ ഇട്ട പാട്ടുകൾ വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറങ്ങാനുള്ള ഗുളിക കഴിക്കുന്നത് കൊണ്ട് രാവിലെ നോർമലാകാൻ ഇത്തിരി സമയം എടുക്കുമെന്ന് ചേച്ചി പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ റേഡിയോ നിലയത്തിൽ ഒരു വാശിയോടുകൂടി തന്നെ കാണാൻ, എല്ലാവരെയും കാണാൻ വരുമെന്നാണ് നമ്മുടെ വനജ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അത് വാശിയല്ല വേണ്ടത്, സ്നേഹമാണ് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
0: ഇവിടെ വരും എന്നുള്ള എനിക്ക് തോന്നുന്നു. വരാനായിട്ട് കുറച്ച് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഒരു തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അതാണ് വാശിയോടുകൂടി ഞാൻ എന്തായാലും അവിടെ ഒന്ന് വരും എന്നുള്ളതാണ് ചിലപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
5: മാത്രമല്ല നമ്മുടെ വനജ ചേച്ചിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ ഞങ്ങളെ കാണാൻ വരാം. ഞങ്ങളും ഞങ്ങളുടെ വനജ ചേച്ചി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചേച്ചി, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ വെച്ചിട്ട്, 26/6/26 ഇന്നത്തെ ദിവസം എന്നുള്ളത് വെച്ചിട്ടൊരു ഒരു ഒരു പിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് റോസാപ്പൂവൊക്കെ ഇട്ട് സ്നേഹപൂർവ്വം ശുഭദിനം നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വനജ സാന്ത്വനം കുടുംബത്തിനും പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുകൂടി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് സുഖമായിട്ട് തന്നെ ഇരിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നല്ല ഹെൽത്ത് ഒക്കെ ഉണ്ടാകട്ടെ, നല്ല ഹെൽത്തൊക്കെ ഉണ്ടാകട്ടെ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയാണ് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ റേഡിയോയിലേക്കുള്ള ചേച്ചിയുടെ ഈ ഒരു വരവും കാത്ത് അല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പോൾ ചേച്ചി വനജാമ്മ സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കും. പിന്നെ തീർച്ചയായിട്ടും വരണം കേട്ടോ. ഞങ്ങളും കാത്തിരിക്കുന്നു അമ്മയുടെ വരവിനായിട്ട്. അതേപോലെ തന്നെ നമ്മളുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു കടങ്കഥ ഉണ്ടായിരുന്നു, നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുന്നു. കഴിഞ്ഞു കഴിഞ്ഞു.
5: അതെ, നമ്മുടെ കടങ്കഥ ഇതായിരുന്നു. നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ച കടങ്കഥ ഇതായിരുന്നു: ഇരുട്ട് കണ്ടാൽ മറയും, വെളിച്ചം കണ്ടാൽ തുറക്കും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കണ്ണുകളാണ്. അത് എല്ലാവരും നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് റീജ ചേച്ചി, രാജൻ ചേച്ചി, രാജം ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ റഷീദ ചേച്ചി

രാജൻ ചേട്ടൻ വയനാട്ടിൽ നിന്ന്, അതുപോലെ തന്നെ എല്ലാവരും, കവിത ചേച്ചി ഒക്കെ എല്ലാവരും കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ സരസ്വതി അമ്മ ഒരു ആൻസർ പറഞ്ഞിരുന്നു, പക്ഷെ തെറ്റിപ്പോയി, സാരമില്ല കേട്ടോ. തൊട്ടാവാടി എന്നാണ് അമ്മച്ചി പറഞ്ഞിരിക്കുന്നത്. അമ്മ പറഞ്ഞത് തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ആ ഒരു പങ്കെടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്. അതുപോലെ തന്നെ നമ്മുടെ ആശ ചേച്ചി പറഞ്ഞിരിക്കുന്നത്, ഹായ് എൻ്റെ പേര് ആശ സന്തോഷ്, ഞാൻ കൊല്ലം ഇരവിപുരത്ത് നിന്ന്

0: തന്നെ നമ്മുടെ ചിത്ര ചേച്ചി ആശ്രമത്തിൽ നിന്ന് ചേച്ചി ചോദിച്ച പാട്ടുകൾ നമ്മൾ ഇട്ടുകൊടുത്തതിന് ഗാനം കേട്ടു ആസ്വദിച്ചു സന്തോഷമെന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഥാവായനയുടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ രജനി ചേച്ചിയുടെ അക്ഷരമുദ്ര എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ സമയം ചോദിച്ചിട്ടുണ്ട്. സമയം ഇതാണ്, ബുധനാഴ്ച രാവിലെ 8:30 ശനിയാഴ്ച 5:30 അതിൻ്റെ സമയമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു പുതിയ ശ്രോതാവ് നമ്മുടെ ഒരു റേഡിയോ സാന്ത്വനം കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹായ്, എൻ്റെ പേര് മാക്സി എന്നാണ്. സ്ഥലം കൊല്ലം വാടി. ഞാൻ ഈ പരിപാടി യാദൃശ്യമായിട്ടാണ് കേൾക്കാൻ തുടങ്ങിയത്. ഞാൻ വേറൊരു റേഡിയോയുടെ ആസ്വാദകനായിരുന്നു. എനിക്ക് ഈ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അമരം സിനിമയിലെ പുലരെ പൂന്തോണിയിൽ എന്ന ഗാനം വെച്ച് തരുമോന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിയെ ഞങ്ങൾ ഹൃദയപൂർവ്വം ഞങ്ങളുടെ റേഡിയോ സാന്ത്വനം 90.4 FM സ്വാഗതം ചെയ്യുകയാണ്. ഉറപ്പായിട്ടും പാട്ടൊക്കെ വെച്ച് തരുന്നതായിരിക്കും. രാജൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ബീനാമം ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. നമ്മുടെ റീജ ചേച്ചി നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചിക്ക് നമ്മൾ തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. നമ്മുടെ കവിത ചേച്ചി പറഞ്ഞിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ബീന ശ്രീലക്ഷ്മി, നിങ്ങളെ കേൾക്കുന്നത് തന്നെ സന്തോഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. ഗ്രാമഭംഗി കേൾക്കുമ്പോൾ മനസ്സും നിറഞ്ഞു തുളമ്പുന്ന ഒരു അവതരണ ശൈലിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: താങ്ക് യു സോ മച്ച്.
0: അപ്പോൾ ബീനക്കുട്ടിയുടെ ശബ്ദം നല്ല ഗാംഭീര്യമുള്ളതാണ്, രണ്ടുപേരും സൂപ്പറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: താങ്ക് യു സോ മച്ച്. അതെ, അപ്പോൾ നമുക്ക് നമ്മുടെ സമയം 11:34 ഇന്ന് കുറച്ച് അതിക്രമിച്ചോ എന്ന് അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു പാട്ടോടുകൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരിക്കാരിയുടെ വൈൻഡ് അപ്പ് ആണ്. അപ്പൊ ഇന്ന് ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ ഉത്തരം കണ്ണായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പൊ നമ്മളോട് ആക്കി ചോദ്യം ചോദിച്ച സാറിന് ഒരുപാട് നന്ദി. കാരണം ഞങ്ങളൊന്ന് വിട്ടുപോയാലും കറക്റ്റായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുസൃത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, കടകഥകളൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരിക്കാരും ഇവിടെ വൈൻഡ് അപ്പ് ആണ്. ഇത്രയും നേരം പ്രിയപ്പെട്ടവരോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
0: ഞാൻ ബീന ഗുവേരയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്.

0: ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742793714, മൊബൈൽ 9444620270. നമ്പർ ഒരിക്കൽ കൂടി 04742793714, മൊബൈൽ 9446020270.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448480. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന കുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
8: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിത

0: മായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പോൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെയും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്, മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലേ?
1: അതെ.
0: അപ്പോൾ ഈ മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാർ, ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നത് ഒരു ഇപ്പോൾ ഒരു ആഡംബരമായിട്ടല്ല നമ്മൾ കരുതുന്നത്, ഇതൊരു ആവശ്യമായിട്ടാണ് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്?
1: മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാർ ഇഷ്യൂ ചെയ്യുന്ന പലതരം പോളിസിയിൽ ഒരു വിഭാഗമാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസീസും നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഭാഗമാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി അപ്രതീക്ഷിതമായി അസുഖം പിടിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചികിത്സാ ചെലവ് അതിഭയങ്കരമാണ്. അത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിയുടെ മാസമുള്ള ഏർണിങ്സ് എന്നോ സേവിങ്സും താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമാണ്. അത് അങ്ങനെയുള്ള സാമ്പത്തികമായ ഒരു ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂറായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി കൊടുക്കുന്നു ഹോസ്പിറ്റലിന്. അതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി, അഥവാ മെഡിക്ലെയിം പോളിസീസ് എന്ന് പറയും. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, പോളിസി എടുത്ത ഒരു വ്യക്തി ഇൻഷുർഡ് എന്ന് പറയും, പോളിസി എടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ ആ പോളിസിയിൽ പറയുന്ന കുടുംബാംഗങ്ങളോ അസുഖം ബാധിച്ചോ പരിക്കുകൾ പറ്റിയോ ഹോസ്പിറ്റലൈസ്ഡ് ആയാല് അവരുടെ മുഴുവൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മെഡിക്ലെയിം പോളിസീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, ഈ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് വ്യാപകമായിട്ട് വളരെ 10-15 വർഷമായുള്ളൂ. കാരണം മെഡിക്കൽ എക്സ്പെൻസ് അലാമിങ്ങിൽ കൂടുന്നു. വലിയ വലിയ ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും വരുന്നു, അവരുടെ മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലാണ്. ഈ ഫോറിൻ കൺട്രീസിൽ ഈ കൺസെപ്റ്റ് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മെഡിക്കൽ ചെലവുള്ളൊരു ബാധ്യതയാവുന്നില്ല. അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു തുക ഡിഡക്ട് ചെയ്ത് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് കൊടുക്കാറുണ്ട്. സോ അവരെ സംബന്ധിച്ചുള്ള മെഡിക്കൽ എക്സ്പെൻസസ് ഒരു പ്രശ്നം വേണ്ട. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരെ സംബന്ധിച്ചുള്ള അതല്ല സ്ഥിതി. പെട്ടെന്ന് ഇന്നത്തെ കാലത്തൊരു അസുഖങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ മെഡിക്കൽ ചെലവ് വഹിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ ഇത്തരം പോളിസീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും കമ്പനികൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ എല്ലാ അസുഖങ്ങളെ സംബന്ധിച്ചും എല്ലാ ട്രീറ്റ്മെൻറ്റെ സംബന്ധിച്ചോളം ഫുള്ളി കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിലി കവർ ചെയ്യുന്ന സംവിധാനമാണ് മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന വിഭാഗം.
0: മെഡിക്ലെയിം പോളിസികൾ നൽകുന്നത് കമ്പനികളാണെന്ന് സാർ പറഞ്ഞു, ഏതൊക്കെ കമ്പനികളാണ് ഈ പോളിസികൾ നൽകുന്നത്?
1: ഇത് രണ്ടു തരം കമ്പനികളും മെഡിക്ലെയിം പോളിസി ഇഷ്യൂ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് പോളിസി, LIC. ഇപ്പൊ LIC ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷെ LIC വരുന്നതിന് മുമ്പ് തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലാണ് മെഡിക്ലെയിം പോളിസി ഇഷ്യൂ ചെയ്ത് തുടങ്ങി. നമ്മുടെ രാജ്യത്ത് 4 പ്രധാനപ്പെട്ട നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഈ 4 കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് വർഷങ്ങളായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഈ വിഭാഗത്തിന്റെ പ്രസക്തിയും ഇമ്പോർട്ടൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതായത് ICICI ലംബാർഡ്, HDFC കമ്പനി, കേരള ബേസ്ഡ്, തമിഴ്നാട് ബേസ്ഡ് ഒരു സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ഇപ്പോൾ ഭയങ്കര അലാമിംഗ് ബിസിനസ്സാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ബജാജ് അലയൻസ് കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം മെഡിക്ലെയിം പോളിസീസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മളുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കുകാരും പല ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചേർന്ന് ടൈപ്പ് ഉണ്ടാവുകയും ആ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുകയും അതിൻ്റെ പ്രീമിയം തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അപ്പം എല്ലാ കമ്പനികളും ഇൻക്ലൂഡിംഗ് LIC ഈസ് ഇഷ്യൂയിങ് മെഡിക്ലെയിം പോളിസീസ്.
0: ഈ പോളിസികൾക്കെല്ലാം ഒരു കാലാവധി ഉണ്ടാകും?
1: തീർച്ചയായും.
0: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെഡിക്ലെയിം പോളിസിക്ക് അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ?
1: തീർച്ചയായും. മറ്റു പോളിസി പോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിരുന്നു. എല്ലാ പോളിസിക്കും അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് 1 വർഷമാണ് കാലാവധി. അപ്പം മെഡിക്ലെയിം പോളിസിയിലെയും കാലാവധി 1 വർഷമാണ്. ആ കാലാവധി തീരുന്നതിൻ്റെ തലേ ദിവസം എങ്കിലും നമ്മൾ പോളിസി റിന്യൂ ചെയ്തിരിക്കണം. അങ്ങനെ റിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂ ചെയ്തോളും. പക്ഷേ ബ്രേക്ക് വന്നാൽ പിന്നെ ചിലപ്പോൾ പുതിയ പ്രപ്പോസൽ കൊടുക്കുകയും പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണ്ടി വരും. അപ്പം ചോദ്യത്തിൻ്റെ ഉത്തരം, മെഡിക്ലെയിം പോളിസീസും മറ്റു പോളിസീസ് പോലും ജനറലി 1 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്.
0: അപ്പം ഈ പോളിസി എടുക്കാൻ പലർക്കും എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല.

0: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
1: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ താലൂക്കുകളിലും ഈ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനി ലൈക്ക് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഈ നാല് കമ്പനികളും പൊതുമേഖല ഗവൺമെന്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനി. അവർക്കെല്ലാം ബ്രാഞ്ച് ഓഫീസും കൂടാതെ സാറ്റലൈറ്റ് ഓഫീസും ഉണ്ട്. ചില വില്ലേജുകളിൽ സാറ്റലൈറ്റ് ഓഫീസ്. ഇത് കൂടാതെ ഇവർക്ക് ഏജന്റുമാരും കാണും. സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനിക്ക് വ്യാപകമായ ഏജന്റ്സ് ഉണ്ട്. LIC ബിസിനസ് ചെയ്യുന്നവർ തന്നെ സൈഡ് ബിസിനസ് ആയിട്ട് ഏജൻസി എടുക്കുന്നുണ്ട്. അപ്പൊ അവരെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് നമ്മുടെ പ്രപ്പോസൽ ഫോം എഴുതി കൊടുത്താൽ പ്രീമിയം അടച്ച് പോളിസി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ ടൗണിലും എല്ലാ വില്ലേജിലും എല്ലാ താലൂക്കിലും ഡിസ്ട്രിക്ട് സെന്റേഴ്സിലും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന പോലുള്ള കമ്പനികളുടെയും ഓഫീസസ് ഉണ്ട്. ഒന്നുകിൽ കമ്പനിയിൽ നേരിട്ട് പോയി അവിടെ മാനേജറെ കാണുകയും ഡെസ്കിൽ കാണുകയും പ്രപ്പോസൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഏജന്റുമാർ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊണ്ട് പ്രപ്പോസൽ ഫില്ലപ്പ് ചെയ്ത് പ്രീമിയം വാങ്ങിച്ച് പോളിസി ഇഷ്യൂ തരുന്നതായിരിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
0: സാർ, നമ്മൾ ഇപ്പോൾ ഒരു നിലവിൽ നമുക്കൊരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു അസുഖവും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ക്ലെയിംസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്കുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ്. സപ്പോസ് നമുക്കൊരു വാഹനമുണ്ട്, നാളെ ഇടിക്കുമോ എന്ന് ഇടിച്ചാൽ ഇടിക്കത്തില്ലെന്ന് നമുക്കറിയാം, പക്ഷെ ഇടിച്ചാലോ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നതുപോലെയാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുന്നത്. നാളെ നമുക്കൊരു അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരാൻ സാധ്യത ഉണ്ട്, വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി തരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചെലവ് നിങ്ങളുടെ അസുഖത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷെ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ അസുഖത്തിന് എങ്ങനെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റും? ആഫ്റ്റർ ആൾ ദേ ആർ ഓൾസോ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് റിസ്ക് കവർ ചെയ്യുകയാണ് എല്ലാ ഇൻഷുറൻസും, മെഡിക്ലെയിമിലും അങ്ങനെയാണ്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവർ ഇൻഷുറൻസ് തരത്തില്ല, അല്ലെങ്കിൽ തന്നാൽ പോലും ആ അസുഖം എക്സ്ക്ലൂഡ് ചെയ്ത് തരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയതായിട്ട് പോളിസി എടുക്കണമെന്ന് പറയുന്നു, ആ പോളിസി എടുക്കാൻ ചെല്ലുന്ന ആൾ ചോദിച്ച് പ്രീവിയസ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ അസുഖമുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ജനറലി പോളിസി കൊടുക്കില്ല, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുടെ എക്സ്പെൻസസിനെ ഒഴിവാക്കി ബാക്കിയുള്ളതിനെല്ലാം പോളിസി കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞതാണ്, റിസ്ക് ഉണ്ടെങ്കിൽ പിന്നെ പോളിസി കൊടുക്കത്തില്ല. കമ്പനിക്കാർ പ്രീമിയം എത്ര വാങ്ങിച്ചാലും അതിൻ്റെ കവറേജ് കൊടുക്കണം. 10 ലക്ഷം രൂപയുടെ പോളിസിയാണ്, 10 ലക്ഷം രൂപയും കൊടുത്തോണം, പ്രീമിയം 10,000 രൂപ ആയിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത റിസ്ക് ആണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ മിക്കവാറും കമ്പനി പോളിസി ഇഷ്യത്തിൽ റിസ്ക് എടുക്കത്തില്ല. അഥവാ റിസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഏത് അസുഖമാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, നിലവിലുള്ളത്, അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടേ പോളിസി ഇഷ്യൂ ചെയ്യാറ്.
0: അപ്പൊ സാർ, ഈ പോളിസികളിൽ പറയാറുണ്ട് ഉത്തമ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ?
1: കറക്റ്റ്. ഉത്തമ വിശ്വാസം എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഞാൻ താങ്കൾക്ക് ഒരു പോളിസി ഇഷ്യൂ ചെയ്യുന്നു, ഞാൻ ഇൻഷുറൻസ് കമ്പനി, താങ്കൾ പോളിസി എടുക്കുന്ന ഇൻഷുർഡ് ആണ്. അപ്പൊ താങ്കൾക്ക് നാളെ വരാൻ സാധ്യതയുള്ള ചിലപ്പോൾ വന്നേക്കാവുന്ന അസുഖങ്ങൾ കണക്കാക്കിയാണ് തരുന്നത്. അപ്പം എനിക്കറിയണം താങ്കൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അപ്പൊ എത്ര വയസ്സുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഹാർട്ട് സംബന്ധമായ നേരത്തെ അസുഖം ഉണ്ടായിട്ടോ, ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് കൊടുക്കണം. ആ ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്തിൽ ഇപ്പം എല്ലാ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും എല്ലാവരെയും മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കിയിട്ടല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. 60 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ മാത്രമേ അവരെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും, അല്ലാത്ത കേസിൽ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കുന്നില്ല. അപ്പൊ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഇൻഷുറൻസ് കമ്പനി പോളിസി തരികയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണം, എന്റെ പേര്, വയസ്സ്, എന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നൊക്കെ പറയണം. പ്രപ്പോസൽ എന്ന് പറയും, എനിക്ക് ഇത്ര രൂപയുടെ കവറേജ് വേണം. ആ പ്രപ്പോസലിലെ ഡിക്ലറേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ട്. ആർ യു സഫറിംഗ് ഫ്രം എനി ഡിസീസ്, യെസ് ഉണ്ട്, നോ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹാവ് യു എവർ ബീൻ ട്രീറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, യെസ് ഉണ്ട്, നോ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഈ അടുത്ത കാലത്ത് എങ്ങനെ എന്തെങ്കിലും സർജറി ചെയ്തുണ്ടോ, മുട്ടിന്റെ പ്രശ്നങ്ങളുണ്ടോ, എൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ 5, 5, 8, 10 സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പലപ്പോഴും എഴുതുന്നത് നോ നോ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, എനിക്ക് അസുഖങ്ങളൊന്നും, എനിക്ക് പ്രശ്നങ്ങളില്ലെന്നായിരിക്കും എഴുതുന്നത്. അപ്പം നിങ്ങൾ അസുഖം ഇല്ലെന്നാണ് പറയുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഡിക്ലറേഷനെ ഞങ്ങൾ അല്ലെ ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾ ഉത്തമ വിശ്വാസത്തോടെ എഴുതി നൽകുന്നതാണെന്നാണ് ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നത്. അതാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്ടിനെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഉത്തമ വിശ്വാസത്തിലെ പോളിസി എടുക്കുന്നതാണ് പറഞ്ഞതെല്ലാം ശരിയാണ്, അദ്ദേഹത്തിന്റെ വയസ്സ്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ് എല്ലാം ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ ബോധത്തോടെ എടുത്താണ് ഞങ്ങൾ പോളിസി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം. നാളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, മറച്ചു വെച്ചാണെന്ന്, തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിഷേധിക്കാനോ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യാനോ വരെ അധികാരമുണ്ട്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

0: നീതിയുടെ വഴിത്താരകൾ, ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്, ഏകോപനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM നോടൊപ്പം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്ത. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര എൽ പി ജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് എൽ പി ജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽ പി ജി നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽ പി ജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു.
1: കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ, അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.

0: ആണെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RoG M John ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: ഇന്ന് മുഹറം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സരരംഗത്തുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തുടച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗെ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട്

0: റൗണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണ്ണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:00.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യു കെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സെറ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന 2nd പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതിക വിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 1st FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി

0: രാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി എം ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1-ാം സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
3: मिलियन टन खाद्यान्न का उत्पादन कर रहे हैं. आज देश के खाद्यान्न के भंडार भरे. चावल के उत्पादन पर हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है. गेहूं हमारे पास सरप्लस. हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11 1 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 നാളെ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
2: വൈകിട്ട് 6:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. രാജ്യത്ത് സെൻസസ് ആരംഭിച്ച വിവരം ഏവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. റേഡിയോ സ്വാന്തനം 90.4 ശ്രോതാക്കളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ എന്നൊരു പ്രോസസ്സാണ് ഈ വർഷത്തെ സെൻസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ചെയ്യുമ്പോൾ sc.census.gov.in എന്ന വെബ് പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനുപരിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്നത്. ഒന്നാമതായിട്ട് കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. NSS പോലെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ അതിനാവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. രണ്ടാമതായിട്ട് പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന KSRTC, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം KSRTC സീറ്റുകളുടെ ബാക്ക് സൈഡിൽ ഏത് രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴായി പോകാതെ ഒരു അവസരം കൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഒരു

അഞ്ച് മിനിറ്റാണ് മാക്സിമം ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സെൻസസ് എന്ന പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സെൽഫ് എന്യുമറേഷൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് June 26. എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗ വിരുദ്ധ ദിനം, അതായത് ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ആയി ആചരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗവും അതിന്റെ അനധികൃത കടത്തും സൃഷ്ടിക്കുന്ന വിപത്തുകളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരിയുടെ പിടിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുക, ലഹരി ഉപയോഗത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുക, മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ്. 1987 ഡിസംബറിലെ ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി പ്രമേയ പ്രകാരം 1989 June 26 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിൽ എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും ചേർന്ന് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞകൾ നടപ്പാക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

കേരളത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: നാം ജീവിതത്തിൽ ആരെയെല്ലാം കണ്ടുമുട്ടണം എന്നത് നിയോഗമാണ്. അവരിലൂടെ വീണ്ടും ചില നിയോഗങ്ങൾ വന്നു ചേരും. ജീവിതം ഭൂമിയെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചിലതുണ്ട്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സാന്ത്വനമാവുക. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന നന്മകൾ തിരികെ നമ്മളിൽ തന്നെ വന്നു ഭവിക്കും. എല്ലാം നിയോഗം തന്നെ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നാടകം നിയോഗം. സംവിധാനം RJ കാവ്യ. അവതരണം മേരി റാണി CJ.

0: സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. യോ, എന്റെ ബുക്ക് ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ വെച്ച് എന്റെ വെള്ള ഷാൾ എവിടെ പോയി? ഞാൻ എടുത്തു വെക്കുന്ന ഒരു സാധനവും പിന്നെ കാണത്തില്ല. ഇതെന്തൊരു മാജിക്കാ! മനുഷ്യന് ദേഷ്യവും വരുന്നുണ്ട്. അമ്മോയ്, അമ്മ, ഞാൻ ഇറങ്ങുവാണേ. ഇന്നും ലേറ്റായി.

0: അവളുടെ കൂടെ എപ്പോഴും സമയം കളയും. നീ ഇങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നു.
1: ഓ, തുടങ്ങിയല്ലോ അമ്മയുടെ ഒരു പുരാണം. സമയം ഇല്ലമ്മേ, ചോറെടുത്ത് വെച്ചില്ലേ? ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം, ലേറ്റായി, അതുകൊണ്ടാ. ഓടട്ടെ, ഇനി കഴിക്കാൻ കൂടി നിന്നാ സാറ് ക്ലാസ് കേറ്റില്ല. ഞാൻ പഠിക്കണോ എങ്കിൽ വേഗം പോകട്ടെ എന്റെ മായമ്മേ. ചുന്ദരി,
0: സോപ്പിടാതെ പോടി. നിന്റെ സോപ്പൊക്കെ കൈ വെച്ചാ മതി. എങ്ങനെ ഇരുന്നവളാ ഇപ്പൊ കോലം കണ്ടോ? എനിക്കടി സഹിക്കാത്തത് ആറ്റു നോറ്റി വളർത്തിയല്ലേ ഞാൻ. എല്ലാ അമ്മമാരുടെ വിധി ഇതൊക്കെ തന്നെയാ.
2: രണ്ടാളും കൂടെ തുടങ്ങിയല്ലോ രാവിലെ തന്നെ. നിനക്ക് എപ്പോഴും ഈ പരാതി തന്നെ ഉള്ളോ? ഇടി അവക്ക് വേണമെങ്കിൽ കഴിക്കട്ടെ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവക്ക് വിശക്കുമ്പോ അവളുടെ അടുത്ത് കഴിച്ചോളൂ. ഇനി ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുമായിരുന്നു, നമ്മുടെ ദിയാമോളുടെ പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കാൻ നല്ലൊരാളെ കൊണ്ടുവരണം.
0: ഓ, അതിന് അവൾക്ക് ആരെങ്കിലും പിടിക്കോ? കല്യാണം കഴിക്കാൻ ഒരു പയ്യനെ നോക്കുന്നതിന് ഇത്രയും ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം മക്കളെ പോലെ ഇവറ്റകളെ നോക്കാൻ ആർക്കും പറ്റില്ലെന്നാ അവള് പറയുന്നത്. ആ പറഞ്ഞപ്പോഴേക്കും കുറെ തുടങ്ങിയല്ലോ.
2: എടി, ഞാൻ ഇന്നലെ ടൗണിലേക്ക് പോയില്ലേ വൈകുന്നേരം? അന്നേരം അവിടെ വെച്ച് ഗോവിന്ദൻ നായരെ കണ്ട കാര്യം പറഞ്ഞില്ലേ? നീ അത് മറന്നോ?
0: ആ എന്താ പാറ?
2: ആ, നമ്മുടെ നായരുടെ കടയുടെ അപ്പുറത്തെ ഒരു ഹോട്ടലില്ലേ, അതിന്റെ മുമ്പിൽ ഒരു പയ്യനെ കണ്ടടി. ആരും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു പയ്യൻ.
0: എന്നിട്ട്
2: അവനെ കണ്ടപ്പോ തന്നെ എനിക്കെന്തോ ഒരു വല്ലാത്ത അടുപ്പം തോന്നി. ഹോട്ടലിന്റെ മുമ്പില് ഒരു അമ്മ പട്ടിയും രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കാണുമ്പോഴെങ്കിലും മനുഷ്യർക്ക് ഒരു അലിവ് തോന്നില്ലേ? അങ്ങോട്ട് എന്ന ഒരുത്തനും ആ ഹോട്ടലുകാര് പോലും അവറ്റക്ക് ഒന്നും കൊടുത്തില്ല. പക്ഷെ ആ പയ്യനുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പയ്യൻ, അവൻ യാചിച്ചു കിട്ടിയ ഭക്ഷണം ആ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു.
0: അതൊക്കെ എന്തിനാ ഇപ്പോ എന്നോട് പറയുന്നേ? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെന്തെങ്കിലൊക്കെ ചേട്ടനേ, അല്ലെങ്കിൽ നിങ്ങളൊരു ശുദ്ധനാ. ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടാ നിങ്ങക്ക് അപ്പൊ തന്നെ സങ്കടം വരും.
2: ഏതായാലും എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോ എന്തോ ഒരു ഇഷ്ടം തോന്നി, വല്ലാത്തൊരടുപ്പം. അതൊക്കെ എങ്ങനാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നെന്ന് എനിക്കറിയത്തില്ലടി.
0: ഓ,
2: ആ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക.
0: നിങ്ങൾ കൊള്ളാലോ ദാസേട്ടാ, വഴി കാണുന്നവരെല്ലാം വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരാനിരിക്കുകയാണോ? വല്ലതൊക്കെ കട്ടോണ്ട് പോകുമ്പോ പഠിച്ചോളും. എത്ര പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിരിക്കുന്നേ. ആ രമയുണ്ടല്ലോ, കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലൊരു പാവം പിടിച്ച അമ്മുമ്മയെ കണ്ട് ദേ തോന്നി വീട്ടിൽ കൊണ്ടുവന്നു പോലും. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ കൈ കിട്ടിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് അവരങ്ങ് സ്ഥലം വിട്ടു. രമയുടെ കാര്യം മാത്രമല്ല, ഇങ്ങനെ അനുഭവമുള്ള എത്രയോ പേരുണ്ട്. അതുകൊണ്ട് വെറുതെ നിങ്ങൾ അബദ്ധത്തിലൊന്നും പോയി ചാടണ്ട കേട്ടോ.
2: എടിമായേ, ഇത്ര മനുഷ്യത്വമില്ലാത്ത സംസാരിക്കാടി, അവനൊരു പാവോ. നീ കണ്ടില്ലല്ലോ അവനെ, ഞാനല്ലേ കണ്ടത്. അത്ര പെട്ടെന്നൊന്നും ഞാൻ ആരെയും വിലയിരുത്താറില്ല. ഈ പയ്യൻ അങ്ങനൊന്നും അല്ലമായേ, ഒരു പഞ്ചപാവം പിടിച്ച ചെക്കൻ.
3: സ്വന്തമായി കട നടത്തുന്ന ദാസിനും മായയ്ക്കും ഒരേ ഒരു മകൾ ദിയ. പൂമ്പാറ്റയെ പോലെ പാറി നടന്ന് അവൾ ജീവിതം ആസ്വദിക്കുന്നു. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അരുമകളായ തന്റെ കുറെ പട്ടിക്കുട്ടികളാണ്. ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മുതിർന്ന പെൺകുട്ടിയാണെങ്കിലും കളിച്ചുല്ലസിച്ച് പട്ടിക്കുഞ്ഞുങ്ങളെയും പരിപാലിച്ചു നടന്ന് അവൾ ദിവസങ്ങൾ വർണ്ണാഭമാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ തന്റെ പട്ടിക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം തികയുന്നില്ല എന്ന പരാതി കാരണം ദാസും മായയും ഒരു ജോലിക്കാരനെ നിയമിക്കാൻ നിർബന്ധിതരായി. അപ്പോഴാണ് ദാസ് വളരെ യാദൃച്ഛികമായി ഒരു ബാലനെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് കേൾക്കൂ.
4: ഗജാനനം ഭൂതകനാദി സേവിതം കപിത്ത് ചെമ്പു പലസാര ഭക്ഷണ ഉപാസതം ശോകവനാശകാരണമായ
0: അമ്മയുടെ പൊന്നുമോള് വന്നോ?
1: ആ എന്താ മീ കഴിക്കാനുള്ളത്? വല്ലതും തായോ വിശന്നിട്ട് വയ്യ. എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ? എന്റെ ചക്കര അമ്മയല്ലേ.
0: മോള് പോയി കുളിച്ചു വന്ന് പ്രാർത്ഥിക്കേ, അപ്പോഴേക്കും അമ്മ കഴിക്കാടുത്ത് വെക്കാമേ. പോയെ പോയെ, വേഗം പോയി കുളിച്ചിട്ട് വാ.
2: ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന് അവളെ വിചാരം.
0: ദാസേട്ടാ, ദിയ കഴിക്കാൻ വാ. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, രണ്ടുപേരും വന്ന് വിശക്കുന്നു എന്ന് പറയും, പിന്നെ ആരെയും കാണത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് നിർബന്ധിക്കണം കഴിക്കാൻ വാ കഴിക്കാൻ വാ എന്ന് പറഞ്ഞ്. വേണേ ഇനി വരട്ടെ, ഞാൻ വിളിക്കുന്നില്ല. ആ പാടിപ്പാടി വരുന്നുണ്ട്.
1: അച്ഛാ, എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്?
2: നിനക്ക് നാളെ നേരത്തെ പോകണമെങ്കിൽ പൊയ്ക്കോ. ഇനിയിപ്പോ നാളെ എന്നല്ല, ഇനി അങ്ങോട്ട് നേരത്തെ പൊയ്ക്കോ. പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കാൻ ഞാനൊരാളെ ശരിയാക്കാം.
1: ആഹാ,

0: ആരാ വരുന്നത്?
1: നേരത്തെ പറഞ്ഞേക്കാം, ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ പറ്റില്ല കേട്ടോ. കുഞ്ഞുങ്ങളാണവർ, അവരെ നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം വരേണ്ടത്. പിന്നെ മൃഗങ്ങളെ സ്നേഹിക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റില്ല. എൻ്റെ സമാധാനത്തിന് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് പപ്പീസിനെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും ഞാൻ ശരിയാക്കും കേട്ടോ.
2: നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട മോളെ. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരായോ നിനക്ക് ഇഷ്ടമില്ലാത്തതോ ആയ എന്തെങ്കിലും കാര്യം ഇതുവരെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ? നിന്റെ വർത്താനം കേട്ട ഞങ്ങൾ നിനക്ക് ഇഷ്ടമുള്ളത് ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുമല്ലോ. ഗിയാമോളെ, നിന്റെ സന്തോഷമാ ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ.
0: നിങ്ങളാ പറഞ്ഞത് ശരിയാ. ഇവളുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യുന്നതുകൊണ്ടാ ഈ കുഴപ്പം. വല്ല വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണല്ലേ. ഇങ്ങനെ നിർബന്ധവും വാശി ഒന്നും അല്ല കേട്ടോ.
1: അയ്യടാ, അങ്ങനെ വല്ലയിടത്തും പോകുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം.
0: മതി മതി, ഇനി അതേ സംസാരിക്കൊന്നും വേണ്ട. ദാ ഇനിയൊരു ചപ്പാത്തി കൂടി കഴിച്ചേ. ദിയ ഒന്നൂടി കഴിക്കേ, കുറച്ച് ചിക്കൻ കറി കൂടി ഒഴിക്കട്ടെ.
3: അനാഥത്വത്തിന്റെ എല്ലാ ദുഃഖങ്ങളും പേര് നടന്നിരുന്ന ഒരാളായിരുന്നു ദാസ്. തനിക്ക് നഷ്ടപ്പെട്ട ബാല്യം മനസ്സിൽ വിങ്ങലാകുമ്പോഴും ദാസിന് അവിടെ ആശ്വാസം പകർന്നത് മായയായിരുന്നു. പൊന്നോമനയായ ഒരു മകൾ പിറന്നതോടെ ദാസ് തനിക്ക് നഷ്ടമായ ബാല്യവും അനാഥത്വവുമൊക്കെ മറന്നു. മകളുടെ കുസൃതികളും സ്നേഹവുമൊക്കെ ആവോളം ആസ്വദിച്ച് അവളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ബദ്ധപ്പാടിലായി. പിന്നെ വളർന്നു വലുതായിട്ടും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവർ ദിയയെ ലാളിച്ചു. അവരുടെ സന്തോഷങ്ങൾക്കിടയിലേക്ക് യദു എന്നൊരു കുട്ടി കടന്നു വരുന്നു. അവനും ബാല്യത്തിൻ്റെ സമ്പന്നതകളൊന്നും അറിയാത്ത ഒരു പാവമായിരുന്നു. കഥ തുടർന്ന് കേൾക്കൂ.
2: മായേ, ദിയേ, ആരുമില്ല ഇവിടെ. എടി മായേ, ഒന്നീ വന്നെടി. ഇത് ആരാണെന്ന് നോക്കിയേ.
0: ദാ വരുന്നു മനുഷ്യ. എന്തിനാ ഇങ്ങനെ കിടന്ന് അലമുറ ഇടുന്നത്? ഇന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ ഇന്ന് ആ ചെക്കനെ കൊണ്ട് വീട്ടിൽ വന്നേക്കുന്നു. ഇവന് വീട്ടിൽ ആരൊക്കെയുണ്ട്? അല്ല, വീടുണ്ടോ അതിന്? ഇനിയിപ്പോ പുറകെ ആരെങ്കിലും തിരക്കി വരുമോ? അല്ലെങ്കിലും ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കാറില്ലല്ലോ. ഈശ്വര, ഇനി എന്തൊക്കെയാണോ വരിക, എന്നെ വിളിക്കണ്ട ദാസേട്ടാ. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ.
2: മോനടാ, നീ ഇതൊന്നും കണ്ട് സങ്കടപ്പെടല്ലേ. അവളൊരു പാവമാ. ഇനി മുതൽ നിനക്ക് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ദിയാമോളുടെ കുറെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അവറ്റകളെ ഇനി നീ നന്നായിട്ട് നോക്കണം. നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കാം. അതോർത്ത് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ മോനെ.
0: മനുഷ്യ, നിങ്ങൾ ആ ചെക്കൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോ? വിറ്റകളുടെ സ്വഭാവം എന്താന്ന് ആർക്കറിയാം.
2: ആ പതുക്കെ അവൻ കേൾക്കും. നിനക്കറിയാലോ മായേ, ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. കുട്ടിക്കാലത്ത് എന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു. എല്ലാവരും നീ ഇപ്പൊ ചെയ്തതുപോലെ മാറ്റി നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. ആരും ഏറ്റെടുത്തില്ല. അതൊന്നും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല മായേ. ദൈവം അനുഗ്രഹിച്ച് നമുക്കിന്ന് ഈ നിലയിലെത്താൻ പറ്റി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണ്ടേ? ആരുമില്ലാത്തവർക്ക് സാന്ത്വനമാകുവാൻ എല്ലാവർക്കും ആകില്ല. ചിലർക്കേ കഴിയൂ.
0: പെട്ടെന്ന് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. എന്നോട് ക്ഷമിക്കു ദാസേട്ടാ.
2: ഇവന്റെ ഈ പ്രായം നോക്കുമായേ. നമ്മുടെ മോളെ നമ്മൾ ഈ പ്രായത്തിൽ എങ്ങനെയാണ് നോക്കിയത്? അവൾ എത്ര ഹാപ്പി ആയിരുന്നു. ഈ മോൻ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ? വീടിനെ പറ്റിയൊന്നും ഞാൻ ചോദിച്ചതേ ഇല്ല. ഒരു മകനെ പോലെ നിനക്ക് അവനെ കണ്ടൂടെ?
0: ശരിയാ ദാസേട്ടാ, ദാസേട്ടൻ പറഞ്ഞതെല്ലാം ശരിയാ. എനിക്ക് ഇങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നിയതേയില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി.
3: മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട തെരുവിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു യദു. ബാല്യം നഷ്ടമായതിൻ്റെ യാതൊരു വിഷമവും അവൻ്റെ മുഖത്തില്ലായിരുന്നു. ആളുകൾ എന്തിനെയൊക്കെയോ ഏതിനെയൊക്കെയോ അകറ്റാൻ ശ്രമിക്കുന്നു. അവയെ തന്നോട് ചേർത്ത് പിടിക്കാൻ അവൻ ആഗ്രഹിച്ചു. പ്രായം 13-14 ആയിരുന്നെങ്കിലും ഒരു മുതിർന്ന ആളുടെ പക്വത അവൻ്റെ മുഖത്ത് തോന്നിച്ചു. കഥ തുടർന്ന് കേൾക്കാം.
0: അവൾ വരുന്നുണ്ടല്ലോ.

0: വരട്ടെ വരട്ടെ,
1: അവക്ക് സന്തോഷാവും.
2: ആഹാ, രണ്ടുപേരും എന്നെ നോക്കി നിന്നതാണോ? എന്താ വിശേഷം? എന്തായാലും രണ്ടിന്റെ മുഖത്ത് എന്തോ പന്തികേടുണ്ട്.
3: ഒന്നുമില്ലടാ, നീ വാ, വല്ലതും കഴിക്ക്, പിന്നെ ആകാം നമുക്ക് വിശേഷം പറച്ചത്.
2: ഇതാരാ? നീ ഏതാ ചക്ക? അച്ഛാ, ഇതാണോ എന്റെ പപ്പീസിനെ നോക്കാൻ വന്ന ആള്? ഇവനൊരു പൊടിച്ചെറുക്കനാണല്ലോ. നിനക്ക് പെറ്റ്സിനെ ഒക്കെ നോക്കാൻ അറിയോ?
1: മോളെ, അവന് പരിചയമൊന്നുമില്ല, പക്ഷേ എല്ലാത്തിനെയും ആത്മാർത്ഥമായിട്ട് നോക്കാനുള്ള മനസ്സ് അവനുണ്ട്. അതുകൊണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആരും തിരിഞ്ഞു നോക്കാത്ത കുറെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഇവൻ ആഹാരം കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവനെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിരുന്നു.
4: വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് യദുവിനെ ഇഷ്ടമാവുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും വിനയവും എല്ലാവരോടുമുള്ള അവന്റെ സ്നേഹവുമൊക്കെ കണ്ട് ദാസും മായയും ഏറെ സന്തോഷിച്ചു. പതിയെ പതിയെ അവൻ അവരുടെ മകനെ പോലെയായി. വീട്ടിലെ ഒരംഗമായി അവൻ മാറി. ആത്മാർത്ഥ സ്നേഹം ഹൃദയം കീഴടക്കുമല്ലോ. അതെ, ആത്മാർത്ഥമായ യദുവിൻ്റെ സ്നേഹം അവരെ കൂടുതൽ സന്തുഷ്ടരാക്കി. കഥ തുടർന്ന് കേൾക്കൂ.
1: ഇവൻ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുവാണോ? യദു, നിനക്ക് കോളേജിൽ പോകണ്ടേ? ജോലിയൊക്കെ ഞാൻ ചെയ്തോണം, പെട്ടെന്ന് പോകാൻ നോക്ക്.
3: ഞാൻ പറയാൻ വരുമായിരുന്നു, വേഗം ഒരുങ്ങി യദു. ചോറൊക്കെ ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടേ, എടുക്കാൻ മറക്കല്ലേ.
2: ആഹാ, ഞാനിപ്പോ ഔട്ടായി അല്ലേ? എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലല്ലോ മായമ്മ. ഇപ്പോ
3: എടി കുറുമ്പി, നീ ഒരു കുശിപ്പാറുവാണല്ലോ.
1: നോക്കടി, അവനിവിടെ ഈ വീട്ടിൽ വരുമ്പോ ആ മുഖത്ത് സങ്കടം മാത്രമായിരുന്നു, ഇപ്പോ ആളാകെ മാറി ഉഷാറായി. എന്റെ അവസ്ഥ അതെനിക്കല്ലേ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും അനാഥനായ ഒരാളെ കണ്ടപ്പോ നെഞ്ച് പടച്ചുപോയത്. നമുക്കൊരു മകൻ കൂടി ആയല്ലോ അല്ലേ?
3: അവന് എല്ലാരോടും സ്നേഹമാണ് ദാസേട്ടാ, പ്രത്യേകിച്ച് ആരുമില്ലാതെ അലഞ്ഞിരുന്ന് നടക്കുന്നവരോട്. അവരെ കാണുമ്പോൾ കയ്യിലുള്ളതെല്ലാം അവൻ അവർക്കെടുത്ത് കൊടുക്കാറുണ്ട്. പഠിച്ച് ഡോക്ടറായി പാവങ്ങളെ സൗജന്യമായി ചികിത്സിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് വേറെ ആരാ ചിന്തിക്കുക?
1: ആരായി പറയുന്നത്? അവനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് വല്ല ഓർമ്മയുണ്ടോ?
3: അതൊന്നും ഇനി പറയല്ല ദാസേട്ടാ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ. നിങ്ങൾ കടയിലേക്ക് പോവാൻ നോക്ക്.
1: ആരുമില്ലാത്തവർക്ക് തുണയാവുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്നും നല്ലത് മാത്രമേ ഉണ്ടാവൂ. അവന്റെ ആഗ്രഹം ഏറെക്കുറെ എനിക്കറിയാമെങ്കിലും ഇനിയെങ്ങാനും മനസ്സ് മാറുമോ? ഏ ഇല്ല
5: മായമ്മേ, ഞാനെപ്പോഴും പറയാറില്ലേ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ശരിക്കും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അഭയമില്ലാത്തവർക്ക് വേണ്ടി ജീവിക്കണം.
3: ഈശ്വര, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. മോനെ, നല്ല തീരുമാനമാണിത്. ജീവിതത്തിൽ എന്താകണമെന്നത് ഏറ്റവും വലിയ തീരുമാനമാണ്. ആ തീരുമാനം തന്നെയാണ് ഒരാളുടെ ജീവിതം വിജയമാണോ പരാജയമാണോ എന്ന് വിധി എഴുതുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ കുഞ്ഞ്.
4: നാടകം നിയോഗം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദം നൽകിയവർ ദാസ് അഭിലാഷ് കെ ആശ്രാമം, മായ കൃഷ്ണ ബിജു, ദിയ ബീന ഗുവേര, യദു ഷാജി പ്രശാന്ത്. നാടകാവതരണം മേരി റാണി സി ജെ.
6: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല, ആശയം ആവിഷ്കാരം കാവ്യ, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
7: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മുഹറം ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
4: ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ പ്രഥമ മാസമാണ് മുഹറം. പ്രപഞ്ചനാഥൻ നിശ്ചയിച്ച 12 മാസങ്ങളിൽ യുദ്ധം അരുതാത്തതായി പ്രഖ്യാപിച്ച 4 പവിത്ര മാസങ്ങളിൽ 1-ാം സ്ഥാനമാണ് മുഹറത്തിനുള്ളത്. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുൻപ് പൗരാണിക അറബികൾ ഈ മാസത്തെ ആദരിക്കുകയും രക്തച്ചൊരിച്ചിലുകളും പ്രതികാര നടപടികളും നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. മുഹറം എന്ന പദത്തിന് പവിത്രമാക്കപ്പെട്ടത് അല്ലെങ്കിൽ ലംഘനം വിലക്കപ്പെട്ടത് എന്നാണ് ഭാഷാർത്ഥം. ഈ നാമകരണത്തിന് പിന്നിൽ പ്രധാനമായും 2 ചരിത്രപരമായ നിരീക്ഷണങ്ങളാണ് ഉള്ളത്. 1-ാമതായി, അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചതിനെ തുടർന്ന് ഇബിലീസിന് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടത് ഈ മാസത്തിലാണെന്ന വിശ്വാസമാണ്. 2-ാമതായി, ഈ മാസത്തിൽ മനുഷ്യജീവനുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നത് അള്ളാഹു കർശനമായി നിരോധിച്ചു എന്നതുമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പ്രമുഖ ഗ്രന്ഥമായ ഫതഉൽ മുഈൻ അനുസരിച്ച് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളിലെ വ്രതാനുഷ്ഠാനം പോലെ തന്നെ ഏറെ പുണ്യമുള്ളതാണ് മുഹറം മാസത്തിലെ 10 ദിനങ്ങളിലെ നോയമ്പും. പുണ്യമാസങ്ങളിൽ റമദാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുഹറം മാസത്തിനാണെന്നും അതിനുശേഷമാണ് റജബ്, ദുൽഹജ്ജ്, ദുൽഖഅദ്, ഷഅബാൻ എന്നീ മാസങ്ങൾക്ക് പ്രാധാന്യമെന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പുണ്യങ്ങളും ചരിത്രപരമായ പ്രാധാന്യവുമുള്ള ദിനങ്ങളാണ് ഹിജ്റ വർഷത്തിലെ 10-ാം മാസമായ മുഹറത്തിലെ 9-ഉം 10-ഉം ദിനങ്ങൾ. മുഹറം 10-ാമത്തെ ദിവസത്തെയാണ് ആഷുറ എന്ന് വിളിക്കുന്നത്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇത്. ഫറോവ എന്ന് വിളിക്കുന്ന ക്രൂരനായ ഫിർഔൻ ചക്രവർത്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ നിന്നും മൂസാ നബിയെയും അനുയായികളെയും അള്ളാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയത്

ഈ ദിവസമാണെന്നാണ് വിശ്വാസം. ഫിറവനും സൈന്യവും ഈ ദിവസം കടലിൽ മുങ്ങി മരിച്ചു. ഈ വിജയത്തിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൂസാ നബിയും അനുയായികളും അന്ന് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് മദീനയിലെത്തിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസം നോയമ്പെടുക്കാൻ മുസ്ലിങ്ങളോട് കൽപ്പിച്ചു. ആഷുറാവ് ദിവസത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് പ്രവാചകൻ ഉദ്ബോധിപ്പിച്ചു. മദീനയിലെ ജൂതന്മാരും മൂസാ നബിയുടെ രക്ഷ അനുസ്മരിച്ച് മുഹറം 10 നോയമ്പെടുത്തിരുന്നു. അവരുടേതിൽ നിന്നും വ്യത്യസ്തമാകാൻ വേണ്ടി അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ താൻ 9 കൂടി നോയമ്പെടുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു. അതുകൊണ്ട് മുസ്ലിങ്ങൾ മുഹറം 10 9 അല്ലെങ്കിൽ 11 കൂടി ചേർത്ത് നോയമ്പെടുക്കുന്നത് പുണ്യകരമായ കാര്യമായി കരുതുന്നു. മുഹറം 10 ഇസ്ലാമിക ചരിത്രത്തിൽ വിങ്ങുന്ന ഒരു ഓർമ്മ കൂടിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെയും അലിയുടെയും മകനായ ഇമാം ഹുസൈനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുയായികളും ഇറാഖിലെ കർബല മണലാരണ്യത്തിൽ വച്ച് ക്രൂരമായി രക്തസാക്ഷിത്വം വരിച്ചതും അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായി ഈ ദിനം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഓർമ്മിക്കുന്നു.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഹറം ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

തിങ്ങി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9444-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് June 26. എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗ വിരുദ്ധ ദിനം, അതായത് ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ആയി ആചരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗവും അതിന്റെ അനധികൃത കടത്തും സൃഷ്ടിക്കുന്ന വിപത്തുകളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരിയുടെ പിടിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുക, ലഹരി ഉപയോഗത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുക, മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ്. 1980

57 ഡിസംബറിലെ ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി പ്രമേയ പ്രകാരം 1989 ജൂൺ 26 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിൽ എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും ചേർന്ന് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലഹരിവിരുദ്ധ പ്രതിജ്ഞകൾ നടപ്പാക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: പുതുപുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നായതു ചൊല്ലിയാകണം, നീ അവളോ വളക. இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഉത്സവകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഹേ ജമനായ്, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
6: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
5: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
6: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
6: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
5: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
6: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
5: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MESലേക്ക് തന്നെ.
7: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
7: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400070890 9447560336.
5: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
9: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ്.

കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8

എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം.

പ്രശ്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785. Music on that dance floor.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9444-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9444-20-27-60.
0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM, കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
7: പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേക്ക് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടംകൈയാണ് ഞാൻ.
8: സാധാരണ എല്ലാവരും വലംകൈ എന്നല്ലേ പറയാറ്.
7: അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലംകൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്.
8: അതെ,
7: എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്.
8: അതെ,
7: എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം.
8: സാറിന്റെ മക്കളുടെ ഭാഗ്യം.
7: എനിക്ക് മക്കളില്ല.
8: എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ?
7: അയ്യോ, ഞാൻ ബാച്ചലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചലർ ആയിരുന്നു.
8: അപ്പൊ മുത്തച്ഛനോ?
6: മലയാളം ഒരിക്കലും മറക്കാത്ത ചിരിയുടെ ഉടമ സലീം കുമാർ.

യാത്രയായി. ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള മനുഷ്യൻ്റെ മഹാസിദ്ധിയിൽ വിശ്വസിക്കുകയും അത് ജീവിതത്തിൻ്റെ വഴിയും വെളിച്ചവുമാക്കുകയും ചെയ്ത ഒരാളുടെ വേർപാടാണിത്. അതുകൊണ്ട് തന്നെ ഓർമ്മയിലേക്ക് മായുമ്പോൾ 30 വർഷം കൊണ്ട് മലയാളിക്ക് സമ്മാനിച്ച ചിരിയുടെ നാനാർത്ഥങ്ങൾ സലീം കുമാർ ബാക്കിയാക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് കഠിന പ്രതിസന്ധിയെയും ചിരി കൊണ്ട് നേരിടാമെന്ന ലളിതവും സുന്ദരവുമായ ദർശനം. മലയാള സിനിമയിലെ പ്രസാദാത്മകമായ ഒരു കാലം കൂടിയാണ് മറഞ്ഞത്. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു, പട്ടാളം, മീശമാധവൻ, മായാവി, തിളക്കം തുടങ്ങിയ എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ തനത് ചിരിയുടെ പൂന്തോട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമാ ഡയലോഗുകളും ദശാബ്ദങ്ങൾക്ക് ശേഷവും ഇന്നും പുതുതലമുറക്കാരെ അടക്കം ചിരിപ്പിക്കുന്നു. അവയിൽ ചിലത് പഴഞ്ചൊല്ലുകൾ പോലെ നമ്മുടെ ഭാഷ എന്നേക്കുമായി സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സലീംകുമാർ അനശ്വരമാക്കിയ പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്ന കഥാപാത്രവും മായാവിയിലെ കണ്ണൻ സ്രാങ്കും ഒക്കെ ആ സിനിമകളേക്കാൾ ഹിറ്റായെന്ന് കരുതുന്നവരുണ്ട്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ തുടങ്ങിയ കയ്യടി ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ ഈ കഥാപാത്രങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ തന്നെയുണ്ട് ഈ ചിരിക്കാരൻ്റെ മാജിക്ക്. ജീവിതത്തിൽ നന്ദി പറയാനുള്ളത് ചിരിയോടാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒപ്പം അമ്മയോടും. അതേസമയം തന്നെ ചിരിയുടെ മറുവശത്ത് കരച്ചിലുമുണ്ടെന്ന ലളിത ദർശനം സലീംകുമാർ ഒരു കാലത്തും മറന്നില്ല. എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, അതാവുമ്പോൾ കരയുന്നത് ആരും അറിയില്ലല്ലോ. തലമുറകളെ കുടുകുടെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ കണ്ണീർ നനവുള്ള ആ വാക്കുകൾ അദ്ദേഹമെന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു. സങ്കടത്തിൻ്റെയും വിങ്ങലിൻ്റെയും ഒക്കെ ആഴമെറിഞ്ഞ പകർനാട്ടങ്ങൾ തിരശ്ശീലയിൽ അനായാസം എത്തിച്ചത് ആ വലിയ നടൻ്റെ അഭിനയ ശേഷിയുടെ നിദർശനമായി നമ്മുടെ മുന്നിലുണ്ട്. സലീംകുമാറിൻ്റെ ആദ്യ ചിത്രമാണ് 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം. ആ ചിത്രത്തിലെ പ്രശസ്തമായ ഒരു ഗാനം നമുക്കിന്ന് കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് ബാലകൃഷ്ണൻ, ആലപിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ജെ യേശുദാസ്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് സിദ്ദിഖ് ഷമീർ ആയിരുന്നു. ഷിജു എ ആർ, അശോകൻ, ഇടവേള ബാബു, ജഗതി ശ്രീകുമാർ, രശ്മി സോമൻ എന്നിവരാണ് സലീംകുമാറിനോടൊപ്പം ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം പൊന്നും പൂവും വാരിച്ചൂടാം എന്ന മനോഹരമായ ഗാനം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ?
3: ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ?
4: നിങ്ങൾക്ക് പാടാൻ അറിയോ?
3: അറിയോന്നു, സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിനിമത്തിന്റെ മരലാ. ഉസ്താദ് അലവലാദി ഖാൻ ഒരു വീട് ഗുരുവിൻ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കീച്ചി. ഹോ, ബൈ ദി വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമറിയോ? വേറെ സുഭാഷ് ഇന്ദ്രദത്തം. ഹൈ ഇന്ദ്രദത്തം. ഗുജറാത്തി കടല കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി.
1: കഥാപാത്രങ്ങളെ തിരക്കഥയ്ക്ക് മുകളിലേക്ക് ഉയർത്തി പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചിരിപ്പിച്ചിറക്കിയ നടനാണ് അന്തരിച്ച സലീം കുമാർ. ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയും നിസ്സഹായതയുടെ ഉള്ളൊരുക്കങ്ങൾ പ്രതിഫലിപ്പിച്ചും സലീം കുമാർ തന്റെ അഭിനയ ജീവിതം സാർത്ഥകമാക്കി. അസുഖം സിനിമയിൽ നിന്ന് അല്പകാലം മാറ്റി നിർത്തിയെങ്കിലും തലമുറകൾക്ക് ആർത്തി ചിരിക്കാനും ചിന്തിക്കാനുമുള്ള അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. കടും നിലത്ത് മുളച്ചു പൊങ്ങി കായും പൂവും ഫലങ്ങളുമായി വളർന്ന് ായിരുന്നു ആ അഭിനയ യാത്ര. മിമിക്രി വേദികളിൽ നിന്ന് തുടങ്ങി രാജ്യത്തെ മികച്ച നടനിലേക്കെത്തിയ പ്രതിഭാതിളക്കം. എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരിലെ ചിറ്റാറ്റുകര എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിലായിരുന്നു 1969 ഒക്ടോബർ 9 സലീം കുമാറിന്റെ ജനനം. ഇല്ലായ്മകൾ ധാരാളമായി ഉണ്ടായിരുന്ന ബാല്യം. കുടുംബത്തിൽ കലാരംഗത്തെ മുൻഗാമികൾ ആരുമില്ലായിരുന്നു. കൗമാരക്കാരനായ സലീമിന്റെ മനസ്സിൽ എന്നിട്ടും കലയുടെ നാമ്പുകൾ മുളപ്പൊട്ടി. ആ നാമ്പുകൾക്ക് നർമ്മത്തിന്റെ മണമായിരുന്നു. സലീം കുമാർ പിന്നീട് പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിതത്തെ ചിരിക്കണ്ണാൽ മാത്രം നോക്കിയ ഒരു യാത്രയുടെ തുടക്കം. നാട്ടിൻപുറത്തെ സ്കൂളുകളും ക്ലബുകളും ഉത്സവ പറമ്പുകളുമെല്ലാമായിരുന്നു സലീം കുമാറിന്റെ ആദ്യകാല ഹാസ്യ പരീക്ഷണശാലകൾ. പിന്നീട് കലാഭവനിലും മറ്റുമായി ഒരു പ്രൊഫഷണൽ നർമ്മ കലാകാരനായുള്ള വളർച്ച. പ്രണയ സാഫല്യത്തോടെ നാട്ടുകാരി കൂടിയായ സുനിതയുടെ കഴുത്തിൽ താലി ചാർത്തിയതിന് പിറ്റേന്നാണ് സലീമിനെ തേടി ആദ്യ ചലച്ചിത്ര വാഗ്ദത്തം എത്തുന്നത്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ആ ചിത്രത്തെക്കുറിച്ച് പിന്നീട് സലീം കുമാർ പറഞ്ഞത് ഇങ്ങനെ: എൻ്റെ രൂപം എനിക്ക് തന്നെ കാണാനുള്ള ശക്തിയില്ലായിരുന്നു, അതിനാൽ പടം കാണാൻ ഭാര്യയെ കൊണ്ടുപോയില്ല. ശ്രീനിവാസിനെ പോലെ സ്വയം പരിഹസിച്ച് നർമ്മം വാരി വിതറാൻ സലീം കുമാർ മടി കാണിച്ചിരുന്നില്ല. ആ നർമ്മം

ആത്മബോധം തിരിച്ചറിഞ്ഞാണ് റാഫി മെക്കാട്ടിനും ഷാഫിയുമെല്ലാം അവരുടെ ചിത്രങ്ങളിൽ സലീം കുമാറിനെ തിരക്കഥയ്ക്ക് മുകളിലേക്ക് വളരാൻ അനുവദിച്ചത്. അതുകൊണ്ടാണ് മായാവിയിലെ സ്രാങ്കും കല്യാണരാമനിലെ പ്യാരിയും പുലിവാൽ കല്യാണത്തിലെ മണവാളനുമെല്ലാം ഇത്രയും ശക്തിയോടെ ഇപ്പോഴും നമ്മെ ചിരിയുടെ പൂരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മായാവിയിലെയും പുലിവാൽ കല്യാണത്തിലെയുമെല്ലാം കഥാപാത്രങ്ങൾ തുടക്കത്തിൽ തീരെ ചെറുതായിരുന്നുവെന്നും ഷൂട്ടിംഗ് സമയത്ത് സലീം കുമാറിന്റെ പ്രകടനം കണ്ട് സെറ്റിൽ കൂട്ടച്ചിരി ആയതോടെ വളരാൻ അനുവദിച്ചവയാണെന്നും അണിയറക്കാർ പറഞ്ഞിട്ടുണ്ട്. കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന രണ്ടാമത്തെ ഗാനം സലീം കുമാറിന്റെ വളരെ പ്രശസ്തമായ ചിത്രമായ പുലിവാൽ കല്യാണത്തിലേതാണ്. 2003 പുറത്തിറങ്ങിയ പുലിവാൽ കല്യാണത്തിന്റെ സംവിധാനം ഷാഫിയായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് വിധു പ്രതാപും ജോത്സ്നയും കോറസും ചേർന്ന്. പുലിവാൽ കല്യാണത്തിൽ സലീം കുമാറിനോടൊപ്പം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയസൂര്യ, കാവ്യ മാധവൻ, ലാൽ, ഹരിശ്രീ, അശോകൻ എന്നിവരായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന ഗാനം ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹെണ്ണക്കാരനാ?
3: ഏയ്, ദേഹത്തെ എണ്ണയർന്നു ചോദിക്കേ.
2: അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാറ്? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ?
3: അതെങ്ങനെ മനസ്സിലായി?
2: മോനെ, കന്നി മാസം വന്നു എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല.
3: ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ.
2: എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിരി പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാ. എടാ, ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. നോ നോ നോ, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ദ ടു ഫാമിലി അറ്റാച്ച്ഡ് ടു ദ ബാത്റൂം, യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ.
3: വാട്ട് ഡു യു മീൻ?
2: മീൻ അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ.
3: പോടാ,
2: പൂർ പോയി, ഇംഗ്ലീഷ് അറിയില്ല, എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു.
1: അവഗണനകളുടെ ആദ്യകാലത്തും വലിയ തിരക്കിൻ്റെ ആരവകാലത്തും നിലം തൊട്ട് തന്നെ നടന്നു സലീം കുമാർ. ഒരേ മനസ്സ് സൂക്ഷിച്ചു, പൊതുവേദികളെയും ചിരി കൊണ്ട് നിറച്ചു. രാഷ്ട്രീയത്തിലടക്കം കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു. എന്തും തുറന്നു പറയാൻ മടിച്ചില്ല. ശ്രീനിവാസിനെ പോലെ തന്നെ ആത്മപരിഹാസത്തോടെ സ്വയം ട്രോളാൻ ഇഷ്ടപ്പെട്ടു. കൃഷിയെ അത്രമേൽ ജീവിതത്തോട് ചേർത്തു. കഥ എഴുതുന്നത് പോലെയോ സിനിമ സംവിധാനം ചെയ്യുന്നത് പോലെയോ അതിലേറെയോ സർഗാത്മകമാണ് കൃഷി എന്ന് സലീം കുമാർ വിശ്വസിച്ചു. എത്ര ദൂരത്തിലെ ഉയരത്തിലേക്കും പോയാലും ജന്മദേശമായ പറവൂരിലേക്ക് തന്നെ മടങ്ങിയെത്തി. ജീവിതത്തിൽ നിന്ന് മടങ്ങിയതും അതേ മണ്ണിൽ വെച്ച് തന്നെ. ആരോ എഴുതിയ ഒരു തിരക്കഥ പോലെയാണ് ജീവിതമെന്ന് സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ദേശീയ പുരസ്കാരം വാങ്ങിയാലും ഓസ്കർ വാങ്ങിയാലും ശരി, ജീവിതം ഒരു ICU തീരാവുന്നതേയുള്ളൂ. ആ ഞാൻ എന്ത് ആഗ്രഹിക്കാനാണ്, സലീം കുമാർ ഒരിക്കൽ പറഞ്ഞു. നടന്റെ അഭിനയശേഷി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെങ്കിൽ കഥാപാത്ര വൈവിധ്യം അനിവാര്യമാണെന്ന് സലീം കുമാർ വിശ്വസിച്ചു. ലാൽ ജോസ് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിൽ ഗൗരവ സ്വഭാവമുള്ള വേഷം കൊടുത്തപ്പോൾ മികച്ച രണ്ടാമത്തെ നടനുള്ള 2006 സംസ്ഥാന പുരസ്കാരം സലീം കുമാറിനെ തേടിയെത്തി. പിന്നീട് സലീം അഹമ്മദിന്റെ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള 2011 ദേശീയ പുരസ്കാര ലബ്ധിയിലേക്കെത്തി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ മതിൽ പൊളിച്ചു, ഇനി ആർക്കും കടന്നു വരാം. ജീവിതം ചിരിച്ചു തള്ളണമെന്ന് ജീവിതകാലം അത്രയും പറഞ്ഞ

രവികുമാറിൻ്റെ ഓർമ്മകൾ എന്നും തിളങ്ങി നിൽക്കും. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അതിൻ്റെ ട്രോളുകളുമെല്ലാം ചിരിയായും ചിന്തയായും നൊമ്പരമായും തലമുറകൾക്കപ്പുറവും ഇവിടെ കാണും. ലോകമെമ്പാടുമുള്ള മലയാളികളോടൊപ്പം റേഡിയോ സാന്ത്വനവും കിഞ്ചന വർത്തമാനവും വിട പറയുന്നു ആ അതുല്യ കലാകാരന്. കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 2002 പുറത്തിറങ്ങിയ സലീംകുമാർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള കല്യാണരാമൻ എന്ന ചിത്രത്തിലെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാകാൻ എന്ന ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നിഷ്യസ്, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. കല്യാണരാമൻ്റെ സംവിധാനം നിർവഹിച്ചത് ഷാഫി ആയിരുന്നു. ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ലാലു അലക്സ്, ലാൽ, നവ്യ നായർ, ഇന്നസെൻറ്റ്, കൊച്ചുപ്രേമൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ജ്യോതിർമയി തുടങ്ങിയവരാണ് സലീംകുമാറിനോടൊപ്പം ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: സന്തനം 90.4 FM ലെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തനം 90.4 FM.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗായത്രി കല്യാണ പെണ്ണിനെ കാണാൻ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. തെരുവുനായ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും നോഡൽ ഓഫീസറെ നിയമിക്കാൻ നിർദ്ദേശം. വിദ്യാലയങ്ങളിൽ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ സുപ്രീംകോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. കോയിക്കൽ ഗവൺമെന്റ് HSSലെ +2 വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 3 ജൂലൈ രാവിലെ 10:30 നടക്കും. നെടുമ്പന പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിലേക്ക് കെയർ ഗീവർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായം 18 മുതൽ 45 വയസ്സ് വരെ. യോഗ്യത SSLC, ഓക്സിലറി നഴ്സ്, വയോജന പരിപാലനത്തിൽ അനുഭവ പരിചയം എന്നിവ ഉള്ളവർക്ക് മുൻഗണന. അവസാന തീയതി 6 ജൂലൈ. തപസ്യ കലാസാഹിത്യവേദി ജില്ലാ സമിതി പത്മശ്രീ ജേതാവും പ്രശസ്ത കവിയും നിരൂപകനുമായിരുന്ന P. നാരായണക്കുറുപ്പ് അനുസ്മരണം ഇന്ന് വൈകിട്ട് 4 കൊല്ലം ബീച്ച് റോഡിലുള്ള റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നടന്നു. ഡോക്ടർ ഗീതാ കാവാലം ഉദ്ഘാടനം ചെയ്തു. മണി കെ ചെന്താപൂർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് P. നാരായണക്കുറുപ്പിന്റെ കവിതകൾ കാവ്യസ്മൃതികളായി അവതരിപ്പിച്ചു. തേവള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊല്ലം ബ്രാഞ്ചും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ദന്ത പരിശോധന ക്യാമ്പും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. കൊല്ലം സിറ്റി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ റോബർട്ട് ജോണി ഉദ്ഘാടനം ചെയ്തു. 1 മില്യൺ തൂഫാൻ ഗോൾ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ആശിഷ് ഉദ്ഘാടനം ചെയ്തു. ഡെന്റൽ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ നിഷാന്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് N. ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലെ 2023-25 ബാച്ചിലെ SPC കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. കൊട്ടിയം പോലീസ് സബ് ഇൻസ്പെക്ടർ T. അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ M. സജീവ് അധ്യക്ഷത വഹിച്ചു. നെടുമ്പന പഞ്ചായത്തിൽ വനിതാ വികസന പ്രവർത്തനങ്ങൾ, ജാഗ്രതാ സമിതി എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റർ ചെയ്യുന്നതിനുമായി കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത വുമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ നേടിയ ബിരുദാനന്തര ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അവസാന തീയതി 6 ജൂലൈ. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്ന്

0: കേട്ടുകൊണ്ട് ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
9: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
9: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400789 9447560336.
7: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം മുഹറം ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
10: ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷത്തിലെ പ്രഥമ മാസമാണ് മുഹറം. പ്രപഞ്ചനാഥൻ നിശ്ചയിച്ച 12 മാസങ്ങളിൽ യുദ്ധം അരുതാത്തതായി പ്രഖ്യാപിച്ച 4 പവിത്ര മാസങ്ങളിൽ 1-ാം സ്ഥാനമാണ് മുഹറത്തിനുള്ളത്. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുൻപ് പൗരാണിക അറബികൾ ഈ മാസത്തെ ആദരിക്കുകയും രക്തച്ചൊരിച്ചിലുകളും പ്രതികാര നടപടികളും നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. മുഹറം എന്ന പദത്തിന് പവിത്രമാക്കപ്പെട്ടത് അല്ലെങ്കിൽ ലംഘനം വിലക്കപ്പെട്ടത് എന്നാണ് ഭാഷാർത്ഥം. ഈ നാമകരണത്തിന് പിന്നിൽ പ്രധാനമായും 2 ചരിത്രപരമായ നിരീക്ഷണങ്ങളാണ് ഉള്ളത്. 1-ാമതായി, അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചതിനെ തുടർന്ന് ഇബിലീസിന് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടത് ഈ മാസത്തിലാണെന്ന വിശ്വാസമാണ്. 2-ാമതായി, ഈ മാസത്തിൽ മനുഷ്യജീവനുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നത് അള്ളാഹു കർശനമായി നിരോധിച്ചു എന്നതുമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പ്രമുഖ ഗ്രന്ഥമായ ഫതഉൽ മുഈൻ അനുസരിച്ച് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളിലെ വ്രതാനുഷ്ഠാനം പോലെ തന്നെ ഏറെ പുണ്യമുള്ളതാണ് മുഹറം മാസത്തിലെ 10 ദിനങ്ങളിലെ നോയമ്പും. പുണ്യമാസങ്ങളിൽ റമളാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുഹറം മാസത്തിനാണെന്നും അതിനുശേഷമാണ് റജബ്, ദുൽഹജ്ജ്, ദുൽഖഅദ്, ഷഅബാൻ എന്നീ മാസങ്ങൾക്ക് പ്രാധാന്യമെന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പുണ്യങ്ങളും ചരിത്രപരമായ പ്രാധാന്യവുമുള്ള ദിനങ്ങളാണ് ഹിജ്റ വർഷത്തിലെ ആദ്യ മാസമായ മുഹറത്തിലെ 9ഉം 10ഉം ദിനങ്ങൾ. മുഹറം 10ാമത്തെ ദിവസത്തെയാണ് ആഷുറ എന്ന് വിളിക്കുന്നത്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇത്. ഫറോവ എന്ന് വിളിക്കുന്ന ക്രൂരനായ ഫിർഔൻ ചക്രവർത്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ നിന്നും മൂസ നബിയെയും അനുയായികളെയും അള്ളാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം. ഫിറൌനും സൈന്യവും ഈ ദിവസം കടലിൽ മുങ്ങി മരിച്ചു. ഈ വിജയത്തിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൂസ നബിയും അനുയായികളും അന്ന് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് മദീനയിലെത്തിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസം നോയമ്പെടുക്കാൻ മുസ്ലിങ്ങളോട് കൽപ്പിച്ചു. ആഷുറാവ് ദിവസത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് പ്രവാചകൻ ഉദ്ബോധിപ്പിച്ചു. മദീനയിലെ ജൂതന്മാരും മൂസ നബിയുടെ രക്ഷയെ അനുസ്മരിച്ച് മുഹറം 10ന് നോയമ്പെടുത്തിരുന്നു. അവരുടേതിൽ നിന്നും വ്യത്യസ്തമാകാൻ വേണ്ടി അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ താൻ 9ഉം കൂടി നോയമ്പെടുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു. അതുകൊണ്ട് മുസ്ലിങ്ങൾ മുഹറം 10ഓടൊപ്പം 9ഉം അല്ലെങ്കിൽ 11ഉം കൂടി ചേർത്ത് നോയമ്പെടുക്കുന്നത് പുണ്യകരമായ കാര്യമായി കരുതുന്നു. മുഹറം 10 ഇസ്ലാമിക ചരിത്രത്തിൽ വിങ്ങുന്ന ഒരു ഓർമ്മ കൂടിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെയും അലിയുടെയും മകനായ ഇമാം ഹുസൈനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുയായികളും ഇറാഖിലെ കർബല മണലാരണ്യത്തിൽ വച്ച് ക്രൂരമായി രക്തസാക്ഷിത്വം വരിച്ചതും അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായി ഈ ദിനം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഓർമ്മിക്കുന്നു.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഹറം ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. ആശയം അവതരണം ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. രാജ്യത്ത് സെൻസസ് ആരംഭിച്ച വിവരം ഏവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സെൻസസിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ എന്നൊരു പ്രോസസ്സാണ് ഈ വർഷത്തെ സെൻസസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ചെയ്യുമ്പോൾ sc.census.gov.in എന്ന വെബ് പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനുപരിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്നത്. ഒന്നാമതായിട്ട്, കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. NSS പോലെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ അതിനാവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. രണ്ടാമതായിട്ട്, പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന KSRTC, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം KSRTC സീറ്റുകളുടെ ബാക്ക് സൈഡിൽ ഏത് രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിച്ചുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴായി പോകാതെ ഒരു അവസരം കൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഒരു 5 മിനിറ്റാണ് മാക്സിമം ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സെൻസസ് എന്ന പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരും

0: യും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ സെൽഫ് എന്യുമറേഷൻ ചെയ്തു കഴിഞ്ഞു, നിങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി.

ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്

0: ഫീച്ചർ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
6: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
7: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
8: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
9: അദ്ദേഹമാപി ദ്വിതീയാവിഭക്തി നമുസംഗലിംഗേ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസവും ദ്വിതീയാവിഭക്തിയിലെ നമുസംഗലിംഗ വാക്യങ്ങളെ കാണാം. പ്രിയ നാടകം പശ്യതി, പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകം പശ്യതി, പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകത്തെ കാണുന്നു. പ്രിയ നാടകം പശ്യതി. അഹം കങ്കണാനി ധരാമി, ഞാൻ വളകളെ ധരിക്കുന്നു. അഹം കങ്കണാനി ധരാമി, ഞാൻ വളകളെ ധരിക്കുന്നു. ഞാൻ വളകളെ ധരിക്കുന്നു. അഹം കങ്കണാനി ധരാമി, ഭവാൻ ദശരൂപ്യകാണി ദദാതു, താങ്കൾ പത്ത് രൂപയെ തരൂ. ഭവാൻ ദശരൂപ്യകാണി ദദാതു, താങ്കൾ പത്ത് രൂപയെ തരൂ. താങ്കൾ പത്ത് രൂപയെ തരൂ. ഭവാൻ ദശരൂപ്യകാണി ദദാതു. സർവേ വസ്തുനി ആനിതവന്തഹ വാ, എല്ലാവരും വസ്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ? സർവേ വസ്തുനി ആനിതവന്തഹ വാ.

0: യാത്രികർ പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു. യാത്രിക പുണ്യക്ഷേത്രാണി ഗച്ഛതി. ഭക്താഹ പുഷ്പാണി അവചിനോതി. ഭക്തന്മാർ പുഷ്പങ്ങളെ പറിക്കുന്നു. ഭക്താ പുഷ്പാണി അവചിനോതി. ഭക്തന്മാർ പുഷ്പങ്ങളെ പറിക്കുന്നു. ഛാത്രഹ പുസ്തകാനി സ്വീകരോതി. കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. ഛാത്രഹ പുസ്തകാനി സ്വീകരോതി. കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. കുട്ടി പുസ്തകങ്ങളെ സ്വീകരിക്കുന്നു. ഛാത്രഹ പുസ്തകാനി സ്വീകരോതി. കർമ്മകരഹ ഭവനാനി ശുദ്ധീകരോതി. ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. കർമ്മകരഹ ഭവനാനി ശുദ്ധീകരോതി. ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. ജോലിക്കാർ വീടുകളെ വൃത്തിയാക്കുന്നു. കർമ്മകരഹ ഭവനാനി ശുദ്ധീകരോതി. പത്രവിതാരകഹ പത്രാണി ആനയതി. പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. പത്രവിതാരകഹ പത്രാണി ആനയതി. പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. പത്രവിതാരകഹ പത്രാണി ആനയതി. പത്രവിതരണക്കാരൻ പത്രങ്ങളെ കൊണ്ടുവരുന്നു. സതീശഹ മിത്രാണി ആഹ്വയതി. സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശഹ മിത്രാണി ആഹ്വയതി. സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശൻ മിത്രങ്ങളെ വിളിക്കുന്നു. സതീശനഹ മിത്രാണി ആഹ്വയതി. ആപണികഹ പാത്രാണി സമ്യക് സ്ഥാപയതി. കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. ആപണികഹ പാത്രാണി സമ്യക് സ്ഥാപയതി. കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. കടക്കാരൻ പാത്രങ്ങളെ അടുക്കി വയ്ക്കുന്നു. ആപണികഹ പാത്രാണി സമ്യക് സ്ഥാപയതി. ധനികഹ മന്ദിരാണി നിർമാതി. ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികഹ മന്ദിരാണി നിർമാതി. ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികൻ മന്ദിരങ്ങളെ നിർമ്മിക്കുന്നു. ധനികഹ മന്ദിരാണി നിർമാതി. അഹം സന്യാസിന വർദ്ധയാമി. അഹം സസ്യാനി വർദ്ധയാമി. ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അഹം സസ്യാനി വർദ്ധയാമി. ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ സസ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. അഹം സസ്യാനി വർദ്ധയാമി. മഹാരാജഃ രാജ്യാനി ജയതി. മഹാരാജാവ് രാജ്യങ്ങളെ ജയിക്കുന്നു. മഹാരാജാവ് രാജ്യങ്ങളെ ജയിക്കുന്നു. മഹാരാജഃ രാജ്യാനി ജയതി. ശിശുഹു ക്രീഡനകാനി ഇച്ഛതി. ശിശു കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശുഹു ക്രീഡനകാനി ഇച്ഛതി. ശിശു കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശു കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശിശുഹു ക്രീഡനകാനി ഇച്ഛതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763.
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: വിലോ 999.
8: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 26.

0: ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടന അംഗീകരിച്ച് ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഇന്ത്യ റിപ്പബ്ലിക്കായതും സൈക്കിളിന് പേറ്റന്റ് ലഭിച്ചതും ലോക ശാസ്ത്ര സമ്മേളനം ഹംഗറിയിൽ ആരംഭിച്ചതുമൊക്കെ ഒരു ജൂൺ 26-നായിരുന്നു. ജൂൺ 26-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂൺ 26. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടന അംഗീകരിച്ച് ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയത് 1950 ജൂൺ 26-നായിരുന്നു. സൈക്കിളിന് പേറ്റന്റ് ലഭിച്ചത് 1819 ജൂൺ 26-നായിരുന്നു. ജൂൺ 26-നായിരുന്നു നാസി ജർമ്മനിയുടെ ആദ്യത്തെ പ്രായോഗിക ഹെലികോപ്റ്ററായ ഫോക്ക് വോൾഫ് FW-61 കന്നിപ്പറക്കൽ നടന്നത്. ഐക്യരാഷ്ട്ര ചാർട്ടർ സാൻഫ്രാൻസിസ്കോയിൽ ഒപ്പുവെക്കപ്പെട്ടത് 1945 ജൂൺ 26-നായിരുന്നു. 50 രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര പ്രഖ്യാപനങ്ങളിൽ ഒപ്പുവച്ചു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഫിൻലാൻഡ് റഷ്യക്കെതിരെ ഒരു മുന്നണി തുറന്നത് ജൂൺ 26-നായിരുന്നു. ലോക ശാസ്ത്ര സമ്മേളനം ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ആരംഭിച്ചത് 1999 ജൂൺ 26-നായിരുന്നു. ജൂൺ 26-നായിരുന്നു ബെൽജിയൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം ലഭിച്ചത്. ജൂൺ 26-നായിരുന്നു മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ചത്.
1: 40 അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः। हरि ओम।
1: शुक्ल कृष्णे गति हेते जगत शाश्वते मते एकया यात्यना वृत्तिम अन्यया वर्तते पुनः। ശുക്ല ഗതി എന്ന് പറയുന്നത് ഉത്തരായണം, എല്ലാം വെളിച്ചം. ആ ഗതിയിലാകട്ടെ ജഗതഹ ശാശ്വതമത, ഈ രണ്ട് വഴികൾ ജഗത്തിൽ എപ്പോഴും ഉണ്ട്. ഏകയാ യാതി, ഒന്നിൽ പോകുന്നവർ തിരിച്ചു വരുന്നില്ല. ഏതിൽ പോകുന്നവരാണ് തിരിച്ചു വരാത്തത്? ശുക്ല ഗതി. കൃഷ്ണഗതിക്കാരോ തിരിച്ചു വരുന്നു. അന്യയാ ആവർത്തതേ പുനഃ, ഇപ്പൊ പുനഃ ആവർത്തതേ വീണ്ടും തിരിച്ചു വരുന്നു. ആര്? കൃഷ്ണഗതി അനുസരിക്കുന്നവര്. ശുക്ലഗതി അനുസരിക്കുന്നവരോ അനാവൃത്തി, അവര് തിരിച്ചു വരുന്നില്ല. ഇത്രയും ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആശയം വ്യക്തമാണല്ലോ അല്ലെ? ശുക്ല കൃഷ്ണേ, ശുക്ല എന്ന് പറഞ്ഞാൽ ഉത്തരായനത്തെ ഉദ്ദേശിച്ച്, അതിന്റെ ആ ഒരു വെളിച്ചത്തെ ഉദ്ദേശിച്ചാണ്. വെളുപ്പാണ് ശുക്ലം എന്ന് പറഞ്ഞാൽ വെളു ജ്യോതിസ്. കൃഷ്ണേ എന്നുള്ളത് ചന്ദ്രായനത്തെ ഉദ്ദേശിച്ചാണ്, ദക്ഷിണായനത്തെ ഉദ്ദേശിച്ചാണ്. കറുപ്പാണ്, ആകെ കുടിപ്പുകയുടെ കറുപ്പ്, രാത്രിയുടെ കറുപ്പ്, കൃഷ്ണപക്ഷത്തിന്റെ കറുപ്പ്, മനസ്സും ബുദ്ധിയൊക്കെ കെട്ടുപോയി എന്നർത്ഥം. ഇവര് ആദ്യത്തെ കൂട്ടര് പുനരാഗമനമില്ലാത്ത സാക്ഷാത്കാരം നേടുന്നു, മറ്റവർ പോയി തിരിച്ചു വരും. അന്യ ആവർത്തതേ പുനഃ, മറ്റേ വഴിക്കാര് തിരിച്ചു വരും എന്ന് പറയും.
2: തസ്മാ സർവേഷു കാലേഷു
1: അല്ല
2: നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന.
1: ഭഗവാൻ ഗംഭീരമായ ഒരു ആഹ്വാനം നടത്തുകയാണ് ഇവിടെ.
2: തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര എന്ന് പറഞ്ഞില്ലേ, ഈ മാമനുസ്മര എന്നെ സ്മരിക്കൂ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ സെയിം മീനിങ് ആണ്.
1: യോഗി ഭവ എന്ന് പറഞ്ഞാലും ഭഗവാനെ നിത്യ നിരന്തരം സ്മരിക്കലാകുന്നു യോഗിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. ഇസ് ഇറ്റ് ക്ലിയർ?
2: നൈതേ ശ്രുതി ഏതേ ശ്രുതി ന, ഇവർക്ക് ശ്രുതി ഇല്ല. ശ്രുതി എന്ന് പറഞ്ഞാൽ
1: ജനിമൃതികളുടെ സംസാര സങ്കീർണത ഇല്ല. ആർക്ക്?
2: ജാനന്, അറിയുന്നവർക്ക്.
1: പാർത്ഥ ജാനൻ.
2: യോഗി മുഹ്യതി കർശന,
1: യോഗി
2: ഈ ഗതികളെ കുറിച്ച് അറിയുന്നവർ ഒരിക്കലും മോഹിക്കപ്പെടുന്നില്ല. അങ്ങനെ മോഹമറ്റുപോയ ആ യോഗികൾക്ക് ശ്രുതിയും ഇല്ല, അവര് ജനിമൃതികളുടെ ചക്രത്തിൽ പെടില്ല. ദക്ഷിണായനത്തിന്റെ വിധവും ഉത്തരായനത്തിന്റെ വിധവും ഒക്കെ അറിയുന്നവർ സ്വാഭാവികമായിട്ട് ഉത്തരായനത്തെ ആശ്രയിക്കും. അങ്ങനെയുള്ള യോഗികൾക്ക് സർഗമില്ല, ജനിമൃതികളില്ല.
1: ഇസ് ഇറ്റ് ക്ലിയർ?
2: നൈതേ ശ്രുതി ന ഏതേ യഥോക്തേ ശ്രുതി മാർഗവും പാർത്ഥ ജാനൻ സംസാരായ ഏക അന്യ മോക്ഷായ ച ഇതി യോഗി ന മുഹ്യതി കശ്ചിതവി കശ്ചന.
1: പിന്നെ ഇത് രണ്ട് മാർഗവും അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഗതിവിഗതികളും ഇല്ല, മോഹവും ഉണ്ടാവില്ല.
2: തസ്മാത് അതുകൊണ്ട് സർവേഷു കാലേഷു എല്ലാ കാലത്തിലും യോഗയുക്ത യോഗയുക്തനായിരിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
1: മാം അനുസ്മര,
2: ഭഗവത് അനുസ്മരണമാണ് യോഗയുക്തത്വം. അത് തമ്മിൽ എങ്ങനെ ബന്ധിക്കാന്നാണെങ്കിലോ, എന്താ യോഗത്തിന്റെ നിർവചനം? യോഗത്തിന്റെ നിർവചനം യോഗശ്ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധിക്കലാകുന്നു യോഗം. ആ യോഗം ഭഗവത് അനുസ്മരണം കൊണ്ട് എങ്ങനെ സാധിക്കുന്നതാണെങ്കിലോ, ചിന്തകൾ ഉദിക്കുന്നെങ്കിൽ അവയ്ക്ക് വ്യത്യസ്തതകളില്ല, അവ പ്രത്യേകം വൃത്തികളായി രാഗദ്വേഷങ്ങളായിട്ട് വർത്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെയോ, അതൊക്കെ ഈശ്വര ചിന്തയാണ്.
1: ഇങ്ങനെ നിത്യ നിരന്തര ഈശ്വര ചിന്ത സാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിത്തം നിരോധിതമാണ്, ചിത്തവൃത്തി നിരോധം.
2: അങ്ങനെ ചിത്തവൃത്തി നിരോധം സാധിച്ച യോഗികൾ, സമാഹിത ചിത്തന്മാർ, ജനിമൃതികളെ ജയിച്ചവർ, അങ്ങനെയുള്ളവരായിട്ട് മാറാൻ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നു.
1: തസ്മാത് സർവേഷു കാലേഷു യോഗയുക്ത ഭവ അർജുന, യോഗയുക്തനാവൂ അർജുന.
2: ശൃണു യോഗസ്യ മാഹാത്മ്യം, ഹേ അർജുന, യോഗത്തിന്റെ മാഹാത്മ്യത്തെ കേട്ടാലും.
3: വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിതം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിതം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. വേദേഷു വേദങ്ങളിൽ, യജ്ഞേഷു യജ്ഞങ്ങളിൽ, തപസ്സു തപസ്സുകളിൽ, ദാനേഷു ദാനങ്ങളിൽ, യത് പുണ്യഫലം പ്രതിഷ്ഠം, ഏത് പുണ്യഫലത്തെ പ്രാപിക്കുന്നതായി പറഞ്ഞിട്ടുണ്ടോ? യജ്ഞം ചെയ്താൽ ഏത് പുണ്യഫലം, ദാനം ചെയ്താൽ ഏത് പുണ്യഫലം, തപസ് ചെയ്താൽ ഏത് പുണ്യഫലം, അതിനെയൊക്കെ അത്യേതി അതിക്രമിക്കുന്നവരാകുന്നു. പുണ്യഫലത്തിന്റെ പരിമിതി എന്താണ്? പുണ്യത്തിന് അവസാനമുണ്ട്, കാരണം അത് കർമ്മഫലമാണ്. കർമ്മഫലത്തിന് ആദ്യന്തമുണ്ട്, അതുകൊണ്ട് പുണ്യഫലത്തിനും അവസാനമുണ്ട്, പാപഫലത്തിനും അവസാനമുണ്ട്. നിത്യഭാവി ഒന്നുമില്ല നമുക്ക്, കേട്ടില്ലേ? കർമ്മഫലമായതുകൊണ്ട് അതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ യോഗി, യോഗിയുടെ മഹാത്മ്യമാണ് പറയുന്നത്. യോഗിയാണെങ്കിലോ എല്ലാം അറിഞ്ഞവരായിട്ട് സപ്തപ്രശ്ന നിർണയദ്വാരേണ ഉക്തം സമ്യക് അവതാര്യ അനുഷ്ഠായ യോഗി. ഏഴ് പ്രശ്നങ്ങളാണ് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ കൈകാര്യം ചെയ്തത്. ആ ഏഴ് ചോദ്യങ്ങളുടെയും സമഗ്ര ഉത്തരം അറിയുന്ന യോഗി, ആ ജ്ഞാനിയെയാണ് ഇവിടെ യോഗി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് യോഗി? ചിത്തവൃത്തികളൊക്കെ നിരോധിക്കപ്പെട്ടു. ഏക ചിന്തനമാണ്, ഇപ്പൊ ഈശ്വര ചിന്തനമാണ്. ഈ ഈശ്വര ചിന്തനം സാധിച്ചിട്ടുള്ള യോഗി ആദ്യം ആദൗ ഭവം കാരണം ബ്രഹ്മ, ആദി

ആദിയായി ഭവിച്ചിട്ടുള്ള കാരണ ബ്രഹ്മത്തെ അറിയുന്നവനായിട്ട് ആ പരമതത്വത്തെ പ്രാപിക്കുന്നു. ഇതാണ് യോഗിയുടെ മഹാത്മ്യം. അതുകൊണ്ട് എന്താ ആഹ്വാനം? തസ്മാത് സർവേഷു കാലേഷു യോഗി ഭവ, യോഗിയായിരിക്കൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഗംഭീരമായ ആഹ്വാനം. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, എന്തൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും, എന്തൊക്കെ നേടുന്നുണ്ടെങ്കിലും, എന്തൊക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിലും, എല്ലായ്പ്പോഴും യോഗിയായിരിക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാ യോഗിയായിരിക്കുക? വിശേഷിച്ച് ആറ് ചോദ്യങ്ങളുടെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം പോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആറ് ചോദ്യങ്ങളുടെ ഉത്തരം. ഏതൊക്കെ ആറ് ചോദ്യങ്ങള്? കിം തദ് ബ്രഹ്മ, കിം അധ്യാത്മം, കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച, കിം പ്രോക്തം അധി അധിദൈവം, കിമുച്യത്തെ അധിയജ്ഞ കഥം കോത്രാദേഹേസ്മിൻ മധുസൂദന. ഈ ആറ് ചോദ്യങ്ങളുടെ ഉത്തരം അത് നിരന്തരം ധ്യാനിക്കുക. ധ്യാനിച്ചാൽ എന്താ ഗുണം? കണ്ണു തുറന്ന് കാണുന്നതൊക്കെ മുഖ്യമായിട്ട് രണ്ട് പട്ടികയിൽ പെടുത്താം. ഏതൊക്കെയാ? ഭൂതഭൗതിക പ്രപഞ്ചവും അതിനാധാര കാരണമായിട്ടുള്ള ചൈതന്യവും. ചൈതന്യമാണ് അധിദൈവമെന്നും അധിയജ്ഞമെന്നും അധ്യാത്മമെന്നും പരിലസിക്കുന്നത്. ജഡാത്മകമാണ് ഭൗതിക പ്രപഞ്ചം. ചൈതന്യത്തിൽ നിന്ന് ജഡാത്മക പ്രപഞ്ചം സംഭവിച്ചത് വിവർത്ത രൂപത്തിലാണ്, സ്വയം മാറാതെയാണ് എല്ലാമായി തീർന്നത്. അങ്ങനെ സംഭവിച്ചതിന് കാരണമായിട്ടുള്ള ചലനത്തെ കർമ്മം എന്ന് പറയാം. വിസർഗ കർമ്മസംഹിത കേട്ടില്ലേ? ഇത് ഓർമ്മിച്ചുകൊണ്ട് അവരവരുടെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകൂ, ഭക്ഷണം കഴിക്കൂ, സംസാരിക്കൂ, ജോലിയൊക്കെ ചെയ്തോളൂ. പക്ഷെ ഇതിങ്ങനെ ഓർമ്മയിൽ വേണം. അപ്പൊ എന്താ ഗുണം? വിശ്വപ്രേമം, അനാസക്തി, അനാശ്രയത്വം, ഈശ്വരാരാധനാനിഷ്ഠ ജീവിതം, ഇതെല്ലാം തമ്മിൽ മനസ്സിലായോ? ഇല്ല, പേടിക്കണ്ട, തുടരും. എവിടെ? ഒമ്പതാം അധ്യായത്തില്. എന്ത് പറയാൻ പോകുന്നു? ഒമ്പതാം അധ്യായത്തില് ഈ നാഡീജയദ്വാരേണ മാത്രമേ ഉള്ളൂ, അങ്ങനെ വിഷമിക്കണ്ട എന്ന് പറയാ, വേറെയും വഴിയുണ്ട് എന്നാണ് ഒമ്പതാം അധ്യായം പറയുന്നത്. അഷ്ടമേ എട്ടാം അധ്യായത്തിൽ നാഡീദ്വാരേണ ധാരണായോഗ സഗുണ ഉക്ത, നാഡീ ധാരണായോഗം ഒക്കെ പറഞ്ഞു, അത് സഗുണമാണ്. തസ്യ ഫലം അഗ്നി അർച്ചിരാതി ക്രമേണ കാലാന്തരേ ബ്രഹ്മപ്രാപ്തി ലക്ഷണം. അതിന്റെ ഫലമാകട്ടെ കാലാന്തരത്തിൽ ബ്രഹ്മപ്രാപ്തിയാണ്. അനാവൃത്തി രൂപം നിർദ്ദിഷ്ട, തിരിച്ചു വരവില്ലായ്മയെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. തത്ര അനേനേവ പ്രകാരേണ മോക്ഷപ്രാപ്തി, ആ പ്രകാരത്തിൽ മാത്രമേ മോക്ഷം പ്രാപിക്കുള്ളൂ, അല്ല എന്ന് പറയാ, വേറൊരു വഴിയുണ്ട്. അതാണ് ഒമ്പതാം അധ്യായത്തിന്റെ പ്രമേയം. അത് നമുക്ക് നാളെ ശ്രദ്ധിക്കാം. ഇന്ന് എട്ടാം അധ്യായം. ഈ എട്ടാം അധ്യായത്തിന്റെ പേരിന്റെ കാര്യത്തില് ക്ഷരാക്ഷര ബ്രഹ്മയോഗം, താരക ബ്രഹ്മയോഗം, അക്ഷര ബ്രഹ്മയോഗം എന്നിങ്ങനെയൊക്കെ ഉണ്ട്. പുസ്തകങ്ങളിൽ ഏതൊക്കെയാന്നുള്ളത് കൊണ്ട് സ്വാമി അത് മനഃപൂർവ്വം പേര് ഓരോ ദിവസവും പറയാതിരിക്കുകയായിരുന്നു. ഏതായാലും ഇങ്ങനെ പല പേരുകളിൽ ഈ അധ്യായം അറിയപ്പെടുന്നുണ്ട്. കേട്ടില്ലേ? മറ്റുള്ള അധ്യായങ്ങൾക്കൊന്നും ആ പ്രയാസമില്ല. ഈ ഒരു അധ്യായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓം തത്സത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസോ ഉപനിഷത്സോ ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ക്ഷരാക്ഷര ബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായഃ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവ പാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. അഥ നവമോധ്യായഃ രാജവിദ്യാ രാജഗുഹ്യയോഗഃ. ശ്രീ ഭഗവാൻ ഉവാച, ഇതം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്.
രാജവിദ്യാരാജഗോ

0: പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഭഗവാന്റെ ഗംഭീര അഡ്വർടൈസ്മെന്റ് ആണ് രണ്ട് ശ്ലോകങ്ങളിൽ, മൂന്ന് ശ്ലോകങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഗംഭീര അഡ്വർടൈസ്മെന്റ്. അത് നമുക്ക് നാളെ ശ്രദ്ധിക്കാം. എന്നിട്ട് നാഡീ പിടിച്ചുള്ള പരിപാടി അല്ലാതെ വേറെ പരിപാടി ഉണ്ടോ ഉണ്ട് എന്ന് പറയാം. വളരെ എളുപ്പമുള്ള ഒരു പരിപാടി ഉണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ലോകപ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത് പാടാം?

0: എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു.

0: അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്തു നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണെന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണത്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഉള്ളത്. ഫെൻസിംഗ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ
0: ഉത്തരവിറക്കുന്നതായിരിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില

0: അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധന കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കൈകോർക്കാം മാരക വിപത്തിനെതിരെ. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി. ലോകത്താകെയുള്ള
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം പ്രീത സുഗതൻ. വെൻ ഐ വെൽക്കം ഓൾ മൈ വണ്ടർഫുൾ ലിസണേഴ്സ് ഫോർ എ ലിറ്റററി ജേർണി, ഐ എം ത്രിൽഡ് to enjoy the company of each and every one of you as we are on an adventure journey through the world of words where imagination knows no bounds and stories come alive. To be frank, I am a poetry enthusiast. I have always been passionate about sharing the beauty and power of verse. However, I also understand that not everyone may share the same love for poetry. So today in this new episode, I want to take all of you to the world of a classic Gothic novel where we together experience the thrill and suspense that keeps us on the edge of our seat. No doubt, there is something special about horror stories that makes us want to devour them in one sitting. And with so many horror stories out there, it is hard to choose just one. But today, I'm excited to introduce you to a classic tale of horror that has stood the test of time. So today, let us dive

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

ക്യാമ്പിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടൺ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും

0: വിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരി മരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരി മരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നി പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ, ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ഭി ആജ് ഹമാരേ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീസേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയേ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ, ഓർ ഉസ്മേ आधुनिक इंटेलिजेंस लीड बेस्ड प्रतिक्रिया होनी चाहिए, टेक्नोलॉजी ड्रिवन अप्रोच होना चाहिए और नेटवर्क सेंट्रिक लड़ाई हमने करनी पड़ेगी.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
3: स्पर्धा में कॉम्पिटिटिवनेस में कहाँ खड़ा है, दीज आर द 3 इंपॉर्टेंट सेक्टर्स विच आर गोइंग टू डिसाइड. ऑल्सो द जियो पोलिटिकल प्रोफाइल ऑफ द वर्ल्ड. अभी आपने देखा ऑपरेशन सिंदूर हुआ तो जितना भी वॉरफेयर है वो स्पेस टेक्नोलॉजी और न्यूक्लियर सेक्टर पर ही निर्भर है. और मुझे ये कहते हुए खुशी है कि अनलाइक मे बी वॉट वॉज हैपनिंग अबाउट 2 decades बैक, आज हम उसी स्तर पर खड़े हैं जहाँ दूसरे देश हैं.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ 11-ൽ ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്.

0: നേരിട്ടുള്ള യു എസ് ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ യു എസും ഇറാനും സമ്മതിച്ചതായി യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16 കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്ത ഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: യുവവാണിയിൽ ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രൊഫസർ എൻ എസ് ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം ഭാഗം ഒന്ന് കേൾക്കാം. യുവവാണി റേഡിയോ ഗൈഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അഥവാ ഭരണഘടന ഭേദഗതിയെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് പ്രൊഫസർ എൻ എസ് ശ്യാമപ്രസാദ് സാറാണ്. സർ യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് എച്ച് ഒ ഡി ആയിട്ട് വിരമിച്ച വ്യക്തിയാണ്. നമസ്കാരം സർ.
1: നമ്മൾ ഈ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന ഉണ്ടായത് എഴുതി തീർത്ത് ഫൈനലി റെഡിയായത് 1949 നവംബർ 26 എല്ലാവർക്കും അറിയാവുന്ന.
0: അപ്പോൾ
1: ഒരു ഭരണഘടനയും സ്റ്റാറ്റിക് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പം എല്ലാ കോൺട്രിനകത്തും അത് അമെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ആദ്യം നമ്മൾ വെച്ചിരുന്ന മിനിമം ഏജ് വോട്ടിങ്ങിന് 21, പിന്നെ നമുക്ക് തോന്നി അത് റെഡ്യൂസ് ചെയ്യണം 18. അപ്പം ഇങ്ങനെ അമെൻമെൻറ്റ്സ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പം ചില രാജ്യങ്ങളുടെ ഭരണഘടന അമെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിനെ റിജിഡ് എന്ന് പറയും. ചിലത് വളരെ എളുപ്പമാണ്, ഫ്ലെക്സിബിൾ എന്ന് പറയും. ഇപ്പം ലോകത്തിലെ ഹൈലി റിജിഡ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും അമെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പം 240 അമേരിക്ക
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ

0: മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: ഹായ്, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ RJ ആതിര. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരം ആരാണെന്നല്ലേ? ആ താരത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആ താരം തന്നെ പറയട്ടെ പേരാരാണെന്നൊരു വലിയ കുട്ടി ഗസ്റ്റാണ് ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേരുന്നത്. അപ്പൊ പേരെന്താണ്? വൈദുവിന്റെ ഫുൾ നെയിം പറഞ്ഞേ. വൈദേഹി സജിത്ത്. എത്ര വയസ്സുണ്ട് വൈദേഹിക്ക്?
8: 3.5
7: വയസ്സുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിലെ കുട്ടിത്താരം, എനിക്ക് തോന്നുന്നു റേഡിയോ സാന്ത്വനത്തിലെ ഏറ്റവും ചെറിയ ഗസ്റ്റാണ് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റാണ് വൈദേഹി കുട്ടി. FM സ്റ്റേഷനുകളിൽ തന്നെ ഇത്രയും ചെറിയൊരു താരത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ വൈദേഹി, ഇപ്പൊ എന്ത് തോന്നി ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ? സന്തോഷമാണോ വൈദേഹിക്ക്? ഹാപ്പി ആണോ? ഹാപ്പി ആണല്ലേ. അപ്പൊ വൈദേഹി ഒരു സാധാരണ ഒരു കുട്ടി താരം മാത്രല്ല, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയായിട്ടുള്ള ഒരു താരമാണ് വൈദേഹി സജിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും കുസൃതരമായിട്ടുള്ള ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദേഹിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോ സാധാരണ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ പ്രോഗ്രാം പോലെ അത്ര പ്രൊഫഷണൽ ആയിട്ട് പോകാനുള്ള സാധ്യത ഇതിന് വളരെ കുറവാണ്. കാര്യം കുഞ്ഞു താരമാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഒരു ചെറിയ കുഞ്ഞു മിടുക്കിയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ സൂപ്പർ താരം എന്ന് പറയുന്നത്. പക്ഷെ കുഞ്ഞു മിടുക്കിയാണെങ്കിലും ഒരുപാട് കഴിവുകൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മിടുക്കി തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മിടുക്കും ഓർമ്മശക്തിയും കൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ കൊച്ചു മിടുക്കിയാണ് കൊല്ലം സ്വദേശിനിയായ വൈദേഹി സജിത്ത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഭക്ഷണങ്ങൾ, പഴങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ തിരിച്ചറിയുകയും 1 മുതൽ 10 വരെ എണ്ണുകയും അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ഈ കൊച്ചുമിടുക്കി 2 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് IBR അച്ചീവർ എന്ന ബഹുമതി നേടി നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ളൊരു നേട്ടത്തിലേക്ക് വൈദേഹി സജിത്ത് എത്തിയത്. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിയ ആ കുഞ്ഞുമിടുക്കിയുടെ രസകരമായിട്ടുള്ള ക്യൂട്ട് ക്യൂട്ട് തമാശകളും സംസാരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം അല്ലേ. വൈദേഹി കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയാം അല്ലേ. അല്ലേ, അറിയില്ലേ വൈദേഹിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയത്തില്ലേ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ? ശരി. നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് വൈദു? പിണറായി വിജയൻ. പ്രധാനമന്ത്രി ആരാണ്? മോദി. നമ്മുടെ സംസ്ഥാനം? കേരളമാ. വൈദുക്കുട്ടി ഭയങ്കര സ്മാർട്ടായല്ലേ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ വലിയ ജില്ല ഏതാണപ്പോ?
3: ഇടുക്കി.
7: ഇടുക്കി എന്താ ചെറുതായി പോയത്? പറഞ്ഞപ്പോ ചെറുതായി പോയെന്താ? ഇടുക്കി അല്ലേ. ഇടുക്കി ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്? ബാംഗ്ലൂർ അല്ലേ. യെസ്. ദേശീയ പക്ഷി ഏതാണ്?
3: മയിൽ.
7: മയിൽ മയിൽ മയിൽ ഇഷ്ടമല്ലേ കുഞ്ഞിന്? ഇഷ്ടാണല്ലേ. നല്ല എന്ത് കളറാ മയിലിനുള്ളത്? ബ്ലൂ കളർ അല്ലേ. നല്ല ഭംഗിയാണല്ലേ. ബ്ലൂ ഗ്രീൻ ഒക്കെ ചേർന്ന് ഫോണിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലേ വൈദു? അപ്പൊ മയിലിനെ ദേശീയ പക്ഷിയാണ്. നമ്മുടെ ദേശീയ പക്ഷിയെ നമ്മുടെ വൈദുവിന് ഭയങ്കര ഇഷ്ടമാണ്. വൈദുവിന് ടി വിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള പരിപാടി ഏതാ? ഉപ്പുമുളകും. ഉപ്പുമുളകും എന്താ ഇഷ്ടം? എന്താ ഇത്ര അതിൻ്റെ അകത്ത് പാറുവിനെ ഇഷ്ടമാ അല്ലേ. ആ പാറുക്കുട്ടി നമ്മുടെ വൈദുവിനെ പോലെ ഇരിക്കുന്ന ചെറിയൊരു കുട്ടിയാ അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ വലിയ കുട്ടിയാ പാറു. നമ്മുടെ വൈദുവിനെക്കാളും വലിയ ഞാൻ കണ്ടിട്ടുണ്ട്. പാറു വൈദു കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആ ശരി. അപ്പോ നമ്മുടെ വൈദുക്കുട്ടി ഒരുപാട് കുറെ കളേഴ്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്ന 2.5 വയസ്സിലാണ് വൈദു ഇതെല്ലാം മനസ്സിലാക്കി അങ്ങനെ അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുൻപ് നമ്മുടെ വൈദുക്കുട്ടി നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. നന്നായിട്ട് പാടും. അംഗനവാടിയിൽ പഠിക്കുകയാണെങ്കിൽ കൂടിയും കുറെ പാട്ടുകളും കഥകളും ഒക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാൻ വൈദുക്കുട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വൈദു ഒരു അടിപൊളി പാട്ട് അങ്ങോട്ട് പാടി.
3: പോരാമോ എന്നോടിട്ടും കൂടാമോ ഇന്നെ കൂടാറില്ലല്ല ഇന്നില്ലൊല്ലി പുകാരം കടിയാദിയമീ തിരിമാത്തെ തന്നോണ.
7: ആഹാ നല്ല രസമുണ്ടല്ലോ. വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആരാ?
3: അമ്മ.
7: അമ്മ. അമ്മയുടെ പേരെന്താ? അച്ഛനും അമ്മയാണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അച്ഛന്റെ
3: അമ്മയുടെ
7: അച്ഛനറിഞ്ഞൂടല്ലേ. അമ്മയാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ആ അപ്പൊ വൈദു എന്താണ്? ആ ശരി. അപ്പൊ അമ്മയുടെ അച്ഛന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ വൈദു കേക്കട്ടെ. അമ്മയുടെ പേരെന്താണ്?
3: ഷിബി.
7: ഷിബി. അച്ഛന്റെ പേരെന്താണ്? സജിത്ത്. അപ്പോ ഇവർ രണ്ടുപേരും ആണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ വൈദുവിന്? ഏത് കഥ ഏറ്റവും വൈദുവിന് ഇഷ്ടം? കണ്ണാൻ തമ്പി പാട്ടല്ലേ, ആമയുടെ മുയലിന്റെയൊക്കെ കഥ. അതൊക്കെ അറിയോ വൈദുവിന്? അറിയോ ആമയും മുയലും ഇങ്ങനെ പന്തയം വെച്ചു? അറിയില്ല. ഇപ്പൊ ഏത് കഥ ഉറങ്ങുന്നതിന് മുമ്പ് വൈദു എന്തോ ചെയ്യുന്ന? പല്ല് തേക്കും. ഗുഡ് ഗേൾ ആണല്ലേ. പിന്നെന്തൊക്കെ ചെയ്യും?
3: കുളിക്കും.
7: ഓ പിന്നെയും ഗുഡ് ഗേൾ. ആ പിന്നെന്തൊക്കെ ചെയ്യും? പിന്നെ കിടന്നുറങ്ങും. ഉറങ്ങും. അപ്പോ നല്ല കുട്ടിയാണ് കേട്ടോ വൈദു. നല്ലൊരു കുട്ടിയാണ്. ചെറിയ കുട്ടിയാണെങ്കിലും പല്ലൊക്കെ ബ്രഷ് ചെയ്തിട്ട് തന്നെ കിടക്കണമെന്ന് നമ്മുടെ ശ്രോതാക്കളോടും നമ്മുടെ കൊച്ചു കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരി അല്ലേ. വൈദു രാത്രിയിലൊക്കെ അമ്മയൊക്കെ പറഞ്ഞു തരുന്ന കഥകളൊക്കെ ഇല്ലേ, അപ്പൊ അതില് ഒരു ആനയുടെ കഥ വൈദുവിന് അറിഞ്ഞൂടെ? ആ കഥ ഏതായിരുന്നു വൈദു? എങ്ങനെയായിരുന്നു? അപ്പൊ ഇത് വൈദു ഒരു പാട്ട് പാടിയിരിക്കുകയാണ്. അപ്പൊ കൊറേ ക്വസ്റ്റ്യൻസും കുറെ ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദുവിന് അറിയാന്ന് പറഞ്ഞായിരുന്നു. അപ്പോ നമ്മുടെ ദേശീയ മൃഗം ആരാണ് വൈദു? ദേശീയ മൃഗം
3: കടുവ.
7: കടുവ. കടുവയുടെ സൗണ്ട് എങ്ങനാണ്? എങ്ങനാ സൗണ്ട്? ആ ഒന്നുകൂടെ സൗണ്ട് നോക്കിയ. ആ കണ്ടാ. അപ്പൊ ആനയുടെ സൗണ്ട് എങ്ങനെ? ആനയുടെ ആനക്ക് സൗണ്ട് ഇല്ലേ വൈദു? ആനയുടെ സൗണ്ട് അറിയോ ആനയുടെ? ആ അപ്പൊ നമ്മുടെ വൈദുക്കുട്ടി വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ആന്തം എന്താണ്? നാഷണൽ ആന്തം
3: ജനമംഗളമണി.
7: ആ മിടുക്കി കുട്ടിയാണ് കേട്ടോ വൈദു. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആണ് ഇന്നത്തെ കുട്ടിത്താരമായിട്ട് റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ വൈദേഹിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പൊ വൈദേഹി ഏതൊരു സർവമായ എന്ന ചിത്രത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ ആ പാട്ടാണോ വൈദേഹി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കേണ്ടത്? ആണോ ആ പാട്ടാണോ? ആ പാട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യണമെന്നാണ് വൈദേഹിക്കുട്ടി പറയുന്നത്. ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: വൈദേഹി സജിതാണ്. അപ്പൊ വൈദേഹിയാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടി രസമായിട്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആർ ജെ ആതിരാണ്. അപ്പൊ വൈദേഹി, നമുക്ക് നമ്മുടെ സർവമായ എന്ന ചിത്രത്തിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വൈദേഹി തന്നെ പാടി ഇങ്ങനെ ആ പാട്ടൊക്കെ വെള്ളാരം ആ പാട്ട് പാടില്ലേ വൈദേഹി? അപ്പൊ അടുത്തൊരു പാട്ട് വൈദേഹി, ഏത് പാട്ടാണ് വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടം? ഐഗിരിനന്ദിനി. ആ അടിപൊളി പാട്ടാണല്ലോ, ഒന്ന് പാടിയേ. കൊള്ളാലോ, മിടുക്കി കേട്ടോ വൈദേഹി, ഒരു മിടുക്കി കുട്ടിയാണോ? ഐഗിരിനന്ദിനി എന്ന
1: പാട്ടൊക്കെ
0: ഐഗിരിനന്ദിനി എന്ന പാട്ടൊക്കെ പാടി നമ്മുടെ വൈദേഹി അടിപൊളിയായിട്ട് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനിരിക്കുകയാണ്. അപ്പൊ അംഗനവാടിയിലാണ് നമ്മുടെ വൈദേഹി പഠിക്കുന്നത്. ആ അപ്പൊ ടീച്ചറിന്റെ പേരെന്താണ്?
1: വൈദേഹി.
0: വൈദേഹി തന്നെയാണ് ടീച്ചറിന്റെ പേര്. ആ എന്താണ് ടീച്ചറിന്റെ പേര്? മൂന്ന് ടീച്ചർമാരുണ്ടല്ലേ, ഭയങ്കര ടീച്ചർമാരല്ലേ നമ്മുടെ വൈദേഹിക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. ആ ക്ലാസ്സില് വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടി ആരാണ്? ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് വൈദേഹിയുടെ?
1: അല്ലു.
0: അല്ലു. ആ അപ്പൊ അല്ലുവിന് ഒരു ഹായ് പറഞ്ഞ് നമ്മുടെ റേഡിയോയിലൂടെ. ഹായ് ഹായ്. അപ്പൊ അല്ലു കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇപ്പൊ? അപ്പൊ അല്ലുവിനോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ വൈദുവിനിപ്പോ? ആ എന്ത് പറയണം ഇപ്പോ? അംഗനവാടി പോകാന്നല്ലേ റെഡി. അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അംഗനവാടി പോകാൻ വേണ്ടി റെഡി. അത്ര മിടുക്കി കുട്ടിയാണ് വൈദേഹി, എപ്പോഴും പഠിക്കണമെന്നൊരു ചിന്തയുള്ളു അല്ലേ? ആണോ? ചെറുതായിട്ടൊരു വിശപ്പ് വരുന്നുണ്ടേ. അപ്പൊ വൈദേഹി എനിക്ക് വേണ്ടി എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി
1: തരുന്നത്?
0: അപ്പൊ നമുക്ക് എന്ത് എന്തോ കുഞ്ഞ് ശരിയാക്കാൻ പോകുന്നത്, എന്തുണ്ടാക്കാൻ അറിയാം? മുട്ട പൊരിക്കാൻ അറിയാം. ആ എങ്ങനെയാ മുട്ട പൊരിക്കുന്നത്? എങ്ങനെ, എന്തൊക്കെ വേണം ആദ്യം മുട്ടയെടുത്ത്?
1: ആദ്യം മുട്ട എടുക്കും,
0: ഇച്ചിരി ഉപ്പിടും, ലേശം,
1: എന്നിട്ട്
0: കലക്കും,
1: എന്നിട്ട്
0: സ്റ്റൗ കത്തിക്കും,
1: സ്റ്റൗ
0: പിന്നെ
1: ഗ്യാസ്
0: ഓൺ ആക്കും. ഓക്കെ ഓക്കെ ഓക്കെ.
1: ഗ്യാസ് ഓൺ ആക്കും, എന്നിട്ട് ചട്ടി വെച്ച് മുട്ട ഒഴിച്ചിട്ട് ചിക്കത്തെ തിന്നും.
0: തിന്നും. ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പക്ഷെ എനിക്കാണെങ്കിലുണ്ടല്ലോ, ഈ മുട്ട ശരിയാക്കുമ്പോൾ എനിക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് ചെയ്യുന്ന ഇഷ്ടം. പക്ഷേ വൈദുവിന് അത് ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമല്ല. അപ്പൊ സാധാരണ നമുക്ക് ചെറുതിലേ തന്നെ ആഗ്രഹമൊക്കെ കാണത്തില്ലേ വൈദേഹി? എന്റെ ആഗ്രഹം എന്താണെന്നറിയോ, ഒരു ടീച്ചർ ആവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പൊ വൈദേഹി കുട്ടിക്ക് എന്തുവായിരുന്നു ആഗ്രഹം?
1: ഈ ചെറുത്
0: ഡോക്ടർ ആവണമെന്നാണോ? ശരി. അപ്പൊ ടീച്ചർ ആവുകയാണെങ്കിൽ വൈദേഹി എന്തൊക്കെയായിരിക്കും
1: പഠിപ്പിക്കുന്നത്?
0: ഡോക്ടർ ആയാ മതി. അപ്പൊ ഡോക്ടർ ആവുമ്പോ എന്തൊക്കെയാ നമ്മള് ചെയ്യുന്നത്?
1: ഇഞ്ചക്ഷൻ
0: വെക്കുക. ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ടാണോ വൈദേഹി ഡോക്ടർ ആവുന്നത്? ആണോ? എല്ലാരെ നോക്കാൻ, സുഖമായിട്ട് എല്ലാരും സുഖമായിട്ട് ഇരിക്കാനും രോഗമൊന്നും വരാതെ നല്ലപോലെ മെഡിസിൻ ഒക്കെ കൊടുക്കുക അങ്ങനൊക്കെ അല്ലേ? ആ അപ്പൊ വൈദേഹി നല്ലൊരു ഡോക്ടർ ആവട്ടെ അല്ലേ? അപ്പൊ ഈ ചെറുതിലേ തന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ വൈദേഹി കുട്ടി അത്ര സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കുട്ടിത്താരം എന്ന് പറയുമ്പോൾ തന്നെ ശ്രോതാക്കളിലേക്ക് പറയാണ്, 3.5 വയസ്സുകാരിയാണ് നമ്മുടെ വൈദേഹി കുട്ടി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ആദ്യമായിട്ട് ഈ ഒരു അവാർഡിലേക്ക് കുട്ടി കടന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ വൈദേഹി കുട്ടിയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്നത്തെ കുട്ടിത്താരം വൈദേഹി സജിത് ആണ്. വൈദേഹി സജിത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ഈ കുട്ടിത്താരം ഈ ഒരു അവാർഡിലേക്ക് കടന്നത്. അപ്പോൾ വൈദേഹി സജിത്തിന്റെ അമ്മയിലേക്ക് ഇതിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് വൈദേഹി ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം.
2: നമസ്കാരം.
1: പേരെന്താണ്?
2: ഷിബി.
1: അതെ. അപ്പൊ ഷിബി, ഈ ഒരു ചെറിയ പ്രായത്തിലെ മോക്ക് ഇങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് കടന്നത്?
2: നമുക്കൊരു 2 വയസ്സ് കഴിഞ്ഞപ്പോ, 2 വയസ്സൊന്നും കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് പറയാൻ ഓർമ്മയില്ല. എന്ന് വെച്ചാ ഒരു സംസാരിച്ച് തുടങ്ങി, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നല്ലപോലെ മെമ്മറൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അത് എത്തിയപ്പോഴത്തേക്കിനും നമുക്ക് എന്തിനെങ്കിലും ഇതുപോലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്തിനേലും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ആഡിലും അതുപോലെ തന്നെ ഓരോരുത്തർക്ക് കിട്ടിയത്, പേഴ്സണലി അല്ലാത്ത ആൾക്കാർക്ക് കിട്ടി കണ്ടതല്ലാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോന് ഇതുപോലെ കൊടുത്ത് കിട്ടിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് തിരക്കി, അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തുമായിരുന്നു.
1: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഇത് പലർക്കും, പല പേരൻസിനും അറിയാതെ, ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല മെമ്മറി പവർ ആണ്, അപ്പോൾ പല പേരൻസിനും അറിയാത്തത് കൊണ്ട് പലർക്കും ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക്, ശ്രോതാക്കളിലേക്ക് ഒരു വിവരം എന്ന രീതിയിൽ ഷിബിക്ക് എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു അവാർഡിനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ സ്റ്റെപ്പുകൾ എന്നതൊക്കെ?
2: ഓക്കെ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഭയങ്കര ജീനിയസ് ആണ്. പണ്ടത്തെ ഒരു ജനറേഷൻ പോലെ അല്ല, എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചതായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം നമുക്കിത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് ആ സൈറ്റിൽ എത്തപ്പെടാൻ പറ്റും. എത്തിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കണം. എന്തിനാണ് കുട്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇപ്പൊ അവർക്ക് ഇത്ര ഇത്ര ടാലന്റ് ഉണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ പറയും എന്ന് മിനിമം ഒരു 8 talents ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അത് ചോദിക്കുമ്പം അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അതിനനുസരിച്ച് ഫെർദർ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്ന എല്ലാം മെയിൽ വഴിയായിരിക്കും കൂടുതൽ കോൺടാക്ട്സ്. അപ്പം എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കണം. ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്.
1: അതെ അല്ലെ. അപ്പൊ എന്തായാലും ആ വൈദേഹി കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ചെറുതിലെ തന്നെ ഇങ്ങനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള ഒരു പവർ മനസ്സിലായത്?
2: അതെ, ഗ്രാസ്പിംഗ് പവർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അത് ഇങ്ങോട്ട് പറയുകയും ഓർത്ത് വെച്ച് നമ്മൾ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഇങ്ങോട്ട് ഓർത്ത് വെച്ച് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കൊടുക്കാം എന്നൊക്കെ തോന്നി നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച്.

0: കൊടുത്തത്. പിന്നീട് അതിനുശേഷം നമുക്കിത് കിട്ടിയതിന് ശേഷം ഒരുപാട് പേരൻസ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: അതെയല്ലേ, അപ്പൊ നല്ലൊരു കാര്യമാണ് ഷിബി. കാര്യം കുഞ്ഞിന് പല അമ്മമാർക്കും അറിയാത്ത പല കഴിവുകളും കുഞ്ഞുങ്ങളിലുണ്ടല്ലേ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ മൂവ് ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വൈദേഹി കുട്ടിക്ക് മൂന്നേകാൽ വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടി. അതിന്റെ പിന്നീടുള്ള സെക്ഷൻസും ഒരുപാട് ചലഞ്ചിങ് തന്നെയായിരിക്കും. ഈ ചെറിയ കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പേരൻസ് ആണ് അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ ആ ഒരു റൂട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലതോ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ ചലഞ്ചിങ് അല്ലാത്തൊരു ഫാക്ടർ ആയിരുന്നു?
0: അല്ല, നമുക്ക് വീഡിയോസ് എടുത്ത് ആണ് അവർക്ക് എവിഡൻസ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഒന്നാമതേ കുഞ്ഞാണ്, അപ്പൊ ഒരിടത്ത് ഇരുന്ന് അങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമല്ല. നമ്മൾ പുറകെ നടന്നാണ് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുകയും എടുക്കുകയും അയക്കുകയും എല്ലാം ചെയ്തിരുന്നത്. ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഐ ബി ആർ അച്ചീവർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഐ ബി ആർ റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു വേറൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയതിനുമായിരുന്നു. ഐ ബി ആർ റെക്കോർഡ് ഹോൾഡേഴ്സിന് നെക്സ്റ്റ് ലെവൽ, നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കഴിവ് നമുക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ ബി ആർ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇത് നോക്കിയായിരുന്നു, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നെക്സ്റ്റ് ലെവൽ ആണല്ലോ. അപ്പൊ നമ്മളത് നോക്കിയപ്പോഴത്തേക്കിനും നമുക്കത് അവർ മെയിൽ അയച്ചു. വൺസ് നമുക്ക് ഐ ബി ആർ റെക്കോർഡ് ഹോൾഡേഴ്സിന് മാത്രമേ നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം ആദ്യമേ തന്നെ ഇനി പുതുതായി അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവര് റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു കഴിവ് കുട്ടിയിൽ കാണുവാണെങ്കിൽ അത് ചെയ്യണം. അതാകുമ്പോഴത്തേക്കിനും നമുക്ക് നെക്സ്റ്റ് ലെവല് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പം വൈദൂന് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആദ്യം തൊട്ടേ ഐ ബി ആർ റെക്കോർഡ് ഹോൾഡർ പിന്നെ ഏഷ്യ ബുക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കണം.
1: അതെ അല്ലേ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടിത്താരായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് പലർക്കും ഒരു സന്തോഷമായി കാണും. പലതും പറയുന്നത് നമുക്ക് വേർഡ്സ് മനസ്സിലാക്കാനുള്ളൊരു ഇതില്ല, പക്ഷെ എങ്കിലും ഒരുപാട് കാര്യങ്ങളും സംസാരമായിട്ടൊക്കെ ഇനി തുടർന്നുള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദ്യുക്കുട്ടി നമ്മളോടൊപ്പം ചേരുന്നതാണ്. റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ താരം, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആയിരുന്നു. വൈദേഹി സജിത്തിന്റെ അമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഷിബി. അപ്പോൾ ഷിബി ഒരു അധ്യാപിക കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള പല പാതകൾക്കും വളരെ സപ്പോർട്ടീവായിട്ട് ഷിബിയും ഷിബിയുടെ ഹസ്ബൻഡായിട്ടുള്ള സജിത്തും കൂടെ ഉണ്ട് അല്ലെ. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പേരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള, അതായത് എന്തെങ്കിലും ഒരു ഈ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പേരൻസ് അതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. വൈദേഹി, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയായിട്ടുള്ള വൈദേഹി സജിത്തുമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വൈദേഹിയുടെ അമ്മയായിട്ടുള്ള ഷിബി, ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കുട്ടി താരമായിട്ട് വൈദേഹി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഷിബിക്ക്?
0: ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന്. ആദ്യം തന്നെ ആതിരയോട് എത്ര എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ NM പിള്ളൈ സാർ, സാറിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
1: അതെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള വർത്താനങ്ങളായിട്ടാണ് നമ്മുടെ വൈദേഹി നമുക്ക് വേണ്ടി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് പാട്ടും വർത്തമാനവും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ചെറിയൊരു കുഞ്ഞാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള തുടർന്ന് ഉള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദേഹിയും റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള ഈ കുറച്ച് നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ അടുത്ത താരവുമായി എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സബിത കാക്കനാടൻ.
2: എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ കഥയരങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് പാലാഴി മഥനത്തെ കുറിച്ച് ഞാനൊന്ന് പറയാൻ പോവാണ്. പാലാഴി മഥനം എന്താണെന്ന് അറിയാമോ? പാലാഴി കടയുകയാണ്, ദേവന്മാരും അസുരന്മാരും കൂടി. നമ്മൾ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കാറുണ്ടല്ലോ, അതുപോലെ ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുന്നത് എന്തിനു വേണ്ടിയാണെന്നോ, അമൃതം ലഭിക്കാൻ. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. വിദ്യാധര സ്ത്രീകൾ ദുർവാസവ മഹർഷിക്ക് ദിവ്യമായ ഒരു പുഷ്പമാല നൽകി. അദ്ദേഹമാകട്ടെ അത് ദേവേന്ദ്രന് സമ്മാനിച്ചു. ദേവേന്ദ്രന്റെ ആനയാണ് ഐരാവതം. എല്ലാ ആനയുടെയും നിറം എന്താണ്? കറുപ്പാണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ? പക്ഷേ ഐരാവതത്തിന്റെ നിറം എന്താണെന്നോ? ഐരാവതത്തിന്റെ നിറം വെളുപ്പാണ്. ഇന്ദ്രൻ ആ മാല ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചിട്ട് തന്റെ മുടിയിൽ ചൂടാനായി ഒരുങ്ങുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് പൂവിന്റെ സൗരഭ്യം നുകർന്ന് തേൻ കുടിക്കാനായി വണ്ടുകൾ മൂളിമൂളി പറന്നെത്തി. വണ്ടുകളുടെ ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടി ഐരാവതം എന്തു ചെയ്തെന്നോ? ആ മാല എടുത്തെറിഞ്ഞ് നിലത്തിട്ട് ചവിട്ടിയരച്ചു. ഇതിൽപരം എന്തു വേണ്ടു? ദുർവാസാവിന് സഹിക്കുമോ? മാത്രമല്ല, ക്ഷിപ്രകോപിയാണ് ദുർവാസാവ് മഹർഷി. ക്ഷിപ്രകോപി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആള്. ദേവന്മാർക്ക് ജരാനര ബാധിക്കട്ടെ എന്ന് മുനി ശപിച്ചു. ജരയും നരയുമൊക്കെ ബാധിക്കുന്നത് സാധാരണ മനുഷ്യർക്കാണല്ലോ. എന്നാൽ കോപം ശപിച്ചപ്പോൾ മഹർഷി ശാപമോക്ഷവും നൽകി. അമൃതം ഭുജിച്ച് ജരാനര ഇല്ലാതാകട്ടെ എന്നായിരുന്നു ശാപമോക്ഷം. അങ്ങനെയാണ് അമൃതിനു വേണ്ടി ദേവന്മാർ പാലാഴി മഥനം ചെയ്യുവാൻ ആരംഭിച്ചത്. പക്ഷെ അതത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. മന്ധർപർവ്വതത്തെ മത്തായും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ച് ദേവാസുരന്മാർ കയറിന്റെ ഇരുവശവും പിടിച്ചാണ് പാലാഴി കടഞ്ഞത്. പാലാഴി കടഞ്ഞപ്പോൾ പല വിശിഷ്ട വസ്തുക്കളും പൊന്തി വന്നത്രേ. ചന്ദ്രൻ, കൽപ്പവൃക്ഷം, കാമധേനു മുതലായവയൊക്കെ. നല്ല രസമുണ്ടല്ലേ പുരാണ കഥകളൊക്കെ കേൾക്കാൻ. ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സബിത കാക്കനാടൻ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാകാം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: സമാഗമത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സമാഗമത്തിൽ എത്തിച്ചേരുന്നിരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. അദ്ദേഹം മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ വ്യക്തി കൂടിയാണ്. അതായത് സ്വന്തം ദേശനാമത്തെ തൂലികാനാമമായി സ്വീകരിച്ച വിശിഷ്ട വ്യക്തിയും കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ് ഇന്ന് സമാഗമത്തോടൊപ്പം കൂടെയുള്ളത്. നമസ്കാരം സാർ.
1: നമസ്കാരം. നമസ്കാരം.
0: അപ്പോൾ സാറിനോട് ഒരു ചോദ്യം. കുട്ടിക്കവിതകളുടെ ഒരു വലിയ ശേഖരം തന്നെ കൈവശമുണ്ട്. അതിൽ ഇഷ്ടം തോന്നിയ ഏതാനും കവിതകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: കുട്ടികവിതകൾ ധാരാളം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏതാണ്ട് 500-ൽ പരം കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനകൾ വന്നിട്ടുണ്ട്. അതേറ്റവും രസകരമായി എന്നെ രസിപ്പിക്കുകയും കുട്ടികളെ രസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കവിതകളാണ്. അത് ഓർത്ത് ചൊല്ലാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അത് ഞാൻ ഒന്ന് രണ്ട് കവിതകൾ ഞാനത് ചൊല്ലാം. ആദ്യത്തെ ഒരു കവിത: കാച്ചി വച്ച പപ്പടം പമ്മി വന്ന പൂച്ച കടിച്ച കണ്ട് പാച്ചി ചൂലു വച്ച് കാച്ചി. ശരിക്കൊരു നഴ്സറി റൈംസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കവിതയാണ്. മറ്റൊന്ന്: കൊതുക് മൂളി വന്നു മുതുകിൽ വന്നിരുന്നു മുനയിറക്കിയപ്പോൾ ഠപ്പു അടി വീണു മുതുക് നൊന്തും പോയി കൊതുക് പറന്നും പോയി. ഇത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധമാണിത്. ഇത് അതിൽ നിന്നുണ്ടായ ഒരു രസകരമായിട്ടുള്ള കവിതയാണ് അത്. മറ്റൊന്ന് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്: അപ്പു പോയി ചൊടിയോടെ സ്കൂളിൽ പോയി ചൊടിയോടെ അപ്പു പഠിച്ചു ചൊടിയോടെ അപ്പു സാറായി ചുണയോടെ ചൊടിയുണ്ടേൽ ഇതുപോലാകാം ചൊടിയില്ലേലോ ചൊറി കുത്താം. അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് നമ്മൾ അവരെ കൂടെ ചൊല്ലിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് അവർ ആസ്വദിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്:

0: മുങ്ങി പൊങ്ങി അപ്പോൾ കയ്യിലൊരു, നമ്മളെ ചോദിക്കുമ്പോൾ അവർ പറയും പഴയ ഓർമ്മ വെച്ച നെയ്യപ്പം എന്ന് പറയും, പക്ഷെ നമ്മളത് മാക്രി എന്ന് പറയും. നാടൻ റൈംസുകളെ കുട്ടികൾക്ക് ഇണങ്ങുന്ന തരത്തിൽ പരിഷ്കരിച്ചാണ് അത്തരത്തിൽ ഉള്ള കവിതകൾ ഞാൻ എഴുതാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് മൂന്ന് കവിതകൾ കുട്ടികൾക്ക് പഠിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കവിത ഇതാണ്, തണലും വെയിലും എന്നൊരു കവിത. തണലത്തധികം നിൽക്കരുത്, തണൽ സുഖം അധികം അറിയരുത്, താങ്ങിൽ താങ്ങി നിൽക്കരുത്, താങ്ങും തണലും പോയിടാം, വെയിലത്തേക്കും ഇറങ്ങണം, വെയിലെന്താണെന്നറിയണം, വെയിലിൽ നിന്ന് വിളഞ്ഞവനോ വെന്നിക്കുടിയും പറിക്കാം. ഇത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അവരുടെ പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള ഒരു കവിതയാണ്.
1: സാറിന്റെ ഒത്തിരി മനോഹരമായ കവിതകള് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും പാടാൻ ഇഷ്ടം തോന്നുന്ന ഒരു കവിത ഒന്ന് പാടാമോ?
0: കവിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആതുരാലയം ഉൾപ്പെടെയുള്ള വളരെ ഇഷ്ടം തോന്നിയ മുടിവ്, ആതുരാലയം, കാണാപ്പുറങ്ങൾ ഒക്കെ വളരെ ഇഷ്ടമുള്ള കവിതകളാണ്. അപ്പം അതിൽ സറ്റയർ സ്വഭാവത്തിലുള്ളൊരു കവിതയാണ് ഈ സഞ്ജയനോത്സവം എന്നൊരു കവിതയുണ്ട്. സറ്റയറായിട്ടുള്ള വളരെ രസം തോന്നുന്ന ഒരു കവിതയാണ്. ഒരു സാമൂഹിക വിഷയമാണത്. പക്ഷെ ഞാൻ ആ കവിത എഴുതാൻ ഒരു കാരണവുമുണ്ട്. കാരണം അത് ഒരിക്കൽ ഒരു സഞ്ജയന വീട്ടിൽ പോയൊരു അനുഭവത്തിൽ നിന്നാണ് ആ കവിത ഉണ്ടായത്. കാരണം വളരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുടെ സഞ്ജയനം വളരെ ഗംഭീരമായിട്ട് നടത്തുന്നത് കണ്ട വേദനയിൽ നിന്നാണ് ഈ സറ്റയർ സ്വഭാവത്തിൽ കവിത ഞാൻ എഴുതുന്നത്. സഞ്ജയനോത്സവം അഞ്ചാം

രണ്ടു വേണം. നല്ലൊരു പൂവൻ പഴം വേണ്ടേ, ചുക്കുവെള്ളവും ചായയും വേറെ വേണ്ടേ. കാലം മാറി കഥ മാറി, പ്രഥമനേതെങ്കിലും ഒന്നു വേണ്ടേ. കുട്ടിയമ്മേട ചിട്ടി പിടിക്ക്, പട്ടിപ്പലിശയ്ക്കും പണമെടുക്ക്. ഉറിയിലിരുന്നതും ഒറ്റാലിൽ കിടന്നതും ഒക്കെ എടുത്ത് പൊടി പൊടിക്ക്. വർണ്ണത്തിൽ സഞ്ചയന കുറിയടിക്ക്, അതിൽ മുറനോക്കി

3x1 വെട്ടി ഓർമ്മ വേണം, അഞ്ചാം നാളാണ് സഞ്ജയനം, 500 പേർക്ക് ഒരു കേണം. സർവവും നമ്മൾക്ക് ആഘോഷം, സങ്കടം നമ്മൾക്ക് നാട്യഭാവം. 4 ആള് കൂടുമ്പം നെഞ്ചത്തടി, നാനാ വഴിക്കായാൽ പൊട്ടിച്ചിരി. 5ാം നാളാണ് സഞ്ജയനം, 500 പേർക്ക് ഒരു കേണം. ആവതു

0: തൻ്റെ തലയ്ക്കൽ തൻ കൈമാത്രം. അഞ്ചാം നാളാണേ സഞ്ജയനം, 500 പേർക്ക് ഒരു കേണം. കുഞ്ഞമ്മൻ ചത്തു കഥ തീർന്നു, മുറ പോലെ കാര്യം നടന്നോട്ടെ. 70 കൊല്ലത്തെ ജന്മമൂല്യം, 3 ഇഡലിയും സാമ്പാറും. 5-ാം നാളാണേ സഞ്ജയനം, 500 പേർക്ക് ഒരു കേണം. സറ്റേർ സ്വഭാവത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള വലിയൊരു വലിയ വിഷയത്തെ സറ്റേർ ആയിട്ട് നമ്മൾ ഈ കവിതയിൽ കൊണ്ടുവരുമെന്നുള്ള
1: സറ്റേർ എന്ന ആ ഒരു വിഭാഗം കവിതകളുടെ ഒരു ശേഖരത്തിൽ ഒരു ചാട്ടുളി പോലെ മനുഷ്യനെ ഹൃദയത്തിൽ ഏൽക്കുന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. കുറച്ചധികം പേരെങ്കിലും ഒരുപക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു പോകും,
0: അല്ലെ?
1: ഇങ്ങനെ വേണോ?
0: അതെ അതെ, ജീവിതത്തിൽ ഇല്ലാത്തത് കാലശേഷം ചെയ്യുന്ന ഇത്തരം പ്രക്രിയകളും നമുക്ക് യോജിക്കാൻ പറ്റില്ല.
1: ശരിക്കും ചിന്തോദ്ദീപകമായ കുറച്ച് വരികളാണിത്. കാരണം ഇനിയെങ്കിലും നടത്തിയവരൊക്കെ നടത്തി,
0: ഇതൊക്കെ ലാളിത്യത്തിന്റെ വഴികളിലേക്ക് ഇതൊക്കെ വരണം. കാരണം ഇത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാലത്ത് ഇതൊക്കെ ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഒരു ഭാഗം കൂടിയായിട്ടായിരുന്നു. എല്ലാ നാട്ടുകാരുടെ സഹായത്തോടുകൂടി, അയൽക്കാരുടെ സഹായത്തോടുകൂടി, മിത്രങ്ങളുടെ, കുടുംബങ്ങളുടെ കൂട്ടായ്മയിലാണ് ഇതൊക്കെ നമുക്ക് ചെയ്തിരുന്ന ഒരു കാലത്ത്. അപ്പൊ അവിടെ ഏറ്റവും ശുദ്ധമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഇത്തരം ഭക്ഷണ സാധനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് മുഹൂർത്തത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു പോകണം, കാറ്ററിംഗുകാരാണ് ഇത് ചെയ്യുന്നത്. ഇത് എവിടെ ചെയ്യുന്നു, ആര് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നറിയാതെ ഈ കാറ്ററിംഗ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നതിനോട് നമുക്ക് വിയോജിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആ ഘട്ടത്തിൽ ഇതൊക്കെ ലളിതമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു ചിന്തയുടെയും കൂടെ ഭാഗമായിട്ട് ഇത്തരം എഴുത്തുകൾ നമ്മൾ കൊണ്ടുവരുന്നത്.
1: സമാഗമത്തിൽ ഇനിയൊരിടവേളയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: വെൽക്കം ബാക്ക് ടു സമാഗമം. സമാഗമം എന്ന ഈ പ്രോഗ്രാമിലൂടെ നിരവധി പ്രതിഭകളെ അടുത്തറിയാനും അവരുടെ കൃതികളെയും കഴിവിനെയും കടന്നുവന്ന വഴികളെയും ഒക്കെ നമുക്ക് അടുത്തറിയാൻ കഴിയും. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീ മണി കെ ചെന്താപൂരാണ്. മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ കവിയാണ് ശ്രീ മണി കെ ചെന്താപൂർ. സർ, വായനയെക്കുറിച്ച് എഴുതിയ രണ്ട് കവിതകളുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വായനയെക്കുറിച്ച് എഴുതിയ ആ കവിതയുടെ പശ്ചാത്തലവും ആ കവിതയെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ?
2: വായന കുട്ടികളെ നമ്മൾ വായനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അത് പ്രസംഗത്തിലൂടെ ആയാലും കവിതയിലൂടെ ആയാലും ക്യാമ്പുകളിലൂടെ ആയാലും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയും കവിത ചൊല്ലിച്ചും ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. അപ്പോൾ അതങ്ങനെ രണ്ട് രസകരമായി തോന്നിയ രണ്ട് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കവിത എങ്ങനെയാണ്: വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും, വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും, ആ വാലിട്ടാട്ടി, ചെവിയിട്ടാട്ടി, നാവിട്ടാട്ടി, തലയിട്ടാട്ടി, കണ്ണും കുത്തി പൊട്ടിച്ച്, കാതും കുത്തി പൊട്ടിച്ച്, ശിവനേ ഇവനൊരു ശവമേ. നമ്മളിത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് വളരെ രസകരമായിട്ട് തോന്നും. കാരണം വായിക്കാത്തവന് പിന്നിലൊരു വാലുണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ അവർ വായിക്കാത്തവന് വാല് വരുമോ, ഇങ്ങനൊരു നിഷ്കളം കഥയിൽ അവർ ചിന്തിക്കുകയും അത്ഭുതപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ തിരിച്ച് നമ്മൾ വായിക്കാത്തവൻ എങ്ങനെയായി തീരും സമൂഹത്തിൽ? അവന് ശവമായി തീരും, ജീവിച്ചിരിക്കുന്ന ശവമായി തീരും. അപ്പോൾ ശവം എങ്ങനെയാണ്? ശവം നാറും, നാറ്റമുണ്ടാകും. അപ്പം നിങ്ങൾ നാറാതിരിക്കാൻ, നിങ്ങൾ മാറാൻ വായന അനിവാര്യമായൊരു ഘടകമാണെന്ന് നമുക്ക് കവിതയിലൂടെ പറഞ്ഞും വർത്തമാനം പറഞ്ഞും കുട്ടികൾക്കിടയിലേക്ക് നമുക്ക് കടത്തിവിടാൻ സാധിക്കും.
1: അതിൽ കുറച്ച് ചിന്തോദീപകം എന്ന് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, സാഹിത്യവും സംഗീതവും തമ്മിലുള്ള ആ ഒരു ശ്ലോകത്തില്, ആ ബന്ധത്തെക്കുറിച്ചുള്ള ശ്ലോകത്തില്, സംഗീതമഭി സാഹിത്യം സരസ്വത്യാ സ്തനദ്വയം ഏകദാപാദ മധുരം അന്യദാലോചനാമൃതം. അപ്പം ഈ ഒരു വരികള് ഒന്ന് ഇരുത്തി ആലോചിപ്പിക്കുകയാണ് നമ്മളെ.
2: അങ്ങനെ ആയിരിക്കണമല്ലോ, കവിതയായാലും കഥയായാലും നമുക്ക് വായനയ്ക്ക് ശേഷം എന്തെങ്കിലും അത് അവശേഷിപ്പിക്കാൻ സാധിക്കണമല്ലോ. അങ്ങനെയുള്ളതാണല്ലോ നല്ല രചനയായി.
1: കുഞ്ഞുണ്ണിമാഷിന്റെ വായനയെ കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളോട് ചേർന്ന് നിൽക്കുന്ന വരികളാണ് ഇത് അല്ലേ?
2: മറ്റെന്നുള്ളത്, വാസന വളരാൻ വായന വേണം, ഭാവന വളരാൻ വായന വേണം, പറയാൻ എഴുതാൻ വായന വേണം, വായന സാധന പോലാകേണം, വായിക്കുന്നവന് ഉടലിന്മേൽ തല,

0: വായിക്കാത്തവന് ഉദരത്തിൽ തല. ഇതാണ് മറ്റൊരു വിധം. അപ്പോൾ അവിടെയും നമ്മൾ ഈ പറയുന്ന ഇതാണ്, വായിക്കാത്തവൻ്റെ അവസ്ഥ എങ്ങനായിത്തീരും? അവന് തലയുണ്ടാകും. അപ്പോൾ ആ തലയുണ്ടാകും എന്ന് പറയുമ്പോൾ അവന് ചിന്തയുണ്ടാകും, ബോധമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവൻ്റെ ശ്രദ്ധ മൊത്തം വയറാണ്, വയറ്റിലേക്കാണ്, വയറ്റിലേക്കാണ്. അപ്പം ഈ അങ്ങനെ വയറന്മാരുടെ ഒരു നാടായി നമ്മുടെ നാട് പരിസരം മാറരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് കവിതയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാദൻ

0: ഗനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. ചന്ദയെ ഇത്രയും വർഷത്തെ കവിതാരചനയിലെ അനുഭവ സമ്പത്തുകൾ അതിലൂടൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സിനെ പിടിച്ചുലച്ച ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സമകാലിക സംഭവങ്ങൾ അതിനെയൊക്കെ ആസ്പദമാക്കി കവിതാരചനയിലേക്ക് നീങ്ങിയ ഏതെങ്കിലും സമയമുണ്ടായിരുന്നു?
1: അല്ല, ഓരോ രചനയും എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ രചന ഒഴികെയുള്ള കഥകൾ ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളു. പക്ഷെ ആ കഥകളും കഥകളല്ലാതെ കുറേ കവിതകളുണ്ട്. ഇതെല്ലാം തന്നെ ചില കാഴ്ചകളുടെ, ചില അനുഭവങ്ങളുടെ, ചില സംഘർഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് എഴുതാണ്. ഇത് വലിയൊരു ആന്തരിക സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഏറെയും. അപ്പോൾ എഴുതണമെന്നുള്ള ഒരു തോന്നലിൽ ഇരുന്ന് എഴുതുന്നതല്ല, എഴുതിയേ നമുക്കൊരു ആശ്വാസം ഉണ്ടാവുകയുള്ളു എന്നുള്ള തോന്നലിൽ നിന്നാണ് അത്തരം കവിതകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കേൾക്കുന്നവരിൽ ഇതെൻ്റെയും കൂടെ ഭാഗമാണ്, ഇതെൻ്റെയും കൂടെ അനുഭവമാണെന്ന് തോന്നുന്നത് ഒരുപക്ഷെ ഇത്തരം ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ എഴുതുന്നത് കൊണ്ടായിരിക്കണം. അപ്പം ഞാൻ ആതുരാലയം എഴുതുമ്പോൾ അത് ഒരു ആശുപത്രിയിലെ കാഴ്ചയാണ്. എൻ്റെ ഒരു സ്നേഹിതനെ ആശുപത്രിയിൽ കിടന്ന സ്നേഹിതനെ കാണാൻ പോയ ഒരു സന്ദർഭത്തിൽ ആ ആശുപത്രിയിൽ കണ്ട ജീവിതത്തിൻ്റെ ഏറ്റവും ദയനീയമായ ചിത്രങ്ങളാണ് ആതുരാലയത്തിൽ കൂടെ ഞാൻ കൊണ്ടുവരുന്നത്. അതൊരു കാഴ്ചയുടെ ഏൽപ്പിച്ച ആഘാതമാണ്. അതുപോലെ കാണാപ്പുറങ്ങൾ എഴുതുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം, അതിൻ്റെ ജീവിതത്തിൻ്റെ സങ്കീർണത ഇത് നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ്. ഇത് പലരുടെയും ജീവിതം നമ്മൾ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കാണാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ നമ്മൾ അതിൽ അവതരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ എഴുതുന്നത് ഒരു പത്രവാർത്ത കണ്ടിട്ട് മൃഗീയം എന്ന് പറയുന്ന ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു ഓണക്കാലത്ത് അമ്മ ജോലി സ്ഥലത്തു നിന്ന് കളിപ്പാട്ടവും പുതിയ വസ്ത്രങ്ങളും അമ്മയുടെ വരവും കാത്തിരിക്കുന്ന കുട്ടിയെ സ്വന്തം അച്ഛൻ തോർത്തുകൊണ്ട് മുറുക്കി കുന്നുകളഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഇടുക്കിയിൽ. അപ്പം അത് ബാധ്യതയിൽ അയാൾ ചെയ്തു എന്നാണ് പറയുന്നത്, കടബാധ്യതയിൽ സ്വന്തം മകനെ ചെയ്തു എന്നാണ് അദ്ദേഹം പിന്നീട് അത് പറഞ്ഞത്. പക്ഷെ ആ സംഭവം അല്ലാതെ മനസ്സിനെ സ്വാധീനിക്കുകയും മൃഗീയം എന്ന് പറയുന്ന ഒരു കവിത ഞാൻ സമയത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കവിതയ്ക്കിടെ പിറവിയുടെ പിന്നിലും ഇത്തരം ചില കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ ചില അംശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്.
0: ഓക്കെ. അതുപോലെ സാർ, കേരള സാഹിത്യ അക്കാദമി ഒഴിവാക്കിയ പത്മനാഭസ്വാമി എൻറോൾമെന്റ് ഏറ്റെടുത്ത് നടത്തിയ ഒരു സാഹചര്യം സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച്?
1: അത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി 50 വർഷമായിട്ട് നൽകി വന്ന ഒരു അവാർഡാണത്. അത് ബാലസാഹിത്യത്തിന് വേണ്ടി മലയാളത്തിൽ ആദ്യം ഉണ്ടായ ഒരു അവാർഡാണ് ശ്രീ പത്മനാഭസ്വാമി എൻറോൾമെന്റ്. ഇത് കവടിയാർ കൊട്ടാരമാണ്. ഇത് ഇതിനാവശ്യമായ തുക അക്കാദമിയിൽ കൊടുത്തിട്ട് അതിൻ്റെ പലിശ കൊണ്ടാണ് ഈ അവാർഡ് കൊടുത്തു വന്നത്. 2500 രൂപയുടെ ഒരു എൻഡോവ്മെൻ്റ് ആണ്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമ്മാനമാണത്. പത്മനാഭസ്വാമിയുടെ പേരിലുള്ള ഈ ബാലസാഹിത്യ അവാർഡ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. 10-40 പേർക്ക്, മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർക്കെല്ലാം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ അതിന് ഞാനും പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട്. ഈ അക്കാദമിയുടെ അവാർഡിന് വേണ്ടി ഞാനും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2006 ഈ അവാർഡ് അക്കാദമി വേണ്ടെന്ന് വയ്ക്കുന്നത്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അക്കാദമിയിൽ ഈ അവാർഡ് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ആ അവാർഡ് ഒഴിവാക്കുകയും പത്രങ്ങളെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അവാർഡിനെ സംബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവാർഡിന് പുസ്തകം അയച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ, മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ അവാർഡ് എന്ന നിലയിൽ തിരുവിതാംകൂർ രാജകുടുംബം ചിത്രയിതാൽ മഹാരാജ അദ്ദേഹമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ അവാർഡ് ഏർപ്പാട് ചെയ്യുന്നത്. അദ്ദേഹം അക്കാദമി ഇടയ്ക്ക് തറക്കല്ലിടുന്നതും അദ്ദേഹമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പം ഈ അവാർഡ് പുനഃസ്ഥാപിക്കുന്നത് ഏറ്റെടുത്ത് കൊടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അങ്ങനെയാണ് കൊല്ലത്തുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഈ അവാർഡ് 4 ഏറ്റെടുത്ത് കൊടുക്കുകയുണ്ടായി. അപ്പം ആദ്യത്തെ അവാർഡ് കൊടുത്തത് പി ആർ നാഥനായിരുന്നു, കോഴിക്കോടുള്ള പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള പി ആർ നാഥനാണ്. രണ്ടാമത് ഡോക്ടർ കെ ശ്രീകുമാറിന് കൊടുത്തു. മൂന്നാമത് ശ്രീകുമാരൻ നമ്പി സാറിന് ഈ അവാർഡ് കൊടുത്തു. നാലാമത് എസ് രമേശൻ നായർ സാർക്ക് സാറിന് അവാർഡ് കൊടുത്തു. ഓരോ തവണയും ഈ അവാർഡ് വളരെ ശ്രദ്ധേയമാവുകയും ചർച്ച ചെയ്യുകയും കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരെല്ലാം തന്നെ ഇവരുടെ പ്രതികരണം ഉണ്ടാകുകയും അക്കാദമി ഇത് തിരിച്ചെടുക്കുകയും ചെയ്തു. UDF ഗവൺമെൻറ് വന്നപ്പോൾ ഈ അവാർഡ് തിരിച്ചെടുത്തു. അപ്പം അതിന് കാരണമായിട്ട് തിരുവിതാംകൂർ നമ്മുടെ നിധി കണ്ടെത്തിയ സംഭവം എല്ലാം കൂടെ വന്ന സന്ദർഭത്തിലാണ് ഈ അവാർഡ് തിരിച്ചെടുക്കുന്നത്. തിരിച്ചെടുത്ത് ഇത് 2500 അവാർഡ് പിന്നീട് 25,000 വർദ്ധിപ്പിച്ചു. അക്കാദമിയിലെ ഏറ്റവും വലിയ ബാലസാഹിത്യത്തിനുള്ള തുകയുള്ള അവാർഡാണ്. 25,000 വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അത് തിരിച്ചെടുത്തുവെങ്കിൽ പോലും, ഇപ്പം ഈ അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രീ പത്മനാഭസ്വാമിയുടെ പേര് ഇല്ല എന്നേ ഉള്ളൂ. അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ബാലസാഹിത്യ അവാർഡ് എന്ന പേരിലാണ് അത് ഇപ്പൊ കൊടുക്കുന്നത്. ഈ ശ്രീ പത്മനാഭസ്വാമി എന്ന പേര് ഇല്ല എന്നേ ഉള്ളൂ,
0: മാറ്റി.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ജീവിത സമീപനം കൊണ്ടും വേറിട്ട ചിന്തകൾ കൊണ്ടും വളരെ വ്യത്യസ്തനായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതിഭയാണ് ശ്രീ മണി കെ ചെന്താപ്പൂർ. അദ്ദേഹം കവിയും ചെറുകഥാകൃത്തും പുസ്തക പ്രസാധകനും ഒക്കെയാണ്. സർ, ഗ്രാമം എന്ന മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്.
2: നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസാധനം, പുസ്തക പ്രസാധനവും കൂടെ തുടങ്ങിയപ്പോൾ പുസ്തകത്തിൻ്റെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തന്നെ എൻ്റെതായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ഒരു മാധ്യമം വേണമെന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഈ മാസികയുടെ, ലിറ്റിൽ മാസികയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒട്ടനേകം, ഏതാണ്ട് 1000-ൽ പരം സമാന്തര പ്രസിദ്ധീകരണങ്ങൾ, ലിറ്റിൽ പ്രസിദ്ധീകരണം അക്കാലത്ത് 80-90-കളിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അതിലൂടെ ഒട്ടനേകം എഴുത്തുകാരെ നമുക്ക് അവരുടെ ഒരു കളരിയായിട്ട്, അവർക്ക് എഴുത്ത് പരിശീലിക്കാനുള്ളൊരു കളരിയായിട്ട് നമുക്ക് മാസികയെ അവരുപയോഗിക്കുകയും എനിക്ക് ഒരുപാട് പേരെ രംഗത്ത് കൊണ്ടുവരാനും ഒക്കെ സാധിച്ചു. നമ്മുടെ കോവിഡ് കാലത്താണ് അതിന്

0: പ്രസിദ്ധീകരണം നിലച്ചു പോയത്. 20 വർഷം അത് മുടക്കമില്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചു. ഏതാണ്ട് 2000 വായനക്കാര് ആ ചെറിയ മാസികയ്ക്ക് ഉണ്ടായിരുന്നു.
1: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ കവിതകളൊക്കെ കുഞ്ഞുണ്ണി കവിതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ കുഞ്ഞുണ്ണി കവിതയേക്കാൾ സുതാര്യമാണ് മണിക്കവിതകൾ. അപ്പോൾ നാം ചിന്തിക്കുന്നത് കുഞ്ഞുണ്ണി കവിതകളിൽ വേദാന്തത്തിനാണ് മുൻതൂക്കം എങ്കിലോ മണിക്കവിതകളിൽ വേദനകൾക്കും രൂക്ഷ വിമർശനങ്ങൾക്കും ഒക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്റേതായ തൂലിക ചലിപ്പിക്കുന്നതായി നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. അപ്പം ഈ അടുത്ത സമയത്ത് അങ്ങനെ എഴുതിയ ഏതെങ്കിലും കുറച്ച് വരികളുണ്ടോ?
2: ഈ മണിക്കവിതകൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായി തീർന്ന ഒരു കവിതയുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ ഈ ചെറുതായിട്ട് എഴുതുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുണ്ണി കവിതകളുമായിട്ട് പലപ്പോഴും നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുന്നത് ചെറുതായിട്ട്. പക്ഷെ ഞാനത് നമുക്ക് ഈ പരത്തി പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ കുറുക്കി പറയുന്നതിലാണ് ആളുകൾ വായിക്കുന്നത്, അതിലാണ് നമുക്ക് മനസ്സിലേക്ക് ഇത് കടത്തിവിടാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചെറുതാക്കി എഴുതുക എന്ന് പറയുന്നത് ബോധപൂർവമായ ഒരു എഴുത്തിന്റെയും കൂടെ ഭാഗമാണ്. ബോധപൂർവമായിട്ടാണ് അത് പലപ്പോഴും ചെറുതാക്കി എഴുതുന്നത്. അപ്പൊ ഈ മണിക്കവിതകൾ ധാരാളം ചടിച്ച് വന്നിട്ടുണ്ട്. അതിനെനിക്ക് സന്തോഷം തന്ന ഒരു കാര്യം, ഇതിന്റെ ആധിപത്യം പറഞ്ഞപ്പോൾ അക്കാലത്ത് ഇത് ഏറ്റവും നല്ല പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഡോക്ടർ പ്രസന്ന രാജൻ സാർ ഈ പുസ്തകം അന്ന് പരിഗണിച്ചത്. ഓരോ വർഷവും ഇറങ്ങുന്ന മികച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ മണിക്കവിതകളുടെ ഒരു ആദ്യ പുസ്തകം സാർ പരിഗണിച്ചത് വളരെ മനോഹരമായിട്ട് കേരള മുതൽ എഴുതിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്തേണ്ട ഏതാണ്ട് ആയിരത്തിനടുത്ത് വരുന്ന മണിക്കവിതകളുടെ ഒരു വലിയ ശേഖരം, ചെറിയ കവിതകളുടെ വലിയ ശേഖരം തന്നെ എന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പുസ്തകമാക്കുന്ന ഒരു വലിയൊരു ശ്രമം ഞാനിപ്പോൾ ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടം തോന്നിയ ഒരുപാട് കവിതകളുണ്ട്, വളരെ രസകരമായിട്ടും ചിന്തനീയവും ആക്ഷേപവും രൂക്ഷ
1: വിമർശനവും
2: ഒരുപാട് കവിതകൾ അതിനകത്തുണ്ട്, വളരെ രസകരമായിട്ടുള്ള കവിതകളുണ്ട്. അപ്പോൾ അതിൽ ചെറിയ കുറച്ച് കവിതകൾ ഞാൻ പറയാം. അതിലൊന്ന് ചെറിയ കവിത, കേരളീയർ കുറഞ്ഞ കേരളം കാളിയന്മാരുടെ കോവളം. അത്രയേ ഉള്ളൂ, കേരളീയർ കുറഞ്ഞ കേരളം കാളിയന്മാരുടെ കോവളം. ഏതർത്ഥത്തിൽ നമുക്കിതിനെ ഈ കവിതയെ നമുക്ക് വ്യാഖ്യാനിച്ച് ഏത് രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കാം. മതപണ്ഡിതന്മാർക്ക് മതബോധമില്ല, ഒരു ബോധമേ ഉള്ളൂ പണ്ഡിബോധം. നീ എൻ്റെ ഈശ്വരനാവുക, ഞാൻ നിന്റെ ഈശ്വരനാവുക, നാമെല്ലാം ഈശ്വരന്മാരായാൽ സുന്ദരം ഈ ലോകമൊരമ്പലം. ഇത് മറ്റൊരു കവിതയാണ്. അണയില്ലെങ്കിൽ ഇണയും അണലി, കാശില്ലെന്നുണ്ടെങ്കിൽ ഭാര്യ പോലും അണലിയാകുമെന്നുള്ളൊരു ധ്വനിയാണത്. പുട്ടും ഫുഡും അടുക്കളയിൽ വേണ്ട, മലയാളിക്കെല്ലാം ഫുട്പാത്തിൽ മതി. നമ്മൾ നിത്യ ജീവിതത്തിൽ കാണുന്ന ഒരു സാംസ്കാരികമായ പതനത്തിൻ്റെ ഒരു ചിത്രമാണത്. പൊട്ടക്കണ്ണന്മാർ വാഴുവോളം പൊട്ടിയും കിഴിഞ്ഞും കിടക്കും ലോകം. പൊട്ടക്കണ്ണന്മാർ വാഴുവോളം പൊട്ടിയും കിഴിഞ്ഞും കിടക്കും ലോകം, ഇത് മറ്റൊരു ചിത്രം. പെണ്ണാദ്യം വീടിനെ ചന്തമാക്കും, പിന്നെ പതുക്കെ ചന്തയാക്കും. ഇത് നമ്മുടെ ജീവിതം നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു സങ്കീർണമായ ഒരു വിഷയമാണ്. രാഷ്ട്രം രാഷ്ട്രീയക്കാർക്ക് അരച്ച് കലക്കി കുടിച്ച് കൊഴുക്കുവാനുള്ള ഒരു അരിഷ്ടം, ഇത് മറ്റൊരു ചിത്രം. മാവേലിക്കൊരു സ്മാരകം, പലവഞ്ജന സ്മാരകം, അരി തൂക്കുന്നു വാമനൻ, ഇത് കവിതയുടെ മറ്റൊരു ഭാഗം. ഇങ്ങനെ ധാരാളം കവിതകൾ, ചെറിയ കവിതകൾ വളരെ ശക്തമായിട്ട് സാമൂഹികവും മറ്റുമായുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്.
1: ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഒരു പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയത്, പെണ്ണൊഴിഞ്ഞ വീടിനെ കുറിച്ച് വളരെ വേദനയോടെ വരികൾ കുറിച്ച ഇതേ കവി തന്നെ, പെണ്ണാദ്യം വീടിനെ ചന്തമാക്കും പിന്നെ ചന്തയാക്കും എന്നുകൂടി പറയുന്നിടത്ത്
2: ചില പൊരുത്തക്കെട്ടുണ്ടെന്നുള്ളതായിരിക്കും. അല്ല, ഈ യാഥാർത്ഥ്യമാണല്ലോ, നമ്മള് ഇതൊക്കെ പറയും, ഈ രണ്ടും കാണണമല്ലോ, ഒരു കവി രണ്ടും കാണണമല്ലോ.
1: അപ്പം ചിരിയും ചിന്തയും ഒളിപ്പിച്ചതാണ് ചെന്താപൂരിന്റെ കവിതകൾ എന്ന് നമുക്ക് പറയാം. അപ്പം കുഞ്ഞുണ്ണി മാഷ് തെളിച്ച ഈ വഴിയിൽ നിന്നും ഒക്കെ ഊർജം ഉൾക്കൊണ്ട് മണിക്കവിതകൾ ഇന്നും സമൂഹത്തിന്റെ ഒരു ഭാഗമായി ചിന്തോദ്ദീപകമായ വരികളായി നിലനിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുപോലെ സാറ് പ്രഭാത് ബുക്ക് ഹൗസിൽ കൂടി ഏകദേശം 200 നഴ്സറി പാട്ട്

0: പാട്ടുകള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, ആ വഴികളിലൂടെ നടത്തിയ യാത്രയെ കുറിച്ച്.
1: കുട്ടികൾക്ക് വേണ്ടി ഒരു 500 നഴ്സറി റൈംസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. 2 പുസ്തകങ്ങൾ അത്തരത്തിൽ പ്രസിദ്ധീകരിച്ചു. മറ്റുള്ള പുസ്തകങ്ങളുടെ ശ്രമം നടക്കുന്നുണ്ട്.
0: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. പ്രസാധന രംഗത്ത് ഇപ്പം ഈ അടുത്ത് നടത്തിയ ശ്രമങ്ങളും ഒരുപാട് കവികളെ അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യ കൃതികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി എന്ന് തോന്നുന്നുണ്ടോ?
2: അല്ല, പുസ്തക പ്രസാധനത്തിലൂടെ ഒരുപാട് പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാൻ സാധിച്ചു. ഗ്രാമം മാസിക മുടങ്ങിപ്പോയെങ്കിലും എഴുത്തുകാരുടെ രചനകൾ സമാഹരിച്ചുകൊണ്ട് 40 പേര് 50 പേരുടെ ചേർന്ന് കൂട്ടായ പരിശ്രമങ്ങളിൽ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പേരെ ഈ രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
1: പുതിയ രചനകൾ ഏതൊക്കെയാണ്?
2: ഈ അച്ചടിയിലുള്ളത് പ്രഭാത ബുക്സ് വഴി 2 പുസ്തകം ഇറങ്ങാനുണ്ട്. അത് ഒരെണ്ണം എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം, കുട്ടികൾ എങ്ങനെയാണ് രചനകൾ എഴുതേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുന്ന, അതിൻ്റെ ചില സാങ്കേതികതകൾ അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു പുസ്തകമാണ് ഇറങ്ങാനുള്ളത്. ചെറിയ കഥകളുടെ ഒരു പുസ്തകം ഇറങ്ങാനുണ്ട്. 2 പ്രഭാത് ബുക്സ് വഴി വൈകാതെ പുറത്തു വരും. അതോടൊപ്പം ബാലസാഹിത്യ പ്രകാശൻ എറണാകുളം അവരൊരു പുസ്തകം ചെയ്യുന്നുണ്ട്. അത് ഈ മണിച്ചൊല്ലുകൾ എന്ന പേരിലുള്ള ഒരു പുസ്തകമാണ്. വളരെ വ്യത്യസ്തവും രസകരവും, നേരത്തെ പറഞ്ഞാൽ മണിക്കവിതകൾ പോലെ തന്നെ ഉള്ളൊരു സംഗതിയാണ്. മണി എന്ന് പറയുന്നൊരു വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഏതാണ്ട് 125 ചെറിയ ചൊല്ലുകളാണത്. മണി എന്ന് പറയുമ്പം സമയം എന്നൊരു അർത്ഥമുണ്ട്, മണി എന്ന് പറയുമ്പം പണം എന്നൊരർത്ഥമുണ്ട്, മണി എന്ന് പറയുമ്പോൾ വ്യക്തി എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. അപ്പം ഈ 3 സംഗതികളെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ മണിച്ചൊല്ലുകൾ ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരുപക്ഷെ നാളെ ചൊല്ലുകളായിട്ട് പ്രചരിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് ഞാനത് ഫേസ്ബുക്കിലാണ് ഇത് ആദ്യം എഴുതിയത്. ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ നല്ല ഒരു വായനക്കാരുണ്ടായി. അപ്പോൾ ഇത് വായിച്ച ശേഷം നമ്മുടെ എഴുത്തുകാരനും ബാലസാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള തുളസി കൂട്ടുക്കൽ സാർ ഇത് പൂർണ്ണമായിട്ട് വായിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പം ഞാനിതെല്ലാം അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പം പുള്ളിക്കത് വളരെ ഇഷ്ടപ്പെടുകയും ഇത് പുസ്തകമാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പുസ്തകമാക്കുമ്പോൾ എന്നെ കൊണ്ട് വേണം അവതാരിക എഴുതിക്കാൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രേരണ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഞാൻ അവതാരിക എഴുതിക്കുകയും ഇത് അച്ചടിക്കായിട്ട് നമ്മുടെ ബാലകൂലത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്രസന്ന മാഷിൻ്റെ കയ്യിലാണ് ഇപ്പം മറ്റൊരു കുറിപ്പിനായിട്ട് ഞാനത് കൊടുത്തിട്ടുള്ളത്. വൈകാതെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. അതിലുള്ള ചില കാര്യത്തിൽ മണിച്ചൊല്ലുകൾ ചിലത് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതിൻ്റെ ഒരു ശൈലി ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ചില ചൊല്ലുകൾ ഞാൻ പറയാം. അതിലൊരെണ്ണം എങ്ങനെയാണ്, മടിക്കനം കുറഞ്ഞാലും മനക്കനം കുറയരുത്. മടിക്കനം കുറഞ്ഞാലും മനക്കനം കുറയരുത്. മണിക്ക് വേണ്ടി മാനം കളയരുത്. മണിക്ക് വേണ്ടി മാനം കളയരുത്. മണി കണ്ട് മതിക്കരുത്. മണിക്കുണ്ടൊരാഗ്രഹം മണിയായിട്ടിരിക്കുവാൻ, മണിക്കുണ്ടൊരാഗ്രഹം ആരും മണിയടിക്കാതിരിക്കുവാൻ. ഇത് വ്യക്തിയിലേക്ക് വരുന്ന സംഗതിയാണ്. മണി അടുപ്പിക്കും മണി അടിപ്പിക്കും, രണ്ടും 2 ധ്വനിയാണ്. മണിയുണ്ടെങ്കിൽ മക്കളും കൂടെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. മണിയുണ്ടെങ്കിൽ മക്കളും കൂടെ. മണിയുടെ കളിയാണെങ്ങും മണിയുടെ കെണിയാണുലകം. അത് പൈസയുടെ പണത്തിൻ്റെ ആ ഒരു സങ്കീർണതയെ നമ്മളെ കവിത കൊണ്ടുവരുന്നു. മണി കൊണ്ടറിഞ്ഞാൽ മണികണ്ഠനും വീഴും. മണി കൊണ്ടറിഞ്ഞാൽ മണികണ്ഠനും വീഴും. അത് വിശ്വാസമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്നു. മണി തൊട്ടു തൊഴണം മണി തന്നെ ദൈവം. മണി തൊട്ടു തൊഴണം മണി തന്നെ ദൈവം. പണത്തെ ധനത്തെ നമ്മൾ ദൈവസമാനമായിട്ട് കാണണമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം പഴയ വീട്ടിൽ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 10 രൂപ നോട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ് സംഗതിയാണ്. അതിനു മുമ്പിൽ ഞാൻ തിരിയെത്തിക്കാറുണ്ട്. അപ്പം പണത്തെ നമ്മൾ ദൈവമായിട്ട് സങ്കല്പിക്കണം. കാരണം പണമാണ് എല്ലാം, ബന്ധം, ബന്ധങ്ങളുടെ അടിസ്ഥാനം എല്ലാം ഈ ധനത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വിനിയോഗം വളരെ സൂക്ഷിച്ച് വേണമെന്ന് ഓരോ കവിതയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിലൂടെ. മണിയുള്ളിടത്ത് മണിയനീച്ച കൂടും. പൈസ ഉള്ള ആളുടെ എത്തിച്ചേരുന്ന ഒരു സംഗതിയാണ് അതിൽ നമ്മൾ പറയുന്നത്. മണിയോട് മുട്ടാൻ മണി തന്നെ വേണം. മണി വാങ്ങിയ മിത്രം മണിക്കൂറിനകം ശത്രു. മണി കൊടുത്ത് മാനം വളർത്തരുത്. മണി മുട്ടിയാൽ മരണമണി കേൾക്കാം. മണി മരണ കിടക്ക വരെ. മണി കയറ്റം മല കേറും പോലെ. മണി ഇറ

0: ഇറക്കം മട പൊട്ടും പോലെ, മണി ഇറക്കം മട പൊട്ടും പോലെ. അപ്പോൾ ഇങ്ങനെ ഈ ധനത്തിൻ്റെ സാധ്യതകളെ, ധനത്തിൻ്റെ വിനിയോഗത്തെയൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ആ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത്.
1: വളരെ മനോഹരമായ വരികളായിരുന്നു. ചെറുതാണെങ്കിലും മനുഷ്യനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന വരികൾ. സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിനോട് ചോദിക്കാനുള്ളത്, കുടുംബം ഇപ്പോഴത്തെ സമകാലിക സംഭവങ്ങളോടൊക്കെ ചേർന്ന് നിന്നു പോകുന്ന വ്യക്തിയാണല്ലോ, അപ്പം പുതുതായി എഴുതിയ കവിതകള് രചനകളൊക്കെ പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുന്നുണ്ടോ? പിന്നെ അതിലുപരി കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ഞാൻ കൊല്ലം ജില്ലയിലെ മുഖത്തലയിൽ ചെന്താപൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമ പ്രദേശത്താണ് ജീവിക്കുന്നത്. ഭാര്യ NBS സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ വിൽപ്പന വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാൻഡിൻ്റെ കൊല്ലം ബ്രാഞ്ചിൻ്റെ ചുമതല വഹിക്കുന്നുണ്ട്. രണ്ട് മക്കളാണ്. അതിൽ ഒരാൾ പോളിടെക്നിക് 2nd വർഷ വിദ്യാർത്ഥിയാണ്. മകൾ ചെറിയ ആളാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് കുടുംബം. പൂർണ്ണമായിട്ടും എഴുത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളും പുസ്തകവുമായിട്ടുള്ള ഒരു ലോകത്താണ് പൂർണ്ണമായിട്ടും ജീവിതം. അതുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയെടുത്ത്, സാഹസികമായി രൂപപ്പെടുത്തിയെടുത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം സ്വതന്ത്രനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു മേഖലയിൽ എത്തുകയും അങ്ങനെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്ത ഏറ്റവും വലിയ ഒരു സന്തോഷം തരുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM സമാഗമം എന്ന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമാഗമത്തിൻ്റെ നിരവധി എപ്പിസോഡുകൾ കടന്നുപോയിട്ടുണ്ട്. അതിലൊക്കെയും നിരവധി പ്രതിഭകളെ നമുക്ക് സമാഗമത്തിൻ്റെ ഈ ഒരു പങ്ക്തിയിലൂടെ ശ്രോതാക്കൾക്കായി എത്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ റേഡിയോ സാന്ത്വനം 90.4 FM എന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അതായത് നിർധനരായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റിന്റെ ഭാഗമായി നിലനിൽക്കുന്ന റേഡിയോ ആണ് റേഡിയോ സാന്ത്വനം 90.4. ഇന്ന് സാർ എത്തിച്ചേർന്നിരുന്നത് ഈ ഒരു അവസരത്തിൽ സാറിനോട് റേഡിയോ സാന്ത്വനം 90.4 ഭാഗമായി നിൽക്കുന്ന എല്ലാവരുടെയും നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ സാറിനെ അറിയിക്കുകയാണ്. അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ?
2: തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സംരംഭമായതുകൊണ്ട് അത് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഇതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങൾക്ക് ഉണ്ടാകണം, ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുമുള്ളത്. ഇവിടെ വരാനും സ്വന്തത്തിൻ്റെ ശ്രോതാക്കളുമായി കുറേ നേരം വർത്തമാനം പറയാനും കവിത ചൊല്ലാനും ഒക്കെയുള്ള ഉണ്ടായൊരു സന്ദർഭത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
1: നന്ദി.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

സർട്ടിഫൈഡ്സ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
3: നമസ്കാരം.
2: അപ്പോൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലേ?
3: അതെ.
2: അപ്പോൾ ഈ മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാർ, ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നത് ഒരു ഇപ്പോൾ ഒരു ആഡംബരമായിട്ടല്ല നമ്മൾ കരുതുന്നത്, ഇതൊരു ആവശ്യമായിട്ടാണ് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്?
3: മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാർ ഇഷ്യൂ ചെയ്യുന്ന പലതരം പോളിസിയിൽ ഒരു വിഭാഗമാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസീസും നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഭാഗമാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി അപ്രതീക്ഷിതമായി അസുഖം പിടിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചികിത്സാ ചെലവ് അതിഭയങ്കരമാണ്. അത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിയുടെ മാസമുള്ള ഏർണിങ്സ് എന്നോ സേവിങ്സും താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമാണ്. അത് അങ്ങനെയുള്ള സാമ്പത്തികമായ ഒരു ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂറായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി കൊടുക്കുന്നു ഹോസ്പിറ്റലിന്. അതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി, അഥവാ മെഡിക്ലെയിം പോളിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, പോളിസി എടുത്ത ഒരു വ്യക്തി ഇൻഷുർഡ് എന്ന് പറയും, പോളിസി എടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ ആ പോളിസിയിൽ പറയുന്ന കുടുംബാംഗങ്ങളോ അസുഖം ബാധിച്ചോ പരിക്കുകൾ പറ്റിയോ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അവരുടെ മുഴുവൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മെഡിക്ലെയിം പോളിസീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, ഈ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് വ്യാപകമായിട്ട് വളരെ 10-15 വർഷമായുള്ളൂ. കാരണം മെഡിക്കൽ എക്സ്പെൻസ് അലാമിങ്ങിൽ കൂടുന്നു. വലിയ വലിയ ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും വരുന്നു, അവരുടെ മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലാണ്. ഈ ഫോറിൻ കൺട്രീസിൽ ഈ കൺസെപ്റ്റ് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മെഡിക്കൽ ചെലവുള്ളൊരു ബാധ്യത ആവുന്നില്ല. അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു തുക ഡിഡക്ട് ചെയ്ത് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് കൊടുക്കാറുണ്ട്. സോ അവരെ സംബന്ധിച്ചുള്ള മെഡിക്കൽ എക്സ്പെൻസസ് ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരെ സംബന്ധിച്ചുള്ള അതല്ല സ്ഥിതി. പെട്ടെന്ന് ഇന്നത്തെ കാലത്തൊരു അസുഖങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ മെഡിക്കൽ ചെലവ് വഹിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ ഇത്തരം പോളിസീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും കമ്പനികൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ എല്ലാ അസുഖങ്ങളെ സംബന്ധിച്ചും എല്ലാ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചോളം ഫുള്ളി കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിലി കവർ ചെയ്യുന്ന സംവിധാനമാണ് മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന വിഭാഗം.
2: മെഡിക്ലെയിം പോളിസികൾ നൽകുന്നത് കമ്പനികളാണെന്ന് സാർ പറഞ്ഞു, ഏതൊക്കെ കമ്പനികളാണ് ഈ പോളിസികൾ നൽകുന്നത്?
3: ഇത് രണ്ടു തരം കമ്പനികളും മെഡിക്ലെയിം പോളിസി ഇഷ്യൂ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് പോളിസി LIC. ഇപ്പൊ LIC-ക്കും ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷെ LIC വരുന്നതിന് മുമ്പ് തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലാണ് മെഡിക്ലെയിം പോളിസി ഇഷ്യൂ ചെയ്ത് തുടങ്ങി. നമ്മുടെ രാജ്യത്ത് 4 പ്രധാനപ്പെട്ട നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഈ 4 കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് വർഷങ്ങളായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഈ വിഭാഗത്തിന്റെ പ്രസക്തിയും ഇമ്പോർട്ടൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതായത് ICICI ലംബാർഡ്, HDFC കമ്പനി, കേരള ബേസ്ഡ്, തമിഴ്നാട് ബേസ്ഡ് ഒരു സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. ഇപ്പോൾ ഭയങ്കര അലാമിംഗ് ബിസിനസ്സാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ബജാജ് അലയൻസ് കമ്പനി, അങ്ങനെയുള്ള കമ്പനികളെല്ലാം മെഡിക്ലെയിം പോളിസീസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മളുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കുകാരും പല ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചേർന്ന് ടൈപ്പ് ഉണ്ടാവുകയും ആ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുകയും അതിൻ്റെ പ്രീമിയം തുക ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഓട്ടോമാറ്റിക് ഡെബിറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അപ്പൊ എല്ലാ കമ്പനികളും ഇൻക്ലൂഡിംഗ് LIC ഈസ് ഇഷ്യൂയിങ് മെഡിക്ലെയിം പോളിസീസ്.
2: ഈ പോളിസികൾക്കെല്ലാം ഒരു കാലാവധി ഉണ്ടാകും?
3: തീർച്ചയായും.
2: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെഡിക്ലെയിം പോളിസിക്ക് അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ?
3: തീർച്ചയായും. മറ്റു പോളിസി പോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. എല്ലാ പോളിസിക്കും അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഒരു വർഷമാണ് കാലാവധി. അപ്പം മെഡിക്ലെയിം പോളിസിയിലെയും കാലാവധി ഒരു വർഷമാണ്. ആ കാലാവധി തീരുന്നതിന്റെ തലേ ദിവസം എങ്കിലും നമ്മൾ പോളിസി റിന്യൂ ചെയ്തിരിക്കണം. അങ്ങനെ റിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്തോളും. പക്ഷെ ബ്രേക്ക് വന്നാൽ പിന്നെ ചിലപ്പോൾ പുതിയ പ്രപ്പോസൽ കൊടുക്കുകയും പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണ്ടി വരും. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം, മെഡിക്ലെയിം പോളിസീസും മറ്റു പോളിസീസ് പോലും ജനറലി ഒരു വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്.
2: ഇപ്പൊ ഈ പോളിസി എടുക്കാൻ പലർക്കും എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
3: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ താലൂക്കുകളിലും ഈ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനി ലൈക്ക് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഈ നാല് കമ്പനികളും പൊതുമേഖല ഗവൺമെന്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനി. അവർക്കെല്ലാം ബ്രാഞ്ച് ഓഫീസും കൂടാതെ സാറ്റലൈറ്റ് ഓഫീസും ഉണ്ട്. ചില വില്ലേജുകളിൽ സാറ്റലൈറ്റ് ഓഫീസ്. ഇത് കൂടാതെ ഇവർക്ക് ഏജന്റുമാരും കാണും. സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനിക്ക് വ്യാപകമായ ഏജന്റ്സ് ഉണ്ട്. LIC ബിസിനസ് ചെയ്യുന്നവർ തന്നെ സൈഡ് ബിസിനസ് ആയിട്ട് ഏജൻസി എടുക്കുന്നുണ്ട്. അപ്പൊ അവരെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് നമ്മുടെ പ്രപ്പോസൽ ഫോം എഴുതി കൊടുത്താൽ പ്രീമിയം അടച്ച് പോളിസി നമുക്ക് വാങ്ങിക്കാന്നാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ ടൗണിലും എല്ലാ വില്ലേജിലും എല്ലാ താലൂക്കിലും ഡിസിസ് സെന്റേഴ്സിലും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന പോലുള്ള കമ്പനികളുടെയും ഓഫീസസ് ഉണ്ട്. ഒന്നുകിൽ കമ്പനിയിൽ നേരിട്ട് പോയി അവിടെ മാനേജറെ കാണുകയും ഡെസ്കിലെ കാണുകയും പ്രപ്പോസൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഏജന്റുമാർ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊണ്ട് പ്രപ്പോസൽ ഫില്ലപ്പ് ചെയ്ത് പ്രീമിയം വാങ്ങിച്ച് പോളിസി ഇഷ്യൂ തരുന്നതായിരിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
2: സാർ, നമ്മൾ ഇപ്പോൾ ഒരു നിലവിൽ നമുക്കൊരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു അസുഖവും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ക്ലെയിംസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
3: അത് നല്ലൊരു ചോദ്യമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇൻഷുറൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്കുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ്. സപ്പോസ് നമുക്കൊരു വാഹനമുണ്ട്, നാളെ ഇടിക്കുമോ എന്ന് ഇടിച്ചാൽ ഇടിക്കത്തില്ലെന്ന് നമുക്കറിയാം, പക്ഷേ ഇടിച്ചാലോ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നതുപോലെയാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുന്നത്. നാളെ നമുക്കൊരു അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരാൻ സാധ്യത ഉണ്ട്, വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി തരുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചിലവ് നിങ്ങളുടെ അസുഖത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷെ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ അസുഖത്തിന് എങ്ങനെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റും? ആഫ്റ്റർ ആൾ ദർ ഓൾസോ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് റിസ്ക് കവർ ചെയ്യുകയാണ് എല്ലാ ഇൻഷുറൻസും, മെഡിക്ലെയിമിലും അങ്ങനെയാണ്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവർ ഇൻഷുറൻസ് തരത്തില്ല, അല്ലെങ്കിൽ തന്നാൽ പോലും ആ അസുഖം എക്സ്ക്ലൂഡ് ചെയ്ത് തരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയതായിട്ട് പോളിസി എടുക്കണമെന്ന് പറയുന്നു, ആ പോളിസി എടുക്കാൻ ചെല്ലുന്ന ആൾ ചോദിച്ച് പ്രീവിയസ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ അസുഖമുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ജനറലി പോളിസി കൊടുക്കില്ല, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുടെ എക്സ്പെൻസസിനെ ഒഴിവാക്കി ബാക്കിയുള്ളതിനെല്ലാം പോളിസി കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞതാ, റിസ്ക് ഉണ്ടെങ്കിൽ പിന്നെ പോളിസി കൊടുക്കത്തില്ല. കമ്പനിക്കാർ പ്രീമിയം എത്ര രൂപ വാങ്ങിച്ചാലും അതിൻ്റെ കവറേജ് കൊടുക്കണം. 10 ലക്ഷം രൂപയുടെ പോളിസിയാണെങ്കിൽ 10 ലക്ഷം രൂപയും കൊടുത്തോണം, പ്രീമിയം 10,000 രൂപ ആയിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത റിസ്ക്കാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ മിക്കവാറും കമ്പനി പോളിസി ഇഷ്യൂ ചെയ്ത് റിസ്ക് എടുക്കത്തില്ല. അഥവാ റിസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഏത് അസുഖമാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, നിലവിലുള്ളത്, അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടേ പോളിസി ഇഷ്യൂ ചെയ്യാറ്.
2: അപ്പൊ സാർ, ഈ പോളിസികളിൽ പറയാറുണ്ട് ഉത്തമ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ?
3: കറക്റ്റ്. ഉത്തമ വിശ്വാസം എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഞാൻ താങ്കൾക്ക് ഒരു പോളിസി ഇഷ്യൂ ചെയ്യുന്നു, ഞാൻ ഇൻഷുറൻസ് കമ്പനി, താങ്കൾ പോളിസി എടുക്കുന്ന ഇൻഷുർഡ് ആണ്. അപ്പൊ താങ്കൾക്ക് നാളെ വരാൻ സാധ്യതയുള്ള ചിലപ്പോൾ വന്നേക്കാവുന്ന അസുഖങ്ങൾ കണക്കാക്കിയാണ് തരുന്നത്. അപ്പം എനിക്കറിയണം താങ്കൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അപ്പൊ എത്ര വയസ്സുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഹാർട്ട് സംബന്ധ നേരത്തെ അസുഖം ഉണ്ടായിട്ടോ, ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് കൊടുക്കണം. ആ ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്തിൽ

0: ഇപ്പം എല്ലാ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും എല്ലാവരെയും മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കിയിട്ടല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. 60 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ മാത്രമേ അവരെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും, അല്ലാത്ത കേസിൽ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കുന്നില്ല. അപ്പൊ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഇൻഷുറൻസ് കമ്പനി പോളിസി തരികയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണം, എന്റെ പേര്, വയസ്സ്, എന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നൊക്കെ പറയണം. പ്രപ്പോസൽ എന്ന് പറയും, എനിക്ക് ഇത്ര രൂപയുടെ കവറേജ് വേണം. ആ പ്രപ്പോസലില് ഡിക്ലറേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ട്. ആർ ഇ സഫറിംഗ് ഫ്രം എനി ഡിസീസ്, യെസ് ഉണ്ട്, നോ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹാവ് യു എവർ ബീൻ ട്രീറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, യെസ് ഉണ്ട്, നോ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഈ അടുത്ത കാലത്ത് എങ്ങനെ എന്തെങ്കിലും സർജറി ചെയ്തുണ്ടോ, മുട്ടിന്റെ പ്രശ്നങ്ങളുണ്ടോ, എൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ 5, 5, 8, 10 സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പലപ്പോഴും എഴുതുന്നത് നോ നോ, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, എനിക്ക് അസുഖങ്ങളൊന്നും, എനിക്ക് പ്രശ്നങ്ങളില്ലെന്നായിരിക്കും എഴുതുന്നത്. അപ്പം നിങ്ങൾ അസുഖം ഇല്ലെന്നാണ് പറയുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിക്ലറേഷനെ ഞങ്ങൾ അല്ലെ ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾ ഉത്തമ വിശ്വാസത്തോടെ എഴുതി നൽകുന്നതാണെന്നാണ് ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നത്. അതാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്ടിനെ പറ്റി പറയുന്നത് ഇസ് എ കോൺട്രാക്ട് ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഉത്തമ വിശ്വാസത്തല്ലേ പോളിസി എടുക്കുന്നതാണ് പറഞ്ഞതെല്ലാം ശരിയാണ്, അദ്ദേഹത്തിന്റെ വയസ്സ്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ് എല്ലാം ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ ബോധത്തോടെ എടുത്താണ് ഞങ്ങൾ പോളിസി എഴുതുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം. നാളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, മറച്ചു വെച്ചാണെന്ന്, തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിഷേധിക്കാനോ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യാനോ വരെ അധികാരമുണ്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്, ഏകോപനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
1: നാം ജീവിതത്തിൽ ആരെയെല്ലാം കണ്ടുമുട്ടണമെന്നത് നിയോഗമാണ്. അവരിലൂടെ വീണ്ടും ചില നിയോഗങ്ങൾ വന്നു ചേരും. ജീവിതം ഭൂമിയെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചിലതുണ്ട്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സാന്ത്വനമാവുക. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന നന്മകൾ തിരികെ നമ്മളിൽ തന്നെ വന്നു ഭവിക്കും. എല്ലാം നിയോഗം തന്നെ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നാടകം നിയോഗം. സംവിധാനം RJ കാവ്യ. അവതരണം മേരി റാണി CJ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. യോ, എന്റെ ബുക്ക് ഒന്നും കാണുന്നില്ലല്ലോ. ഷോ, ഇവിടെ വെച്ച് എന്റെ വെള്ള ഷാൾ എവിടെ പോയി? ഞാൻ എടുത്തു വെക്കുന്ന ഊർഷ സാധനവും പിന്നെ കാണത്തില്ല. ഇതെന്തൊരു മാജിക്കാ! മനുഷ്യന് ദേഷ്യവും വരുന്നുണ്ട്. അമ്മോയ്, അമ്മ, ഞാൻ ഇറങ്ങുവാണേ. ഇന്നും ലേറ്റായി.
3: ഞാൻ ചോറ് വെക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. നീ റെഡിയായി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്നാ ഓർത്തത്. ഒരുക്കും എപ്രോളൊക്കെ കഴിയുമ്പോൾ 4 മണിക്കൂറാവുമല്ലോ. അതെങ്ങനെ? രാവിലെ എഴുന്നേറ്റാ പിന്നെ പട്ടിക്കുഞ്ഞുങ്ങളുടെ കൂടെയല്ലേ, അവൾക്ക് കഴിക്കാൻ പോലും സമയമില്ല. ദിയ എന്നും നിന്നോട് ഇത് പറഞ്ഞ് ഞാൻ മടുത്ത്. അമ്മയായി പോയില്ലേ, പറയാതിരിക്കുന്നത് എങ്ങനാ? എന്തെങ്കിലും നീ ഒന്ന് കഴിച്ചിട്ട് പോ. നീ എത്ര നേരത്തെ എഴുന്നേക്കുന്നതാ? അല്ലേ, പട്ടിക്കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് എപ്പോഴും സമയം കളയും. നീ ഇങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നു.
2: ഓ, തുടങ്ങിയല്ലോ അമ്മയുടെ ഒരു പുരാണം. സമയം ഇല്ലമ്മേ, ചോറെടുത്ത് വെച്ചില്ലേ. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം, ലേറ്റായി, അതുകൊണ്ടാ. ഓടട്ടെ, ഇനി കഴിക്കാൻ കൂടി നിന്നാൽ സാറ് ക്ലാസ് കേറ്റില്ല. ഞാൻ പഠിക്കണോ എങ്കിൽ വേഗം പോകട്ടെ എൻ്റെ മായമ്മേ ചുന്ദരി.
3: സോപ്പിടാതെ പോടി, നിന്റെ സോപ്പൊക്കെ കൈ വെച്ചാൽ മതി. എങ്ങനെ ഇരുന്നവളാ, ഇപ്പൊ കോലം കണ്ടോ? എനിക്കടി സഹിക്കാത്തത് ആറ്റു നോട്ടി വളർത്തിയതല്ലേ ഞാൻ. എല്ലാ അമ്മമാരുടെ വിധി ഇതൊക്കെ
4: തന്നെയാണ്. രണ്ടാളും കൂടെ തുടങ്ങിയല്ലോ രാവിലെ തന്നെ. നിനക്കെപ്പോഴും ഈ പരാതി തന്നെ ഉള്ളോ? ഇനി അവക്ക് വേണമെങ്കിൽ കഴിക്കട്ടെ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവക്ക് വിശക്കുമ്പോൾ അവളുടെ അടുത്ത് കഴിച്ചോളും. പിന്നെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുമായിരുന്നു, നമ്മുടെ ദിയാമുള്ള പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കാൻ നല്ലൊരാളെ കൊണ്ടുവരണം.
3: ഓ, അതിന് അവൾക്ക് ആരെങ്കിലും പിടിക്കോ? കല്യാണം കഴിക്കാൻ ഒരു പയ്യനെ നോക്കുന്നതിന് ഇത്രയും ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം മക്കളെ പോലെ ഒറ്റകളെ നോക്കാൻ ആർക്കും പറ്റില്ലെന്നാ അവള് പറയുന്നത്. ആ പറഞ്ഞപ്പോഴേക്കും കുറെ തുടങ്ങിയല്ലോ.
4: എടി, ഞാൻ ഇന്നലെ ടൗണിലേക്ക് പോയില്ലേ വൈകുന്നേരം? അന്നേരം അവിടെ വെച്ച് ഗോവിന്ദനായരെ കണ്ട കാര്യം പറഞ്ഞില്ലേ, നീ അത് മറന്നോ?
3: ആ എന്താ പറ.
4: ആ, നമ്മുടെ നായരുടെ കടയുടെ അപ്പുറത്തെ ഒരു ഹോട്ടലില്ലേ, അതിന്റെ മുമ്പിൽ ഒരു പയ്യനെ കണ്ടടി. ആരും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു പയ്യൻ.
3: എന്നിട്ട്
4: അവനെ കണ്ടപ്പോ തന്നെ എനിക്കെന്തോ ഒരു വല്ലാത്ത അടുപ്പം തോന്നി. ഹോട്ടലിന്റെ മുമ്പില് ഒരു അമ്മ പട്ടിയും 2-3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കാണുമ്പോഴെങ്കിലും മനുഷ്യർക്ക് ഒരു അലിവ് തോന്നില്ലേ? അങ്ങോട്ട് എന്ന ഒരുത്തനും ആ ഹോട്ടലുകാര് പോലും അവറ്റക്ക് ഒന്നും കൊടുത്തില്ല. പക്ഷെ ആ പയ്യനുണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പയ്യൻ, അവൻ യാചിച്ചു കിട്ടിയ ഭക്ഷണം ആ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു.
3: അതൊക്കെ എന്തിനാ ഇപ്പോ എന്നോട് പറയുന്നേ? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെന്തെങ്കിലൊക്കെ ചേട്ടനെ, അല്ലെങ്കിൽ നിങ്ങളൊരു ശുദ്ധന. ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ സങ്കടം വരും.
4: ആ ഏതായാലും എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോ എന്തോ ഒരു ഇഷ്ടം തോന്നി, വല്ലാത്തൊരടുപ്പം. അതൊക്കെ എങ്ങനെയാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ലടി.
3: ഓ,
4: ആ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക.
3: നിങ്ങൾ കൊള്ളാലോ ദാസേട്ടാ, വയൽ കാണുന്നവരെല്ലാം വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരാനിരിക്കുകയാണോ? വെല്ലതൊക്കെ കട്ടോണ്ട് പോകുമ്പോ പഠിച്ചോളും. എത്ര പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിരിക്കുന്നേ? ആ രമയുണ്ടല്ലോ, കുറച്ചു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലൊരു പാവം പിടിച്ച അമ്മമ്മയെ കണ്ട് ദയ തോന്നി വീട്ടിൽ കൊണ്ടുവന്നു പോലും. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ കൈ കിട്ടിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് അവരങ്ങ് സ്ഥലം വിട്ടു. രമയുടെ കാര്യം മാത്രമല്ല, ഇങ്ങനെ അനുഭവമുള്ള എത്രയോ പേരുണ്ട്. അതുകൊണ്ട് വെറുതെ നിങ്ങൾ അബദ്ധത്തിലൊന്നും പോയി ചാടണ്ട കേട്ടോ.
4: എടിമായേ, ഇത്ര മനുഷ്യത്വമില്ലാത്ത സംസാരിക്കാടി, അവനൊരു പാവോ. നീ കണ്ടില്ലല്ലോ അവനെ, ഞാനല്ലേ കണ്ടത്. അത്ര പെട്ടെന്നൊന്നും ഞാൻ ആരെയും വിലയിരുത്താറില്ല. ഈ പയ്യൻ അങ്ങനൊന്നും അല്ലമായേ, ഒരു പഞ്ചഭാവം പിടിച്ച ചെക്കൻ.
1: സ്വന്തമായി കട നടത്തുന്ന ദാസിനും മായയ്ക്കും ഒരേ ഒരു മകൾ ദിയ.

0: പൂമ്പാറ്റയെ പോലെ പാറി നടന്ന് അവൾ ജീവിതം ആസ്വദിക്കുന്നു. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അരുമകളായ തൻ്റെ കുറേ പട്ടിക്കുട്ടികളാണ്. ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മുതിർന്ന പെൺകുട്ടിയാണെങ്കിലും കളിച്ചുല്ലസിച്ച് പട്ടിക്കുഞ്ഞുങ്ങളെയും പരിപാലിച്ച് നടന്ന് അവൾ ദിവസങ്ങൾ വർണ്ണാഭമാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ തൻ്റെ പട്ടിക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം തികയുന്നില്ല എന്ന പരാതി കാരണം ദാസും മായയും ഒരു ജോലിക്കാരനെ നിയമിക്കാൻ നിർബന്ധിതരായി. അപ്പോഴാണ് ദാസ് വളരെ യാദൃച്ഛികമായി ഒരു ബാലനെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് കേൾക്കൂ.
1: ഗജാനനം ഭൂതകനാദി സേവിതം കപിത്തുചെമ്പു പലസാര ഭക്ഷണ ഉപാസതം
2: അമ്മയുടെ
3: പൊന്നുമോള് വന്നോ?
2: ആ എന്താമ്മീ കഴിക്കാനുള്ളത്? വല്ലതും തായോ വിശന്നിട്ട് വയ്യ. എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ? എന്റെ ചക്കര അമ്മയല്ലേ.
3: മോള് പോയി കുളിച്ചു വന്ന് പ്രാർത്ഥിക്കേ, അപ്പോഴേക്കും അമ്മ കഴിക്കടുത്ത് വെക്കാമേ. പോയെ പോയെ, വേഗം പോയി കുളിച്ചിട്ട് വാ.
4: ഇപ്പോഴും ചെറിയ കുട്ടിയാണ് അവളെ വിചാരം.
3: ദാസേട്ടാ, ദിയ, കഴിക്കാൻ വാ. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, രണ്ടുപേരും വന്ന് വിശക്കുന്നു എന്ന് പറയും, പിന്നെ ആരെയും കാണത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് നിർബന്ധിക്കണം, കഴിക്കാൻ വാ എന്ന് പറഞ്ഞ്. വേണേ ഇനി വരട്ടെ, ഞാൻ ഇനി വിളിക്കുന്നില്ല. ആ പാടിപ്പാടി വരുന്നുണ്ട്.
2: അച്ഛാ, എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്?
4: നിനക്ക് നാളെ നേരത്തെ പോകണമെങ്കിൽ പൊയ്ക്കോ. ഇനിയിപ്പോ നാളെ എന്നല്ല, ഇനി അങ്ങോട്ട് നേരത്തെ പൊയ്ക്കോ. പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കാൻ ഞാൻ ഒരാളെ ശരിയാക്കാം.
2: ആഹാ, ആരാ വരുന്നത്? നേരത്തെ പറഞ്ഞേക്കാം, ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ പറ്റില്ല കേട്ടോ. കുഞ്ഞുങ്ങളാണ് അവര്, അവരെ നന്നായി ശ്രദ്ധിക്കേണ്ട സമയം ഇത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം വരേണ്ടത്. പിന്നെ മൃഗങ്ങളെ സ്നേഹിക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റില്ല. എന്റെ സമാധാനത്തിന് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് പപ്പീസിനെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും ഞാൻ ശരിയാക്കും കേട്ടോ.
4: നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട മോളെ. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരായോ നിനക്ക് ഇഷ്ടമില്ലാത്തതോ ആയ എന്തെങ്കിലും കാര്യം ഇതുവരെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ? നിന്റെ വർത്തമാനം കേട്ട ഞങ്ങള് നിനക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുമല്ലോ. ദിയാ മോളെ, നിന്റെ സന്തോഷമാ ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ.
3: നിങ്ങളാ പറഞ്ഞത് ശരിയാ, ഇവളുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യുന്നതുകൊണ്ടാ ഈ കുഴപ്പം. വല്ല വീട്ടിലും ചെന്ന് കയറേണ്ട പെണ്ണല്ലേ, ഇങ്ങനെ നിർബന്ധവും വാശി ഒന്നും അല്ല കേട്ടോ.
2: അയ്യടാ, അങ്ങനെ വല്ലയിടത്തും പോകുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം.
3: മതി മതി, ഇനി അധികം സംസാരിക്കൊന്നും വേണ്ട. ദാ ഇനിയൊരു ചപ്പാത്തി കൂടി കഴിച്ചേ. ദിയ ഒന്നുകൂടി കഴിക്കേ, കുറച്ച് ചിക്കൻ കറി കൂടി ഒഴിക്കട്ടെ.
0: അനാഥത്വത്തിന്റെ എല്ലാ ദുഃഖങ്ങളും പേര് നടന്നിരുന്ന ഒരാളായിരുന്നു ദാസ്. തനിക്ക് നഷ്ടപ്പെട്ട ബാല്യം മനസ്സിൽ വിങ്ങലാകുമ്പോഴും ദാസിന് അവിടെ ആശ്വാസം പകർന്നത് മായയായിരുന്നു. പൊന്നോമനയായ ഒരു മകൾ പിറന്നതോടെ ദാസ് തനിക്ക് നഷ്ടമായ ബാല്യവും അനാഥത്വവുമൊക്കെ മറന്നു. മകളുടെ കുസൃതികളും സ്നേഹവുമൊക്കെ ആവോളം ആസ്വദിച്ച് അവളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള ബദ്ധപ്പാടിലായി. പിന്നെ വളർന്നു വലുതായിട്ടും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവർ ദിയെ ലാളിച്ചു. അവരുടെ സന്തോഷങ്ങൾക്കിടയിലേക്ക് യദു എന്നൊരു കുട്ടി കടന്നു വരുന്നു. അവനും ബാല്യത്തിൻ്റെ സമ്പന്നതകളൊന്നും അറിയാത്ത ഒരു പാവമായിരുന്നു. കഥ തുടർന്ന് കേൾക്കൂ.
4: മായേ, ദിയേ, ആരുമില്ല ഇവിടെ. എടി മായേ, ഒന്നീ വന്നെടി, ഇത് ആരാണെന്ന് നോക്കിയേ.
3: ദാ വരുന്നു മനുഷ്യ. എന്തിനാ ഇങ്ങനെ കിടന്ന് അലമുറ ഇടുന്നത്? ഇന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ ഇന്ന് ആ ചെക്കനെ കൊണ്ട് വീട്ടിൽ വന്നേക്കുന്നു. ഇവന് വീട്ടിൽ ആരൊക്കെയുണ്ട്? അല്ല, വീടുണ്ടോ അതിന്? ഇനിയിപ്പോ പുറകെ ആരെങ്കിലും തിരക്കി വരുവോ? അല്ലെങ്കിലും ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കാറില്ലല്ലോ. ഈശ്വര, ഇനി എന്തൊക്കെയാണോ വരിക, എന്നെ വിളിക്കേണ്ട ദാസേട്ടാ. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ.
4: മോനടാ, നീ ഇതൊന്നും കണ്ട് സങ്കടപ്പെടല്ലേ, അവളൊരു പാവമാ. ഇനി മുതൽ നിനക്കിവിടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ദിയാമോളുടെ കുറെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്, അവറ്റകളെ ഇനി നീ നന്നായിട്ട് നോക്കണം. നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കാം, അതോർത്ത് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ മോനെ.
3: മനുഷ്യ, നിങ്ങൾ ആ ചെക്കൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോ? വിറ്റകളുടെ സ്വഭാവം എന്താന്ന് ആർക്കറിയാം.
4: പതുക്കെ.

0: ശബ്ദം കേൾക്കും. നിനക്കറിയാലോ മായേ, ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. കുട്ടിക്കാലത്ത് എന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു. എല്ലാവരും നീ ഇപ്പൊ ചെയ്തതുപോലെ മാറ്റി നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. ആരും ഏറ്റെടുത്തില്ല. അതൊന്നും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല മായേ. ദൈവം അനുഗ്രഹിച്ച് നമുക്കിന്ന് ഈ നിലയിലെത്താൻ പറ്റി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണ്ടേ? ആരുമില്ലാത്തവർക്ക് സാന്ത്വനമാകുവാൻ എല്ലാവർക്കും ആകില്ല. ചിലർക്കേ കഴിയൂ.
1: പെട്ടെന്ന് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. എന്നോട് ക്ഷമിക്കുദാസേട്ടാ.
0: ഇവന്റെ ഈ പ്രായം നോക്കുമായേ, നമ്മുടെ മോളെ നമ്മൾ ഈ പ്രായത്തിൽ എങ്ങനെയാണ് നോക്കിയത്? അവൾ എത്ര ഹാപ്പി ആയിരുന്നു. ഈ മോൻ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ? വീടിനെ പറ്റിയൊന്നും ഞാൻ ചോദിച്ചതേയില്ല. ഒരു മകനെ പോലെ നിനക്ക് അവനെ കണ്ടൂടെ?
1: ശരിയാ ദാസേട്ടാ, ദാസേട്ടൻ പറഞ്ഞതെല്ലാം ശരിയാ. എനിക്ക് ഇങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നിയതേയില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി.
2: മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട തെരുവിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു യേതു. ബാല്യം നഷ്ടമായതിൻ്റെ യാതൊരു വിഷമവും അവൻ്റെ മുഖത്തില്ലായിരുന്നു. ആളുകൾ എന്തിനെയൊക്കെയോ ഏതിനെയൊക്കെയോ അകറ്റാൻ ശ്രമിക്കുന്നു. അവയെ തന്നോട് ചേർത്ത് പിടിക്കാൻ അവൻ ആഗ്രഹിച്ചു. പ്രായം 13-14 ആയിരുന്നെങ്കിലും ഒരു മുതിർന്ന ആളുടെ പക്വത അവൻ്റെ മുഖത്ത് തോന്നിച്ചു. കഥ തുടർന്ന് കേൾക്കാം.
1: അവൾ വരുന്നുണ്ടല്ലോ.
0: വരട്ടെ വരട്ടെ, അവക്ക് സന്തോഷമാവും.
3: ആഹാ, രണ്ടുപേരും എന്നെ നോക്കി നിന്നതാണോ? എന്താ വിശേഷം? എന്തായാലും രണ്ടിന്റെ മുഖത്ത് എന്തോ പന്തികേടുണ്ട്.
1: ഒന്നുമില്ലടാ, നീ വാ, വല്ലൊന്ന് കഴിക്ക്, പിന്നെ ആകാം നമുക്ക് വിശേഷം പറച്ചില്.
3: ഇതാരാ? നീ ഏതാ ചക്ക? അച്ഛാ, ഇതാണോ എന്റെ പപ്പീസിനെ നോക്കാൻ വന്ന ആള്? ഇവനൊരു പൊടിച്ചെറുക്കനാണല്ലോ. നിനക്ക് പെറ്റ്സിനെ ഒക്കെ നോക്കാൻ അറിയോ?
0: മോളെ, അവന് പരിചയമൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനെയും ആത്മാർത്ഥമായിട്ട് നോക്കാനുള്ള മനസ്സ് അവനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആരും തിരിഞ്ഞു നോക്കാത്ത കുറെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഇവൻ ആഹാരം കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവനെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരുന്നു.
2: വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് യദുവിനെ ഇഷ്ടമാവുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും വിനയവും എല്ലാവരോടുമുള്ള അവൻ്റെ സ്നേഹവുമൊക്കെ കണ്ട് ദാസും മായയും ഏറെ സന്തോഷിച്ചു. പതിയെ പതിയെ അവൻ അവരുടെ മകനെ പോലെയായി. വീട്ടിലെ ഒരംഗമായി അവൻ മാറി. ആത്മാർത്ഥ സ്നേഹം ഹൃദയം കീഴടക്കുമല്ലോ. അതെ, ആത്മാർത്ഥമായ യദുവിൻ്റെ സ്നേഹം അവരെ കൂടുതൽ സന്തുഷ്ടരാക്കി. കഥ തുടർന്ന് കേൾക്കും.
0: ഇവൻ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുവാണോ? യദു, നിനക്ക് കോളേജിൽ പോകണ്ടേ? ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം, പെട്ടെന്ന് പോകാൻ നോക്ക്.
1: ഞാൻ പറയാൻ വരുമായിരുന്നു, വേഗം ഒരുങ്ങി യദു. ചോറൊക്കെ ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടേ, എടുക്കാൻ മറക്കല്ലേ?
3: ആഹാ, ഞാനിപ്പോ ഔട്ടായി അല്ലേ? എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലല്ലോ മായമ്മേ. ഇപ്പോ
1: എടി കുറുമ്പി, നീ ഒരു കുശുമിപ്പാറുവാണല്ലോ.
0: നോക്കടി, അവനിവിടെ ഈ വീട്ടിൽ വരുമ്പോ ആ മുഖത്ത് സങ്കടം മാത്രമായിരുന്നു. ഇപ്പോ ആളാകെ മാറി ഉഷാറായി. എന്റെ അവസ്ഥ അതെനിക്കല്ലേ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും അനാഥനായ ഒരാളെ കണ്ടപ്പോ നെഞ്ചു പടച്ചുപോയത്. നമുക്കൊരു മകൻ കൂടി ആയല്ലോ അല്ലേ?
1: അവന് എല്ലാരോടും സ്നേഹമാണ് ദാസേട്ടാ, പ്രത്യേകിച്ച് ആരുമില്ലാതെ അലഞ്ഞിരുന്ന് നടക്കുന്നവരോട്. അവരെ കാണുമ്പോ കയ്യിലുള്ളതെല്ലാം അവൻ അവർക്കെടുത്ത് കൊടുക്കാറുണ്ട്. പഠിച്ച് ഡോക്ടറായി പാവങ്ങളെ സൗജന്യമായി ചികിത്സിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് വേറെ ആരാ ചിന്തിക്കുക?
0: ആരായി പറയുന്നത്? അവനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ?
1: അതൊന്നും ഇനി പറയല്ല ദാസേട്ടാ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ. നിങ്ങൾ കടയിലേക്ക് പോവാൻ നോക്ക്.
0: ആരുമില്ലാത്തവർക്ക് തുണയാവുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്നും നല്ലത് മാത്രമേ ഉണ്ടാവൂ. അവന്റെ ആഗ്രഹം ഏറെക്കുറെ എനിക്കറിയാമെങ്കിലും ഇനിയെങ്ങാനും മനസ്സ് മാറുമോ? ഏ ഇല്ല
4: മായമ്മേ, ഞാനെപ്പോഴും പറയാറില്ലേ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ശരിക്കും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അഭയമില്ലാത്തവർക്ക് വേണ്ടി ജീവിക്കണം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. വിദേശ യാത്ര കഴിഞ്ഞ് തിരികെ അമേരിക്കയിലേക്ക് എത്തുന്ന ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പുതിയ പ്രതിസന്ധി. ക്രിമിനൽ കുറ്റാരോപണങ്ങളിൽ കോടതി അന്തിമവിധി പ്രസ്താവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ളവർക്ക് സാധാരണ രീതിയിലുള്ള പ്രവേശനം നിഷേധിക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്ന് US സുപ്രീം കോടതി ഉത്തരവിട്ടു. 6-3 ഭൂരിപക്ഷത്തിലാണ് കോടതി ഈ നിർണായക വിധി പുറപ്പെടുവിച്ചത്. JP Morgan ചേസ് തങ്ങളുടെ പ്ലാനോ ക്യാമ്പസിലെ ചില ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ഈ വലിയ ഓഫീസിലെ മൊത്തം ജീവനക്കാരുടെ 2% ഈ പുനഃക്രമീകരണം ബാധിക്കും. 12,000-ൽ ആളുകൾ ജോലി ചെയ്യുന്ന പ്ലാനോ ക്യാമ്പസിലെ പരിമിതമായ എണ്ണം തസ്തികകളിലാണ് നിലവിൽ വെട്ടിക്കുറയ്ക്കൽ നടപ്പിലാക്കുന്നത്. പിറവം നേറ്റീവ് അസോസിയേഷന്റെ വാർഷിക സംഗമം ന്യൂയോർക്കിലെ കേരള സെന്ററിൽ വെച്ച് July 18 വൈകിട്ട് 5 വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ട്രൈ സ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ August 22 നടക്കുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നു. ഫിലാഡൽഫിയയിലെ ക്യാൻസ് തിയേറ്ററിലാണ് ഓണാഘോഷം നടക്കുന്നത്. മാതാ ഡാൻസ് അക്കാദമിയുടെ ബാനറിൽ പ്രശസ്ത നൃത്ത പരിശീലകയായ ബേബി തടവനാലിന്റെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര അരങ്ങേറുന്നത്. തിരുവാതിരയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യ പരിശീലന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 4 താഴ്ന്ന നിലയിൽ. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ നീക്കം ശക്തിപ്പെട്ടതും ഗൾഫ് മേഖലയിൽ യുദ്ധത്തെ തുടർന്ന് കുടുങ്ങിക്കിടന്ന ചരക്ക് കപ്പലുകൾ നീങ്ങാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമാണ് എണ്ണവില ഇടിയാൻ കാരണമായത്. എഥനോൾ കലർത്തിയ E20 ഇന്ധനം വാഹനങ്ങൾക്ക് സുരക്ഷിതമാണെന്നും ഇൻഷുറൻസ് പരിരക്ഷയോ ക്ലെയിമുകളോ അസാധുവാകില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ പെട്രോൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്നും ക്ലെയിമുകൾ നഷ്ടപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചാരണം തുടങ്ങിയതോടെയാണ് വിശദീകരണം. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഹൃദയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു.